0: Today's newspapers, it's over to Shagun Chopra.
1: Thank you, Anuja. All the dailies have noticed the India-UK historic FTA coming into effect, setting a new path, and also the cabinet clearing major projects pushing for semiconductor chips and mobile phone production. Iran threatens regional oil blockade over US sanctions is a headline in the Hindu. Well, the paper quotes Iran saying oil and gas will either be for everyone or no one as US claims waves of strikes. As the world famous Rath Yatra in Puri begins today, President Draupadi Murmu in an op-ed in Hindustan Times has written about her childhood memory of prayers and hymns to Sri Jagannath. She has expressed her feelings saying 13 festivals are also said to be celebrated during the 12 months of the year in Kshi Kshetra. But the splendor of Rath Yatra is unique and incomparable. And finally, under the headline Power of Second Life, the Times of India writes about discarded x-ray sheets transformed into stylish dresses, orange peels creating fabric and for use for shoes refurbished for school children in Ladakh, showing India's journey towards sustainability. And with that, it's back to you, Anuja.
0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Union Cabinet clears two elevated road projects worth over 25,000 crore rupees for Varanasi in Uttar Pradesh. Railway Ministry launches new beta version of IRCTC website to make train ticket booking simpler and more user-friendly. World-famous Rath Yatra of Lord Jagannath and his two siblings begins today at Puri in Odisha. US says it launched new wave of strikes on Iran aimed at protecting vessels in Strait of Hormuz. In football, defending champions Argentina beat England 2-1 in second semi-final of FIFA World Cup to set up title clash with Spain. And in men's cricket, second ODI of three-match series between India and England to be played in Cardiff this evening. And with that, we end the morning news. Have a nice day.
2: Agashavani. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: നോവൽ സഞ്ചാരം.
4: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ഒരു തേങ്ങാക്കൂടിന്റെ ചുവട്ടിൽ അഞ്ചാറ് ജീവിതങ്ങൾ പരസ്പരം കാണാതെ നുളഞ്ഞു കളിക്കുക, ആ ഒരു പതനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു മാസ്റ്ററുടെ വീട്. പന്നി ഇറങ്ങിയ നെൽവയൽ പോലെ അലുക്കലുക്കായി കഴിഞ്ഞിട്ടുണ്ട്. പന്നി വേലുമ്മാനായിരുന്നു. ഭയപ്പെടുത്തി ഭരിക്കുന്നവർക്ക് ഭയപ്പെടാൻ കൂട്ടാക്കാത്തവരെ നശിപ്പിക്കണം. ഏകാധിപതിയുടെ എതിരാളി മരണം വരിക്കാൻ തയ്യാറായിരിക്കണം. മാസ്റ്ററുടെ വഴക്കമില്ലായ്മ വേലുമ്മാനെ അധികം അരിശം പിടിപ്പിച്ചു. കണ്ടോ കുറുമ്പ്, മൊയ്തീൻ ഹാജിയെ ആശ്രയിക്കാം, എന്നാലും എൻ്റെ അടുത്ത് വരില്ലാന്ന്. അവനിക്കണക്കിന് നാളെ എൻ്റെ തലയിൽ കയറിയിരിക്കില്ലേ. തന്നെപ്പോലെ അധികാരമുറപ്പിക്കാൻ യത്നിക്കുന്നവരാണ് മനുഷ്യരെല്ലാമെന്നാണ് വേലുമ്മാൻ്റെ വിശ്വാസം. ആനയെ കല്ലെറിഞ്ഞ് അതിൻ്റെ കാലിൽ ചാരി നിൽക്കാൻ കഴിയുമോ? രണ്ടിലൊന്ന് തീർച്ചപ്പെടുത്തണം. വേലുമ്മാൻ കൊണ്ടുപിടിച്ചു ശ്രമിച്ചു. ഒരു കൂറ്റൻ ഹരിജി തയ്യാറാക്കി. അതുപ്രകാരം രാമൻ മാസ്റ്റർ അപകടക്കാരനും സ്വഭാവദൂഷ്യമുള്ളവനും കുട്ടികളെ ദുഷിപ്പിക്കുന്നവനും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനും എന്നാൽ കോൺഗ്രസ്സുകാരനുമാണ്. അതുകൊണ്ട് സമക്ഷത്തിലെ ദയവുണ്ടായി. ഇയാളെ പിരിച്ചയച്ചോ സ്ഥലം മാറ്റം ചെയ്തോ കുട്ടികളെ രക്ഷിപ്പാൻ വണക്കമായി അപേക്ഷിച്ചുകൊണ്ടുള്ളതാണ് ഹർജി. ഈ കടലാസും വെള്ളികെട്ടിയ തൻ്റെ ചൂരൽവടിയുമായി വേലുമാൻ വീടായ വീടൊക്കെ കയറിയിറങ്ങി. മാസ്റ്റർ ഒരു സാധുവാണല്ലോ വേലുമാൻ, ചിലർ പറഞ്ഞു നോക്കി. മിണ്ടാപ്പൂച്ചയാണ് കലമുടയ്ക്കുന്നത്, താനും കോൺഗ്രസ് ആണെങ്കിൽ ഒപ്പിടേണ്ട. ഞാനോ? സർക്കാരിനെതിരാണെന്ന് വെച്ചാൽ ഒപ്പിടരുത്. ഈ ഒപ്പ് കഴിയുമ്പോഴേക്കും രണ്ടും രണ്ടു പങ്കിലായി കാണും. മരുമകളുടെ ഭർത്താവല്ലേ വേലുമാൻ, പൊന്നും സൂചിയാണെന്ന് വെച്ച് കണ്ണിൽ കുത്തിയാൽ വേദനിക്കില്ലേ? മൂന്നു നാല് കുട്ടികളില്ലേ? ഉണ്ട്. മൂന്ന് കുട്ടികളെ മാധവി പറ്റു, ഒരു കുട്ടിയെ അവനും. താൻ പറഞ്ഞ ഫലിതമോർത്ത് ഒന്നൂറി ചിരിച്ചിട്ട് വേലുമാൻ തുടർന്നു. തന്നെ വിട്ടൊരു തല്ലില്ല. എനിക്കു കുടുംബത്തെ സ്നേഹമില്ലേ? ഇത് ചെയ്യാഞ്ഞാൽ പിന്നെ കയ്യും കട്ടി എന്ന് ഉത്തരം പറയേണ്ടി വരും. കാലസ്ഥിതി ഓർക്കണ്ടേ? ആ ഓർമ്മപ്പെടുത്തൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. 1931 ദേശീയ പ്രസ്ഥാനം അരങ്ങൊരുങ്ങി വരികയാണ്. അന്തരീക്ഷം തികച്ചും കനത്തിരുന്നു. ഇടിനാദങ്ങൾ മുരണ്ട് മുഴങ്ങിക്കളിക്കുന്നു. ഇടയ്ക്കും തലയ്ക്കും ഓരോ വാൾവീശലും നടന്നു.

0: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ മരംകുത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
2: ഒരു മരംകുത്തിക്ക് തന്റെ മൂർച്ചയേറിയ കൊക്കുകൊണ്ട് ഒരു സെക്കൻഡിൽ 15 മുതൽ 20 തവണ വരെ മരത്തിൽ കൊത്താൻ കഴിയും. ഒരു ദിവസം 10,000 മുതൽ 12,000 തവണ വരെ കൊത്തുന്ന ഇനങ്ങളും ഇവയിലുണ്ട്.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
7: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ കഴിഞ്ഞകാലം ബാക്കി വയ്ക്കുന്ന ചില ഓർമ്മകൾ ഇടയ്ക്കിടെ ഇന്നിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വഴുതു വീണുകൊണ്ട് നഷ്ടബോധത്തിന്റെ കനലിരിക്കുന്നതായി ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ? അത്തരത്തിൽ ഒരിക്കൽ പ്രിയങ്കരമായിരുന്നതും പിന്നീട് നൊമ്പരമായി മാറിയതുമായ ഓർമ്മകൾ നമ്മെ സ്പർശിക്കുന്നത് എങ്ങനെയെന്ന് അനാവരണം ചെയ്യുന്ന ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതി മധുരത്തിൽ കേൾക്കാം. ആദ്യം കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം മഴയത്ത് മുൻപേ.

0: മാറ്റു മാറ്റു ശീലം മാറ്റു.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റു മാറ്റു ശീലം മാറ്റു. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഗ്രാമഫോൺ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ.

0: ഓർമ്മകൾ നഷ്ടബോധത്തിന്റെ അവശേഷിപ്പുകളായി തീരുന്ന ചില ഗാനങ്ങളാണ് സ്മൃതി മധുരത്തിൽ ഇന്ന് കേട്ടത്. മറ്റൊരു വിഷയവുമായി ഈ പരിപാടി വീണ്ടും എത്തും നാളെ രാവിലെ 8:35. ഇത് ആകാശവാണി.
1: ഇന്നീ പരിപാടിയിൽ പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകാവ്യ SH.
2: യോഗവിദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പ്രാണായാമം. പ്രാണന്റെ സഞ്ചാരം എന്നർത്ഥം. അഷ്ടാംഗയോഗയിൽ ശാരീരികമായ മറ്റ് ഏതൊരു അഭ്യാസത്തെക്കാളും വളരെയധികം പ്രയോജനം പ്രാണായാമം കൊണ്ട് ഉണ്ടാകുമെന്ന് പറയുന്നു. ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ച് താളാത്മകമായി ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നതാണ് പ്രാണായാമത്തിന്റെ അടിസ്ഥാന രീതി. പ്രാണായാമം രേചകം, പൂരകം, കുംഭകം എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. ശരീരത്തിലുള്ള വായുവിനെ ഉയർത്തി മൂക്കുവഴി സാവധാനം, അല്പം പോലും ബാക്കിയില്ലാതെ, പുറത്തേക്ക് സമമായും ക്രമമായും അല്പനേരം കൊണ്ട് ഉച്ഛ്വസിക്കണം. അങ്ങനെ ദേഹ അന്തർഭാഗത്തുള്ള ആകാശത്തെ വായുരഹിതമാക്കി തീർക്കണം. എന്നിട്ട് അല്പം പോലും വായു അകത്തു കടക്കാൻ അനുവദിക്കാതെ നിലനിർത്തണം. ഇതാണ് രേചകം. തുടർന്ന് ഒരു താമരത്തണ്ടിൽ കൂടി എങ്ങനെ വെള്ളം വായിലേക്ക് ആകർഷിച്ച് എടുക്കുവാൻ സാധിക്കുന്നുവോ അതുപോലെ സാവധാനവും ക്രമവുമായി മൂക്കുവഴി വായുവിനെ ഉള്ളിലേക്ക് ശ്വസിക്കണം. ഇതാണ് പൂരകം. എന്നിട്ട് ഉച്ഛ്വസിക്കുകയോ നിശ്വസിക്കുകയോ ചെയ്യാതെ ശരീര അവയവങ്ങളെ ചലിപ്പിക്കാതെ കഴിയാവുന്നത്ര സമയം നിശ്ചലമായിരിക്കണം. ഇതാണ് കുംഭകം. പ്രാണായാമം ശരിയായ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നാണ്. ഒരു ഗുരു

0: ഗുരുവിന്റെയോ യോഗാചാര്യന്റെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. യുക്തമായ രീതിയിൽ പ്രാണായാമം ചെയ്താൽ സർവ്വരോഗവും ക്ഷയിക്കും അഥവാ ഇല്ലാതാകും. അയുക്തമായി അല്ലെങ്കിൽ അലസമായി പ്രാണായാമം ചെയ്താൽ രോഗത്തെ സ്വന്തം ശരീരത്തിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണെന്നാണ് ഹഠയോഗ പ്രദീപികയിൽ പറഞ്ഞിരിക്കുന്നത്. അത്ര പ്രാധാന്യമാണ് പ്രാണായാമത്തിന് യോഗയിൽ ഉള്ളത്. ആമയുടെ ശ്വസന രീതിയാണ് പ്രാണായാമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ആമയുടെ ആയുസിന്റെ രഹസ്യം അതിന്റെ ശ്വസന രീതി കൊണ്ടാണ്. ഒരു മിനിറ്റിൽ 3 തവണ ശ്വാസോച്ഛ്വാസം നടത്തുന്ന ജീവിയാണ് ആമ. ആഴത്തിലുള്ള ശ്വസന പരിശീലനം ശ്വാസകോശത്തിന്റെ മുഴുവൻ ശേഷിയും കൈവരുത്തുവാൻ സഹായിക്കുന്നു. ഇത് ശ്വസന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു. സ്ഥിരമായി പ്രാണായാമം പരിശീലിച്ചാൽ സ്ഥിരമുള്ള മനസ്സും രോഗമില്ലാത്ത ശരീരവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. പ്രാണായാമം ദഹന വ്യവസ്ഥയെ സന്തുലിതമാക്കുകയും ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പ്രാണായാമം.
1: പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകാവ്യ SH.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അറബിക് കഥ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയത്, അനിൽ പനച്ചൂരാന്റെ വരികൾ, ബിജുബാലിന്റെ സംഗീതം.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഹലോ സന്ദേശ ഗാനത്തിൽ കേൾക്കാം. സമയം 9 മണി.
1: ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.

പച്ചപ്പിൽ പൊതിഞ്ഞ മലനിരകളും മഞ്ഞുവീണ പാതകളും കൊണ്ട് വിനോദസഞ്ചാരികളുടെ പറുദീസയായ വയനാട് വീണ്ടും ഭീതിയുടെയും കണ്ണീരിന്റെയും നിശബ്ദതയിലാണ്. കഴിഞ്ഞയാഴ്ച വയനാട്ടിലെ കല്ലാടിയിലുണ്ടായ ദാരുണമായ മണ്ണിടിച്ചിൽ ദുരന്തം കേവലം ഒരു പ്രകൃതി പ്രതിഭാസം മാത്രമല്ല, മനുഷ്യന്റെ അടങ്ങാത്ത ആർത്തിക്കും പരിസ്ഥിതി ധ്വംസനങ്ങൾക്കും നേരെയുള്ള ശക്തമായ താക്കീത് കൂടിയാണ്. ദുരന്തങ്ങൾ ഒന്നൊന്നായി വയനാടിനെ കാർന്നു തിന്നുകയാണ്. 2018 പ്രളയവും തൊട്ടുപിന്നാലെ 2019 പുത്തുമലയിലുണ്ടായ സമാനതകളില്ലാത്ത ദുരന്തവും ഒടുവിൽ ചൂരൽമലയെയും മുണ്ടക്കൈയെയും വിഴുങ്ങിയ മഹാദുരന്തവും നാം കണ്ടു. ആ മുറിവുകൾ ഉണങ്ങും മുൻപെയാണ് ഇപ്പോൾ കള്ളാടിയും സമാനമായ രീതിയിൽ തകർന്നടിഞ്ഞിരിക്കുന്നത്. കള്ളാടിയിലെ കുന്നിൻ ചെരിവുകൾ ഇടിഞ്ഞു താഴ്ന്ന് വീടുകളും സ്വപ്നങ്ങളും മണ്ണ് മൂടിയപ്പോൾ ഇല്ലാതായത് ഒരു കൂട്ടം മനുഷ്യരുടെ ആയുസിന്റെ സമ്പാദ്യമാണ്. ഈ ഭീകരമായ മണ്ണിടിച്ചിലിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വയനാടിന്റെ ഭൂമിശാസ്ത്രം അതിസങ്കീർണവും പരിസ്ഥിതി ലോലവുമാണ്. ശാസ്ത്രീയമായ പഠനങ്ങളെയും പരിസ്ഥിതി നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കുന്നിൻ ചെരിവുകളിൽ നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ, കൽക്കരി ഖനനത്തെപ്പോലും വെല്ലുന്ന പാറപൊട്ടിക്കലുകൾ, മണ്ണെടുപ്പ്, തണ്ണീർത്തടങ്ങൾ നികത്തൽ എന്നിവയെല്ലാം ദുരന്തങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ്. മനുഷ്യൻ വരുത്തിവെക്കുന്ന ഈ പ്രകൃതിനാശത്തിന് മുന്നിൽ ശാസ്ത്രത്തിന് പോലും പലപ്പോഴും കൈമലർത്തേണ്ടി വരുന്നു. ഇത്തരം ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമാണെന്ന യാഥാർത്ഥ്യം ഇനി എന്നാണ് നാം തിരിച്ചറിയുക? വയനാട്ടിലെ തുരങ്കപ്പാത നിർമ്മാണവും അതിന്മേലുള്ള പരിസ്ഥിതി നിയമലംഘനങ്ങളും കള്ളാടി ദുരന്ത പശ്ചാത്തലത്തിൽ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതിയുടെ പ്രവേശന കവാടം തന്നെ ഇക്കഴിഞ്ഞ മണ്ണിടിച്ചിലെ ദുരന്തമുണ്ടായ കള്ളാടി പ്രദേശത്താണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതീവ പരിസ്ഥിതിലൂലമായ ഈ മലനിരകളിൽ വലിയ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള തുരങ്ക നിർമ്മാണവും സ്ഫോടനങ്ങളും മണ്ണിന്റെ ഘടനയെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ശക്തമായ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. പദ്ധതിക്കെതിരെയുള്ള നിയമലംഘന ആരോപണങ്ങൾക്ക് കാരണവും ഇവിടത്തെ ഭൂമിശാസ്ത്രപരമായ സങ്കീർണത തന്നെയാണ്. പശ്ചിമഘട്ടത്തെ കേറിമുറിച്ചുള്ള ഇത്തരം അതിസാഹസികമായ വികസന പദ്ധതികൾക്ക് വനം മന്ത്രാലയത്തിന്റെ കർശനമായ നിയമങ്ങളെയും മുന്നറിയിപ്പുകളെയും മറികടന്ന് അനുമതി തേടുന്നത് കള്ളാടിയിൽ കഴിഞ്ഞയാഴ്ച നാം കണ്ട കണ്ണീർ കാഴ്ചകൾ ആവർത്തിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. കള്ളാടിയിലെ ദുരന്തത്തെക്കുറിച്ച് വിവിധ തരത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അതുവരെ തുരങ്കപ്പാതയുടെ നിർമ്മാണം നിർത്തിവെക്കാൻ

0: നിർദ്ദേശം നൽകിയിട്ടുള്ളതായും ദുരന്തസ്ഥലം സന്ദർശിച്ച് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കും ആശ്വാസ നടപടികൾക്കും നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു.
1: ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഇത് രണ്ട് അന്വേഷണമാണ്. രണ്ട് തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും.
0: കള്ളാടിയിലെ ദുരന്തം മനുഷ്യസൃഷ്ടിയാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ദുരന്തബാധിത മേഖലയിൽ ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ദുരന്തത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു.
2: നാച്ചുറൽ ലാൻഡ് സ്ലൈഡ് അല്ല ഉണ്ടായിട്ടുള്ളത്, ഇത് മാൻമെയ്ഡ് സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഒരു നല്ല രീതിയിലുള്ള മഴ വയനാട്ടിൽ പെയ്തതാണ്. അതിനുശേഷം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ചെറിയ രീതിയിലുള്ള ഈ മഴയിൽ ഇങ്ങനെ അപകടം സംഭവിക്കും എന്നുള്ളതിന്റെ സൂചന വളരെ കൃത്യമായി മീറ്റിംഗിലും അല്ലാതെയും കൊങ്കൺ അധികൃതരുടെ മീറ്റിംഗിൽ ഉൾപ്പെടെ നൽകിയിരുന്നതാണ്. പക്ഷെ അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലുള്ള പാളിച്ചയുണ്ടായിട്ടുണ്ട്. അത് സർക്കാർ ഗൗരവത്തോടു കൂടി കാണുന്നു. അതിൽ പരിശോധനയുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതും അതിൽ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകാതിരുന്ന സാഹചര്യവും ഗൗരവമുള്ളതാണ്. അത് സർക്കാർ പരിശോധിക്കുന്നതാണ്.
0: പശ്ചിമഘട്ടത്തിന്റെ തകർച്ചയും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് കള്ളാടിയെ ദുരന്തഭൂമിയാക്കി മാറ്റിയതെന്ന് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ കേന്ദ്രം മുൻ മേധാവി ഡോക്ടർ കെ ജി താര.
3: ഈ വയനാട്ടിലെ കല്ലാടിയിൽ ഉണ്ടായ ദുരന്തത്തിന് പ്രധാന കാരണം എന്ന് പറയുന്ന മല തുരന്നെടുത്ത മണ്ണ് വളരെ അശാസ്ത്രീയമായും അനധികൃതമായും വലിയ തോതിൽ കുന്നിന്റെ ചെരിവിൽ തന്നെ ശേഖരിച്ചു വെച്ചിരുന്നു എന്നതാണ്. അന്നേ ദിവസം ഒരുപാട് മഴ പെയ്തിട്ടുണ്ട്, 226 മില്ലിമീറ്റർ അതിതീവ്ര മഴ. ഈ മഴ മണ്ണിലൂടെ തിരിഞ്ഞിറങ്ങിയപ്പോൾ മണ്ണിന്റെ ഭാരം വർദ്ധിക്കുകയും അത് താഴേക്ക് പതിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. തുരങ്കത്തിന് ഒരുപാട് അകലെ പരന്ന സമതലത്തിൽ തട്ടുകളായി തിരിച്ച് അതിൻ്റെ വശങ്ങളിൽ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് ബലപ്പെടുത്തിയിട്ട് വേണം ഈ മണ്ണ് നിക്ഷേപിക്കാൻ എന്നതാണ് സുരക്ഷാ മാനദണ്ഡം. പക്ഷേ ഇത് കമ്പനി അധികൃതർ പാലിച്ചിട്ടില്ല. പകരം അവരെന്ത് ചെയ്തു, കുട്ടിയിട്ട മണ്ണ് തന്നെ തട്ടുകളായി തിരിച്ച് കോൺക്രീറ്റ് പാളികൾ കൊണ്ട് തടയണ അതങ്ങനെ കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ദുരന്തത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഇത് മാത്രമാണോ കാരണം എന്ന് ചോദിച്ചാൽ അല്ല. ഏറ്റവും അധികം പാരിസ്ഥിതിക ദുർബല മേഖലകളിൽ കൂടിയാണ് ഈ തുരങ്കപാത കടന്നു പോകുന്നത്. അതുപോലെ വയനാട്ടിലെ ഏറ്റവും അധികം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയും ഈ പ്രദേശത്ത് തന്നെയാണ്. ഈ തുരങ്കപാത പണിയുന്ന സമയത്ത് ഈ പദ്ധതിക്ക് അനുമതി നൽകുമ്പോൾ സംസ്ഥാന പാരിസ്ഥിതിക ആഘാത നിർണയ അതോറിറ്റി അവരെ 60 മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വിശദമായ പഠനങ്ങൾ ഉൾപ്പെടെ 25 നിബന്ധനകളും മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇതിൽ പലതും നിർമ്മാണം തുടങ്ങിയ സമയത്ത് പോലും പാലിച്ചിട്ടില്ല എന്നത് ദുരന്തത്തിന് കാരണമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പാരിസ്ഥിതിക ആഘാത പഠനം ഈ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമായാലും നടത്തിയാൽ മതി എന്നാണ് ഇപ്പോഴുള്ള പാരിസ്ഥിതിക നിയമം അനുശാസിക്കുന്നത്. ഇത്തരം ഭേദഗതികൾ ഉൾപ്പെടെ നിലവിലുള്ള ഈ നിയമങ്ങളുടെ എല്ലാം അപര്യാപ്തത, പിന്നെ അതുപോലെ മണ്ണ് മാറ്റിയിടാൻ കർശന നിർദ്ദേശം നൽകിയിട്ടും അത് പാലിച്ചില്ല എന്നത് കണ്ടെത്തി നടപടികൾ സ്വീകരിക്കാതിരുന്ന ജില്ലാ ഭരണകൂടം, അതുപോലെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കാറ്റിൽ പരത്തി കുറ്റകരമായ കൃത്യവിലോപം നടത്തിയ കമ്പനി അധികൃതർ, ഇതെല്ലാം കൂടി ചേർന്നാണ് കല്ലാടിയിൽ ദുരന്തം ഉണ്ടാക്കിയത് എന്നാണ് നിസ്സംശയം പറയാൻ സാധിക്കുന്നത്.
0: ഈ മലനിരകളെ അസ്വസ്ഥമാക്കരുതെന്നുള്ള മുറവിളി കാലാകാലങ്ങളായി തുടരുന്നതിനിടയിലും വയനാടിന്റെ ഭൂപ്രകൃതിയിലുള്ള അശാസ്ത്രീയവും അനധികൃതവുമായ ഇടപെടലുകൾ വർദ്ധിച്ചു വരികയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്നവർ സുരക്ഷിതരാണ്, എന്നാൽ മണ്ണടിയുന്നത് പാവപ്പെട്ട തോട്ടം തൊഴിലാളികളും കർഷകരുമാണ്. ഇതൊരു സ്വാഭാവിക ദുരന്തമല്ല, വിശാലാർത്ഥത്തിൽ മനുഷ്യനിർമ്മിത കൊലപാതകമാണെന്ന് വേണം കരുതാൻ. വയനാടിന്റെ പരിസ്ഥിതി തകർച്ചയെക്കുറിച്ച് വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകുന്ന വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷാ,
4: വയനാട്ടിലേക്ക് വലിയ വികസനം വരുമെന്നും വയനാട് ഒരു സ്വർഗഭൂമിയായി മാറുമെന്നും വ്യാമോഹിപ്പിച്ച് കഴിഞ്ഞ

0: സർക്കാർ കൊണ്ടുവന്ന കള്ളാടി ആനക്കാമ്പുയിൽ ഇരട്ട തുരങ്കത്തിന്റെ മുഖത്ത് കള്ളാടിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഖേദകരമാണെങ്കിൽ പോലും അത് പരിസ്ഥിതി പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ദുരന്തമാണ്. ഇതിന് ഉത്തരവാദി വിശാലമായ അർത്ഥത്തിൽ മനുഷ്യർ തന്നെയാണെങ്കിലും ഭരണകൂടവും കൂടി ഉത്തരവാദിയായ ഒരു ദുരന്തമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ തണൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാമൽ ഹമ്പ് പർവ്വതനിരകൾ സമുദ്രനിരപ്പിൽ നിന്നും 1400 മീറ്റർ ഉയരത്തിലുള്ള മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടന്ന വെള്ളരിമല മുതൽ ചെമ്പ്ര പീക്ക് വരെ നീണ്ടുകിടക്കുന്ന ഈ കാമൽ ഹമ്പ് പർവ്വതനിരകളിലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പരിസ്ഥിതിലോലമായ ഒരു മലനിരയെ നെടുകെ തുരന്നുകൊണ്ടാണ് ഈ ടണൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ 60 വർഷമെങ്കിലുമായി വൻതോതിലുള്ള ഉരുൾപൊട്ടൽ നടന്നു വരാറുണ്ട്. 1962 ചേംബ്ര മലനിരകളിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ ഏതാണ്ട് 3 പാടികൾ ലയങ്ങൾ മണ്ണിന്റെ അടിയിൽ പെട്ടുപോയിട്ടുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. 1984 മുണ്ടക്കൈ പ്രദേശത്ത് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അവിടെ ഏതാണ്ട് 50 ഓളം ആദിമനിവാസികൾ മണ്ണിന്റെ അടിയിൽ കുഴിച്ചു മൂടുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മലനിരയുടെ കിഴക്കൻ ചെരുവിലുള്ള പാതാറ്, കവളപ്പാറ തുടങ്ങി നിരവധിയായ ഉരുൾപൊട്ടലുകളും മണ്ണൊലിപ്പുകളും നടന്നിട്ടുള്ളതായ ഒരു പ്രദേശത്ത് പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രം നടത്തേണ്ട ഒരു തുരങ്കം വളരെ തിടുക്കപ്പെട്ട് തെറ്റായ വിവരങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും മറ്റും നൽകി ഒരു തട്ടിക്കൂട്ട് പരിസ്ഥിതി ക്ലിയറൻസ് നേടിയെടുത്താണ് ഈ പണി തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നടന്നിട്ടുള്ള ഈ തുരങ്ക നിർമ്മാണം ഇനിയും വലിയ ദുരന്തങ്ങൾ വരുത്തിവെക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്.
1: വികസന മാതൃകകളെക്കുറിച്ച് നമ്മൾ പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിലെ കുന്നുകൾ ഇല്ലാതാകുമ്പോൾ കാറ്റിന്റെ ഗതിയും മഴയുടെ സ്വഭാവവും മാറുന്നു. അതിതീവ്ര മഴ പെയ്യുമ്പോൾ താങ്ങാൻ ഈ മൺകൂനകൾക്കാകില്ല. കള്ളാടിയിലെ ദുരന്തം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും നമ്മുടെ തെറ്റായ നയങ്ങളുടെ തുടർച്ചയാണെന്നും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണൻ പറയുന്നു.
2: ഇത് വയനാടിന്റെ മാത്രം കഥയല്ല. ഉത്തരാഖണ്ഡിലടക്കം ഇന്ത്യയിലെ പല മലനിരകളിലും തുരങ്ക പദ്ധതികൾ സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മഴയുടെ സ്വഭാവം കാരണം മലനിരകളെയും ഭൂപ്രദേശത്തും എന്തുമാത്രം അസ്ഥിരമാക്കുന്നുവെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ദുരന്തത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം വളരെ വ്യക്തമാണ്. പരിസ്ഥിതി അനുമതി എന്നത് ഒരു തമാശക്കളിയോ എന്ത് വില കൊടുത്തും പദ്ധതികൾ നടപ്പാക്കാം എന്നുള്ള ഒരു ധാർഷ്ട്യത്തിന്റെ പുറത്തോ ഒന്നും നടപ്പാക്കേണ്ട കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇവിടെ ഈ പദ്ധതി വേണ്ട എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ശാസ്ത്രീയ സത്യസന്ധതയും ഭരണപരമായ ധൈര്യവും സർക്കാരുകൾക്ക് ഉണ്ടാവണം എന്നുമാണ് ഈ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ചില മലകൾ, ചില ഭൂപ്രദേശങ്ങൾ എന്നാണെങ്കിൽ പറയാം, അത് വികസിപ്പിച്ച് തകർക്കാനോ അല്ലെങ്കിൽ തുരന്നു കയറാനോ നമ്മൾ വെല്ലുവിളിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം നമ്മൾ അവയെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് അത്തരത്തിലുള്ള മലകളും മലനിരകളും ഭൂപ്രദേശവും നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നും നമ്മൾ ഈ ദുരന്തത്തിൽ നിന്നും ഒരു പാഠമായിട്ട് ഉൾക്കൊണ്ടാൽ നന്നായിരിക്കും.
1: പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതി ലോലമായ ഭൂപ്രകൃതിയെ സംരക്ഷിക്കാൻ വിദഗ്ധർ നടത്തിയ ശാസ്ത്രീയ മുന്നറിയിപ്പുകളെ ലാഭക്കണ്ണുകളോടെ അവഗണിച്ചതിന്റെ ദുരന്തഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ 64% പ്രദേശവും പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും തുടർന്ന് വന്ന കസ്തൂരി രംഗൻ സമിതിയുടെ പരിസ്ഥിതി സംരക്ഷണ ശുപാർശകളും കേവലം കടലാസ് രേഖകളായി ഒതുങ്ങിയതാണ് വയനാടിന്റെ വിഴുങ്ങിയ ഇത്തരം മഹാദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ശാസ്ത്രത്തിന്റെ ഈ വിലപ്പെട്ട സംഭാവനകളെയും മുന്നറിയിപ്പുകളെയും കാറ്റിൽ പറത്തിയതിന് പ്രകൃതി നൽകുന്ന അതിശക്തമായ തിരിച്ചടിയാണ് കള്ളാടിയിൽ നാം കണ്ടത്. പച്ചപ്പിന് മുകളിൽ കോറിയിട്ട ചോരക്കറയായി കള്ളാടി ദുരന്തം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൽ തോറ്റുപോകുന്നത് മനുഷ്യൻ തന്നെയായിരിക്കുമെന്നാണ് കള്ളാടിയും നമുക്ക് കാട്ടിത്തരുന്നത്. വികസനത്തിന്റെ പേരിൽ പ്രകൃതിക്കുമേൽ നടത്തുന്ന ഓരോ പ്രഹരവും നമ്മുടെ നെഞ്ചിൽ തന്നെയാണ് ആഘാതമേൽപ്പിക്കുന്നതെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. കള്ളാടിയും നമുക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി അവശേഷിക്കുമ്പോൾ വിവേകപൂർണമായ തിരിച്ചറിവുകൾ മാത്രമാകും നമ്മെ ശോഭനമായ ഭാവിയിലേക്ക് നയിക്കുക.

0: ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ആകാശവാണി, സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റ്.
0: ഹലോ സന്ദേശഗാനം.

0: മറവിയുടെ മഞ്ഞൾ നീക്കി, ഓർമ്മയുടെ പാതയിൽ വെളിച്ചം പടർത്തി, ഒരു നേർത്ത പുഞ്ചിരിയുമായി അകലെയെങ്ങോ നിന്ന് പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ കരുതിയ പ്രിയമുള്ള വാക്കുകളുമായി ഹലോ സന്ദേശഗാനം ഇതാ വീണ്ടും. ഞാൻ രാജി. എന്റെ ഫ്രണ്ട് ബിന്ദിയ എസ് കുറുപ്പിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണേ. ബിന്ദിയ ബാങ്കിൽ മാനേജറാണ്. ബിന്ദിയ പാട്ടുപാടും, ഞങ്ങൾ പ്രോഗ്രാമിലൊക്കെ ഒരുമിച്ച് ഡാൻസ് ചെയ്യാറുണ്ട്. അവസാനം സർപ്രൈസ് കൊടുത്തയാളിന്റെ പേര് പറയേണ്ടി വരുമ്പോൾ രാജി ചേച്ചി എന്ന് പരാമർശിച്ചാലേ ചിലപ്പോൾ മനസ്സിലാവുകയുള്ളൂ. ഹലോ, ഇത് ബിന്ദിയ മാഡം ആണോ? ബിന്ദിയ മാഡം തിരക്കിലാണോ? ബിന്ദിയ മാഡം തിരക്കിലല്ല എങ്കിൽ ഒരു പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ച് വിളിച്ചതാ.
1: ആരോ സംസാരിക്കുന്നത് മനസ്സിലായില്ല.
0: അത് പറയാം, ആദ്യം പാട്ട്.
1: പേരിനകത്ത് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. സ്റ്റേഷൻ മാസ്റ്റർ എന്നാണോ വരുന്നത്?
0: സ്റ്റേഷൻ മാസ്റ്റർ റെയിൽവേ
1: സ്റ്റേഷൻ
0: അങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുക. അതൊക്കെ പോട്ടെ, ഞാൻ വിളിച്ചത് ഒന്നുമല്ല, ഞാന് കുറച്ച് വൈകിയാണെങ്കിലും ഒരു ബർത്ത്ഡേ വിഷ് പറയാൻ വേണ്ടി വിളിച്ചതാ. ഒരു മാസം വൈകി ബർത്ത്ഡേ വിഷ് പറഞ്ഞ വിളിക്കോ.
1: മനസ്സിലായി.
0: എന്ത് മനസ്സിലായി?
1: ആരെങ്കിലും പറഞ്ഞിട്ടാണോ?
0: ആരെങ്കിലും പറഞ്ഞാലേ ബർത്ത്ഡേ വിഷയാവോ? എനിക്ക് നേരിട്ട് വിഷയൂടെ.
1: കഴിഞ്ഞ മാസം ബർത്ത്ഡേ ഉണ്ടായിരുന്നു.
0: പേരൂർ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച്, ഫുൾ അമ്പലത്തിലാണല്ലോ പേരൂരും ഉള്ളൂരും ഒക്കെ ആയിട്ട്. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു, ഇങ്ങോട്ട് എനിക്ക് പാട്ട് പാടിത്തരുന്നു, അങ്ങനെയാണ്.
1: സാറിന്റെ പേരെന്താണ്?
0: പേരൂർ അമ്പലത്തിൽ വരുമ്പോ കൃഷ്ണനടുത്ത് ചോദിച്ചാലും മതി.
1: ശരി. അല്ല, ഇതിനകത്ത് ആക്ച്വലി എഴുതി വരുന്നുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ AIR എന്നൊക്കെയാ വരുന്നത് കേട്ടോ.
0: ആൾക്കാര് പലതൊക്കെ എഴുതി വെക്കുന്ന നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ പാട്ട് കിട്ടോ ഇല്ലേ?
1: ഉറപ്പായിട്ടും പാട്ടും പറയാം. പക്ഷെ ആര് പറഞ്ഞിട്ടാ വിളിക്കുന്നതിനോട് ഒന്ന് പറഞ്ഞേക്കാവോ?
0: ഇതിപ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ്, ഇത് ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? പ്രത്യേകിച്ച് എന്താണ്, ഏതോ ഒരു വിഷുവിന് ഒരു കവർ പേജ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നില്ലേ? കവർ പേജ് അല്ല, കണിയൊക്കെ ആയിട്ട് ഏതോ ഒരു പത്രത്തിലോ മാഗസീനിലോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ.
1: രാജി ചേച്ചി പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നത്?
0: ഏത് രാജി ചേച്ചി? ഇതാണ് കുഴപ്പം. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്പര് തപ്പിപ്പിടിച്ച് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ടു പോകാൻ വേണ്ടിട്ട് ഓരോ രാജി ചേച്ചിമാര് വരും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നിക്കട്ടോ പോട്ടോ?
1: ഉറപ്പായിട്ടും പാടാല്ലോ.
0: ഓക്കെ,
1: ആര് പറഞ്ഞിട്ടാണെന്ന് സാർ പറയാമോ?
0: സ്ത്രീ സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിച്ചിട്ടും എന്നെ ഇതുവരെ വിശ്വാസം വന്നില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്
1: കേട്ടോ.
0: ഇല്ല ഇല്ല, എന്നെ എന്നാലും വിശ്വസിച്ചില്ലല്ലോ. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പാടിയാ മതി. മനുഷ്യന്മാരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം വേണ്ടേ?
1: പറഞ്ഞാ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാലോ പാട്ട്? അതുകൊണ്ടാണ് കേട്ടോ.
0: പാടി കഴിഞ്ഞിട്ട് ഞാൻ അത് ആരാണെന്ന് പറയും, അപ്പൊ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് അടുത്തൊരു പാട്ട് പാടും.
1: എനിക്ക് തോന്നുന്നു രാജിച്ചാണെന്ന്.
0: ഈ ചില പശുക്കളൊക്കെ കുട്ടിയിലടിച്ചിട്ട് പശു ആച്ചു എനിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നത് പോലെ അവിടെ കിടന്ന് കറങ്ങാതെ.
1: ഞാൻ ജാനകി അമ്മയുടെ ഒരു പാട്ട് ജസ്റ്റ് ഒരു രണ്ടു മൂന്ന് ലൈൻസ് ഒന്ന് പാടിക്കട്ടെ.
0: സൂപ്പർ സൂപ്പർ, വരട്ടെ.
1: കാണാ

താമര പൂന്തേൻ.

0: ഹലോ.
1: സ്വപ്നം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടായിരുന്നു അല്ലേ? അതിൽ തന്നെ
0: ആ
1: എസ് ജാനകിയമ്മയുടെ വേറൊരു പാട്ടും കൂടിയുണ്ട്, ഓർമ്മയുണ്ടോ?
0: ആ സർ,
1: ശാരികയും
0: ഏതായിരുന്നു?
1: ശാരികയും, മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്ന് കണ്ടു.
0: ആ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് വേർഡ്സ് അങ്ങനെ അറിയില്ല, പാടാനായിട്ട് അറിയില്ല.
1: അപ്പോൾ താങ്കൾ എല്ലാം ഊഹിച്ചെടുത്തതുപോലെ താങ്കളുടെ രാജി ചേച്ചി ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. അങ്ങനെ ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന് വിളിച്ചതാണ്.
0: ശരി സർ, താങ്ക് യു.
1: അപ്പോൾ സകല കലാ വല്ലഭ എന്നാണ് ഈ സന്ദേശത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. പാട്ട്, ഡാൻസ്, വേറെന്തൊക്കെയാണുള്ളത്?
0: പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണ്, ഒരു സന്തോഷത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്, അതാണ്.
1: അതങ്ങനെയല്ലേ, ഈ അടുത്ത കാലത്ത് വിനായക് ശശികുമാർ ഒരു പാട്ടിൽ എഴുതിയിരുന്നല്ലോ, പാടുന്നോർ പാടട്ടെ കഴിയുവോളം, ആടുന്നോർ ആടട്ടെ തളരുവോളം എന്ന്, അല്ലേ? അങ്ങനെയല്ലേ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പൊളിയായിട്ട്.
0: അതെ അതെ, അത്രേ ഉള്ളൂ.
1: അപ്പോ ഇന്ന് ഏത് പാട്ടാണ് നിങ്ങൾ ഈ പരിപാടിയിൽ വെക്കേണ്ടത്?
0: ആകാശഗംഗ എന്നുള്ള പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്.
1: ആകാശഗംഗാ തീരത്തിനപ്പുറം ആയിരം എണ്ണക്കൽ മണ്ഡപം, അതാണോ?
0: കുഞ്ഞാറ്റ കിളികൾ ഫിലിം. ആ
1: അതെ,
0: അതെ അതെ,
1: ജയകുമാർ സാറിന്റെ പാട്ട്.
0: ജയകുമാർ സാറിന്റെ. അതെ,
1: പാട്ടുകാരി പറയല്ലോ വേണ്ടേ.

0: മ്യൂസിക്കും കൂടെ വന്നാലേ ആ പാട്ടിന് കുറച്ചൊരു ഇത് വരുള്ളൂ ജീവിതം.
1: തീർച്ചയായും തീർച്ചയായും. അത് പാടി വരുമ്പോഴത്തേക്കും നമ്മളുടെ ആ ലിങ്കും ഒക്കെ നമ്മുടെ ചെവിയിൽ അറിയാതെ മുഴങ്ങും. വലിയ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ. പാട്ട് കേൾക്കാം. കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ എഴുതി, എസ് ജെ ജോസഫ് ഈണം നൽകി, കെ എസ് ചിത്ര പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഉറപ്പായിട്ടും സർ.

0: പ്രിയമുള്ള ഹലോ സന്ദേശ ഗാനത്തിന്, പത്തനംതിട്ട കൂടലിൽ നിന്നും ദിവ്യയാണ് ഈ സന്ദേശം അയക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി വിദ്യയ്ക്ക് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. അതുകൊള്ളാലോ ദിവ്യ, വിദ്യ അവൾ പാട്ടുകളെ അത്രയധികം സ്നേഹിക്കുന്ന ആളാണ്, റേഡിയോയുടെ സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. സന്ദേശഗാനത്തിലൂടെ അവളെ വിളിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി കേൾപ്പിക്കണം. പോരുവഴിയാണ് വിദ്യ താമസിക്കുന്നത്, തീർച്ചയായും വിളിക്കുമല്ലോ. ഹലോ.
1: ഹലോ
0: ഹലോ, വിദ്യയാണോ?
1: ആണല്ലോ.
0: ആ, വിദ്യയാണ് എങ്കിൽ വിദ്യ ഒരു പാട്ട് പെട്ടിയാണ് എന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ.
1: എങ്ങനെ അറിഞ്ഞു?
0: അതൊക്കെ അറിഞ്ഞു.
1: പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ബ്ലഡ് പോലെ, ശ്വാസം പോലെ ഇഷ്ടമുള്ള സാധനമാണ്.
0: അങ്ങനെ ഒരാളെ തന്നെയാണ് തപ്പിക്കൊണ്ടിരുന്നത്. നമ്മളൊരു അന്താക്ഷരി ടീം ഉണ്ടാക്കുന്നു, അതിന്റെ അകത്ത് അന്താക്ഷരി ടീമിലെ വിദ്യയെ
1: അത്രയും ഞാൻ

0: ഇപ്പൊ
1: ഒന്നുമല്ല, എന്നാലും
0: ഇപ്പൊ ഇപ്പൊ
1: അത്യാവശ്യം
0: തൊട്ട്
1: അറിയാം.
0: മുന്നേ ചോരയാണ് നീരാണ് എന്നൊക്കെ പറഞ്ഞ് നാക്ക്
1: ആ
0: വായിലോട്ട് ഇട്ടതേ ഉള്ളൂ, എന്നിട്ട് ഉടനെ തന്നെ അതിനെ
1: അതാണ്
0: മാറ്റി
1: മെയില്.
0: പറയുന്നത്.
1: ഞാൻ പാട്ട് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. പാട്ട് എന്റെ ലൈഫിലുള്ളത്, അത്ര ഇഷ്ടമാണ് പാട്ട്.
0: ആ അപ്പൊ പിന്നെ ആ പാട്ടുകളൊക്കെ ഓർമ്മ വരൂലേ? ഇപ്പൊ പെട്ടെന്ന് ക എന്ന് പറഞ്ഞൊരു അക്ഷരം തന്നാൽ ഏത് പാട്ട് ഓർമ്മ വരും?
1: കാ ചേർത്ത് പറയാനാണെങ്കിൽ കബൂളി വാല നാടോടി എന്നുള്ള പാട്ട് ഓർമ്മ വരും.
0: പിന്നെ വിദ്യയുടെ പേരിലെ വാ എന്ന അക്ഷരം തന്നാൽ ഏത് പാട്ട് പറയും?
1: വാ ചേർത്താലോ,
0: ആ
1: വരുവാനില്ല അരുമി
0: വിജനമാണ്
1: വിജനമാണ്
0: എൻ
1: ഇനി
0: വഴിക്ക്
1: വരും.
0: അറിയാം അത് എന്നാലും ഇന്നും.
1: ആ അത് തന്നെ, പാടാൻ അറിയത്തില്ല, അതാ ഞാൻ ഇങ്ങനെ പറയുന്നു.
0: ആ കുഴപ്പമില്ല,
1: ആരെ
0: നമുക്ക്
1: വിളിക്കുന്നേ?
0: നമുക്ക് അന്താക്ഷരിക്ക് ഇങ്ങനെയൊക്കെ പാട്ടിന്റെ വരികളൊക്കെ പറഞ്ഞാൽ മതി, പാടണമെന്നൊന്നുമില്ലല്ലോ. പാടാൻ നമ്മൾ വേറെ ആളെ ഏർപ്പാടാക്കാം,
1: ഓ
0: പാടാൻ നമുക്ക് ദിവ്യ ഏർപ്പാടാക്കിയാലോ,
1: ആരാ?
0: കൂടുതലില്ല ദിവ്യ ഏർപ്പാടാക്കിയാലോ.
1: അയ്യോ, ദിവ്യ പറഞ്ഞിട്ട് വിളിക്കുവാണോ? എന്റെ കൂട്ടുകാരിയാണല്ലോ ദിവ്യ.
0: ആ ദിവ്യയാണ് ഇതെല്ലാം
1: പറഞ്ഞിട്ട്
0: ഒപ്പിച്ചിരിക്കണേ.
1: അയ്യോ, ആകാശവാണിന്ന് വിളിക്കുവാണോ?
0: ഇതൊക്കെ എവിടെ നിന്നൊക്കെ പോയി? ദിവ്യ എന്ന് പേര് പറഞ്ഞു, ദിവ്യ പറഞ്ഞു.
1: അല്ല, എനിക്ക് സംശയം തോന്നി, അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കുവാ. എനിക്ക് സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സൗണ്ട് എനിക്ക് പരിചിതമുണ്ടല്ലോ. ഞാൻ റേഡിയോയുടെ ഒരു ശ്രോതാവാ, ഞാൻ
0: അതുകൊണ്ട്
1: കേൾക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് സൗണ്ട് പരിചയം തോന്നി.
0: ഈ സൗണ്ട് പരിചയം തോന്നാൻ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കല്ലേ?
1: സംസാരിക്കുകയാണെങ്കിൽ ഞാൻ റേഡിയോയിൽ കൂടെ ഈ സൗണ്ട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടുള്ള
0: ഏത് റേഡിയോ
1: ഒരു
0: കൂടി?
1: പരിചയം പോ. റേഡിയോ നമ്മുടെ ഈ ഇത് പേര് എന്തുവാ, പെട്ടെന്ന് പറയാനാണെങ്കിൽ
0: ഒന്നും ഓർമ്മയും കിട്ടുന്നില്ല,
1: നമ്മുടെ
0: അങ്ങ്
1: എന്തോ
0: ടെൻഷൻ
1: രഞ്ജിനി
0: ആയിപ്പോയില്ല.
1: അല്ലേ, നേരത്തെ ആയിരുന്നു രഞ്ജിനി ഒക്കെ, ഇപ്പോഴത്തെ എന്തോ പ്രോഗ്രാം ഉണ്ടല്ലോ.
0: ആ പരിപാടിയിൽ കൂടെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കൂ?
1: ആ അവരിങ്ങനെ വിളിക്കത്തില്ലേ?
0: ആ വിളിച്ചിട്ട്
1: ആ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും, അത് ഞാൻ കേട്ടിട്ടുണ്ട്.
0: ഒരാളെ വിളിച്ച് സംസാരിക്കുന്നതാണോ ഇപ്പൊ വലിയ കാര്യം? ആ
1: അല്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സൗണ്ട് എവിടെ ഒരു പരിചയം പോലെ തോന്നി. എന്താണ്
0: ഇപ്പം
1: അങ്ങനെ
0: പലരും
1: പറയാം?
0: പറയാറുണ്ട് എന്റെ ശബ്ദം എല്ലാവർക്കും ഭയങ്കര അടുപ്പം തോന്നാറുണ്ടെന്ന്.
1: ആ ഒരു സോഫ്റ്റ് ആയ സൗണ്ട് അല്ലേ, അപ്പം പിന്നെ പെട്ടെന്ന് അടുപ്പം തോന്നും.
0: ആണല്ലേ, ഈ അന്താക്ഷരിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ രണ്ട് പാട്ട് പറഞ്ഞല്ലോ, അതുപോലെ അടുത്ത മൂന്നാമത്തെ ഒരു പാട്ട് ഞാൻ അക്ഷരം പറയുന്നില്ല, പക്ഷെ എനിക്ക് വേണ്ടി പറയണം. അപ്പൊ ഏത് പാട്ട് പറയും?
1: എനിക്കിഷ്ടം എപ്പോഴും ഓർക്കുന്ന നമ്മുടെ വയലാർ ഒരുപാടുണ്ട്, ചന്ദ്രകളവും ചാർത്തി ഉറങ്ങും തീര്.
0: അത് ശരി, ഞാൻ എനിക്ക് വേണ്ടി ഒരു പാട്ട് ചോദിച്ചപ്പോ ചന്ദ്രകളവും ചാർത്തി ഉറങ്ങും തീരമാണ് തന്നത്.
1: അയ്യോ, സാറിന് വേണ്ടിയാണോ? സാറിന് വേണ്ടിയാണെങ്കിൽ ഞാനിപ്പോ ഏത് പാട്ടാ പെട്ടെന്ന് പറയേണ്ടത്?
0: ഒരു കാര്യം ചെയ്യാം, എന്തായാലും
1: സാറിന്
0: എന്തായാലും
1: വേണ്ടി പറയുന്ന അത്രേ ചിന്തിച്ചിട്ട് പറയണ്ടായോ?
0: അങ്ങനെയൊന്നും ചിന്തിക്കരുത്, നമ്മൾ പെട്ടെന്ന് മനസ്സിൽ എന്താണ് വരുന്നത് അതങ്ങ് പറയണം. അല്ല ചിന്തിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് 100 കാര്യങ്ങൾ ഒരെണ്ണെടുത്ത് വെക്കുമ്പോൾ അത് അങ്ങനെയല്ലേ, ഇത് എടുത്ത് വെക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഒന്നുമില്ല, പെട്ടെന്ന് റെഡി, 1 2 3 4 പറ.
1: പെട്ടെന്ന് പറയാൻ, എനിക്ക് ഇഷ്ടമുള്ള പാട്ട്, എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടം.
0: അങ്ങനെ ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന ആളായത് ഷൂ, എന്നെ മറക്കുവാൻ നീ പഠിച്ചോന്നാ.
1: അതൊരു നല്ല അത്രയ്ക്ക് ഒരു അർത്ഥവത്തായ പാടല്ലേ?
0: അതെ, എന്നെ തനിച്ചാക്കി എങ്ങോ പോയിന്നല്ലേ.
1: ആ അത് തന്നെ.
0: ആര്?
1: ഞാനത് ആകാശവാണിയായിട്ട് നമുക്കത് എന്തോ സിങ്ക് ചെയ്തിട്ട് പറയാ.
0: അതെന്താ, ആകാശവാണി ആരെങ്കിലും മറക്കൂ?
1: അങ്ങനെ മറക്കത്തില്ല, മറക്കണമെങ്കിൽ മലയാളികള് ഇല്ലാതാവണം,
0: അതാണ്
1: അതാണ് പോയിന്റ്.
0: അകലേക്ക് ഒഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു
1: തടഞ്ഞു
0: വെച്ചു.
1: വെച്ചു
0: ഏ, മനസ്സിൽ തടഞ്ഞു
1: മനസ്സിൽ
0: വെച്ചല്ലേ?
1: തടഞ്ഞു അങ്ങനെ തടഞ്ഞു വെച്ചിട്ടൊന്നും കാര്യമില്ലെന്നാ പറയുന്നത്.
0: ആര്, എവിടെ?
1: ആ
0: അപ്പൊ എന്തായാലും കൂടല്ലേ വിദ്യ പോരുവഴിയിലെ ദിവ്യക്ക്, അതോ തിരിച്ചോ?
1: ഓ അതത് തന്നെ ദിവ്യ പറഞ്ഞല്ലോ, എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ദിവ്യ എനിക്ക് വേണ്ടി
0: പറഞ്ഞു
1: പറഞ്ഞായിരുന്നോ?
0: ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഒരു സന്ദേശം അയച്ചു.
1: ആ അത് തന്നെ, ഞാൻ പെട്ടെന്ന് അതാ മറന്നുപോയി. ഞാൻ എന്റെ ചെറുപ്പം മുതൽ എന്റെ അമ്മയ്ക്ക് ഞാൻ റേഡിയോയുടെ ഒരു ശ്രോതാവാ പണ്ട് മുതലേ, അത് കേട്ടാ ഞാനും വളർന്നത്. പണ്ടത്തെ സുപ്രഭാതം, വയലിൻ വീടും, പിന്നെ രഞ്ജിനി, പൂന്തേനരുവി, പണ്ടത്തെ നാടക ഗാനങ്ങള്, നാടകം എല്ലാം കേട്ട് വളർന്ന ഒരു തലമുറയിൽ തന്നെ ഞാൻ വളർന്നത്.
0: പൂന്തേനരുവി ഗാനശലാപമായിട്ടുണ്ട്, നാടക ഗാനങ്ങളും നാടകവും ഒക്കെ ഇപ്പോഴും ഉണ്ട്.
1: രഞ്ജിനി പണ്ട് രഞ്ജിനി കേൾക്കാൻ വേണ്ടി 1 മണിയാകുമ്പോ കാതോർത്തിരുന്നിട്ടുണ്ട്.
0: ഇപ്പോഴും കാതോർത്തിരിക്കൂ, രഞ്ജിനി ഉണ്ട് ഇപ്പോഴും.
1: ആ രഞ്ജിനി ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ പ്രോഗ്രാമും എല്ലാം എനിക്ക് ഇഷ്ടം. എനിക്ക് പാട്ടുകളെന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ പറഞ്ഞല്ലോ, ഒരു ജീവശ്വാസം പോലെ ഇഷ്ടമുള്ള.
0: അപ്പൊ ഈ ജീവശ്വാസത്തിന് ഏത് പാട്ടാണ് ഇന്ന് വെച്ചേരേണ്ടത്?
1: ജീവശ്വാസത്തിന് എനിക്ക് വെച്ചുതരേണ്ട പാട്ട്, അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ആയി പോയി വിളിച്ചത്, ആകാശവാണിയിൽ നിന്ന് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ.
0: അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വിളിക്കുന്നതല്ലേ നല്ലത്, അല്ലാതെ ഇപ്പൊ വിളിക്കും വിളിക്കുന്ന
1: നമുക്ക് എന്ത്
0: ഡ്രസ്സുപോലല്ലോ.
1: പറയണം എന്നറിയില്ല ഞാൻ, എനിക്കങ്ങനെ എന്ത് പറയണം എന്ന് പറയണ്ട,
0: എന്തും പറയാം,
1: റെസ്പെക്ട് കൂടിയല്ലേ നമ്മൾ സംസാരിക്കുന്നത്.
0: ഓ ഒന്നുമില്ല, ഇത് ജനങ്ങളുടെ സ്ഥാപനമല്ലേ, നമുക്കൊന്നും ഇവിടെ എന്തും പറയാം.
1: ജനങ്ങളുടെയാണ്, ആ അതുകൊണ്ടല്ലേ ജനങ്ങൾ ഏറ്റെടുത്തത്. ഞാനും ഒരു സാധാരണക്കാരി, സാധാരണപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പ്രോഗ്രാം ആയതുകൊണ്ടാണ്
0: നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ അതിനേക്കാളും സാധാരണക്കാരൻ.
1: അതൊക്കെ അങ്ങനെ പറയുകയല്ലേ, എല്ലാവരും സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
0: അപ്പൊ പാട്ട് പറഞ്ഞില്ല,
1: എനിക്ക് എന്റെ ഫേവറേറ്റ് ഗായികയാണ് ജാനകി അമ്മ. ജാനകിയമ്മ വിടവാങ്ങി. ജാനകിയമ്മയ്ക്ക് മുന്നിൽ ഒരു കണ്ണുനീർ കുതിർന്ന പ്രണാമം.
0: ജാനകിയമ്മയുടെ
1: പാട്ട് മതി.
0: ജാനകിയമ്മയുടെ ഒരുപാട് പാട്ടില്ലേ.
1: പപ്പയുടെ സ്വന്തം അപ്പൂസിനാഥ പാട്ടില്ലേ. അത്ര ഇമോഷണൽ. ഞാനും രണ്ടു മക്കളുടെ അമ്മയാണ്. എനിക്കൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനും ഉണ്ട്. അമ്മയെന്ന ഒരു ആത്മനിർവൃതിയിൽ ആലോചിക്കുമ്പോ ആ പാട്ടിൽ കുറഞ്ഞ ഒരു പാട്ടില്ല. ജാനകിയമ്മയുടെക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഈ പാട്ട്
0: വെച്ചു. വരികളാണ് സംഗീതം ഇളയരാജ പാടിയത് ജാനകി. നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി, ഓക്കെ സാർ.
0: ഓക്കേ.

0: ഞാൻ ലത, നെടുമങ്ങാട് സ്വദേശം. എന്റെ മകൾ അനഘയുടെ പിറന്നാൾ ജൂലൈ 17-നാണ്. അവൾക്ക് ഹലോ സന്ദേശഗാനത്തിലൂടെ ആശംസ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവൾ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, അനഘയല്ലേ?
1: അതെ.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു. ഇത് ആകാശവാണി അല്ലേ?
0: ആകാശവാണി.
1: ഇതില് കാണിച്ചാരു
0: ഏതിലെന്ത് കാണിച്ചു?
1: കാണിച്ചായിരുന്നല്ലോ സ്റ്റേഷൻ ഡയറക്ടർ AAR.
0: അത് ശരി, ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരാ അത് വിളിച്ച് ബർത്ത്ഡേ പറയാൻ? ഹലോ സന്ദേശഗാനം പരിപാടിയിൽ സ്റ്റേഷൻ ഡയറക്ടർ ആണോ വിളിക്കുന്നത്? എന്തോ എനിക്കറിഞ്ഞൂടാ. എല്ലാ തോന്നലുകളും അങ്ങനെ ശരിയാവില്ല കുട്ടി. ഏത് തന്നെയാണ്? അതൊക്കെ പോട്ടെ, PhD ഒക്കെ ഏതോ ആയി.
1: PhD അടുത്ത മാസം തീസിസ് സബ്മിറ്റ് ചെയ്യണം.
0: എന്താണ് വിഷയം? വെള്ളത്തിൽ ഉൾപ്പെടെ ആയി എല്ലായിടത്തും മൈക്രോപ്ലാസ്റ്റിക് ആണോ?
1: വെള്ളത്തിലുണ്ട്, ഓർഗാനിസത്തിൽ ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, അങ്ങനെ പലയിടത്ത് അതിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ സ്റ്റഡി ഏരിയ വേമ്പനാടിലേക്കാണ്. അതിലെ ഓർഗാനിസത്തിലും വാട്ടിലും സെഡിമെന്റിലും എത്ര അളവിലുണ്ട്, ഏതൊക്കെയാണ് സ്റ്റഡി.
0: ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ?
1: ഈ മോണിറ്ററിംഗ് കൊണ്ട് എത്ര അളവിൽ പൊല്യൂഷൻ ഉണ്ടെന്ന് അറിയാം, അല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് സ്റ്റഡീസ് നടന്നു വരുന്നതേ ഉള്ളൂ.
0: അല്ല, ഞാൻ ചോദിച്ചത് ഞാനൊരു എക്സ്ട്രീം തോട്ടാണ്. ഇത് ഇന്ന് നമുക്ക് എന്തായാലും തൽക്കാലം രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. ഇതിങ്ങനെ കൊണ്ടുപോവുകയോ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയോ ഒക്കെ വഴിയുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് നമുക്കിത് അനുഗുണമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൂടാ? പോയി, കംപ്ലീറ്റ് പോയി.
1: സ്മോൾ സൈസ് ആയിട്ടുള്ള സാധനങ്ങളാണ് അത്.
0: അതെ,
1: നമ്മൾ ഏതൊരു എൻജോയിങ് മെട്രിക്സിൽ നിന്നാണെങ്കിലും അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാന്ന് പറയുന്നതന്നെ വലിയ പാടുള്ള പണിയാണ്. പിന്നെ അതിനെ ലബോറട്ടറി സ്കെയിലില് അതിനെ ഡിഗ്രേഡ് ചെയ്യണ മൈക്രോ ഓർഗാനിസംസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ വരുമ്പോഴത്തേക്കും അത് നമ്മളൊരു നമ്മളിപ്പോ ഓയിൽ സ്പില്ലൊക്കെ കിടക്കുമ്പോൾ സൂപ്പർ ബഗിനെയൊക്കെ നമ്മള് അവിടെ സ്ഥലത്ത് ഇംപ്ലോയ് ചെയ്തിട്ട് അതിനെ റെമഡിയേറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ അത് ചെയ്യാനുള്ള അളവിലേക്ക് ഇതുവരെയും ആ റിസർച്ച് എത്തിയിട്ടില്ല. അതിന്റെ പണിക്കരാണ് സയന്റിസ്റ്റ്.
0: ഇനി അതിനെ ഇറക്കി വിട്ടിട്ട് വേണം ഇനി അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരാം. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാണ് കേട്ടോ. അപ്പോ ശാസ്ത്രലോകം വളരെ ഗംഭീരമായി അതിന് ഉത്തരങ്ങളൊക്കെ കണ്ടെത്തട്ടെ, ഇത്തരം മോണിറ്ററിങ്ങുകളൊക്കെ വളരെ കാര്യമായി നടക്കട്ടെ അല്ലേ. അതിനകത്ത് അനഘയ്ക്കും ആ സ്റ്റഡീസിലൊക്കെ വളരെ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഈ ബോറടി മാറ്റാൻ ഒരു പാട്ട് പറ.
1: പാട്ട് വെച്ചതാണോന്ന് പറഞ്ഞത്, അതുകൊണ്ട് തമിഴ് പാട്ട് വെക്കാൻ പറ്റുമോ? അമ്മായി അയക്കാതെ ഉയരില്ലേ ആ പാട്ട് വെച്ചെന്നാണ്.
0: അമ്മാവായി വണങ്ങാതെ ഉയരില്ലേ അല്ലേ.
1: അതെ,
0: നേരിൽ നിന്ന് പേശും ദൈവം പെറ്റതായൻ പെറ്റതായൻറി വേറെൻറി ഏത് അല്ലേ. എന്റെ തമിഴ് കേട്ട് നാട്ടുകാരെന്നെ തല്ലായിരുന്ന കൊള്ളാം. എല്ലാ കാലത്തും ആ പാട്ട്, അമ്മയോടുള്ള ഇഷ്ടം സ്നേഹം അല്ലേ ഒക്കെ നമുക്കിങ്ങനെ വരും. അപ്പൊ എന്തായാലും ശബ്ദം കേട്ട് എന്നെ തിരിച്ചറിഞ്ഞതിന് വലിയ സന്തോഷം. ആകാശവാണിയുടെ അത്രയും ആരാധനയോടുകൂടി കേൾക്കുന്ന അമ്മയ്ക്കും ആ ആരാധന എവിടെയൊക്കെയോ ഇച്ചിരി കിട്ടിയിട്ടുള്ള മകൾക്കും ആശംസകൾ. കുറച്ച് നേരത്തെ ആണെങ്കിലും വീണ്ടും വീണ്ടും പിറന്നാൾ ആശംസകൾ. PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അടിപൊളിയാക്കി വീണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റട്ടെ.
1: അച്ഛനും ചേട്ടനും വൈഫിനും എന്റെ ഹസ്ബൻഡിനും എന്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അനിയനും എല്ലാവർക്കും എന്റെ ഡെഡിക്കേഷൻ.
0: ഇവിടെ പേരൊക്കെ കൂടി പറ.
1: അച്ഛൻ പ്രഭാകരൻ, അമ്മ ലത, ഹസ്ബൻഡ് അമർചന്ദ്, ബ്രദർ അഖിൽ, സിസ്റ്ററിൻലോ ദേവിക, പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയും, അച്ഛൻ വിപിനേന്ദ്രൻ, അമ്മ അനിലകുമാരി, അനിയൻ അമൽചന്ദ്. ഇത്രയും ഡെഡിക്കേഷൻ.
0: അപ്പൊ എന്തായാലും നമുക്ക് മന്നൻ എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജയുടെ ഈണത്തിൽ വാലി വരികൾ എഴുതി യേശുദാസ് പാടിയ പാട്ട് കേൾക്കാം.
1: Okay, sir. Thank you.
0: Thank you.

ഹലോ സന്ദേശഗാനം, പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ കോട്ടയം മറിയപ്പള്ളിയിൽ നിന്ന് ലതാമണിയാണ് എഴുതുന്നത്. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഞങ്ങളുടെ അമ്മായി സാവിത്രി

0: അന്തർജനത്തിനെ ഹലോ സന്ദേശഗാനത്തിലൂടെ വിളിക്കാമോ? അമ്മായി ബാങ്കിൽ നിന്ന് റിട്ടയറായിട്ട് ആലപ്പുഴ കളറുകോടുള്ള വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷനിൽ ആക്റ്റീവാണ്. റേഡിയോയും പാട്ടും ഏറെ ഇഷ്ടപ്പെടുന്ന അമ്മായി നന്നായി പാടുകയും ചെയ്യും. കുടുംബ പരിപാടികളിലും അസോസിയേഷൻ പരിപാടികളിലും പാടാറുമുണ്ട്. അമ്മായിയെ ഒരു സർപ്രൈസ് കോൾ വിളിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു പാട്ടും പാടിക്കണം എന്ന പ്രതീക്ഷയോടെ ലതാമണി ചന്ദ്രമന മറിയപ്പള്ളി കോട്ടയം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ,
1: ഹലോ
0: സാവിത്രി അന്തർജനം തിരക്കിലാണോ?
1: തിരക്കിലല്ല, പറഞ്ഞണ്ടേ.
0: തിരക്കിലല്ല എങ്കിൽ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യാമോ?
1: ഏതിനു സാറേ?
0: അങ്ങനെയൊന്നുമില്ല, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. നമുക്ക് പാടിയാ മതി.
1: എപ്പോ പാടാനാ?
0: ഇപ്പൊ പാടും.
1: ഇപ്പൊ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല.
0: എന്നാലും ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ സംഘടനകളിലും കുടുംബ സംഗമത്തിലും ഒക്കെ പാടുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ വേണം. ഇപ്പൊ പെട്ടെന്ന് പാടാൻ പറ്റിയ ഏത് പാട്ടുണ്ട് കയ്യില്?
1: ഇപ്പൊന്നും മനസ്സിലോട്ട് വരുന്നില്ല. എഴുതിയൊക്കെ നോക്കിയിട്ടൊക്കെ പാടുന്നത്.
0: എന്നാലും കഴിഞ്ഞ ഫംഗ്ഷൻ ഏത് പാട്ടാ പാടിയത്?
1: ഏത് ഫംഗ്ഷന്?
0: ഇപ്പൊ കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ ഒരു പാട്ട് പാടിയില്ലേ? അതൊക്കെ പോട്ടെ, എംപ്ലോയീസ് അസോസിയേഷൻ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു?
1: ഇങ്ങനെ പോകുന്നു, ഒരുപാട് കുഴപ്പമില്ലാതെ പോകുന്നു.
0: അതൊക്കെ അല്ലേ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ഒരു സന്തോഷം അല്ലേ?
1: അതെ അതെ.
0: അവിടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട്?
1: ഞാൻ ഹസ്ബൻഡേ ഉള്ളു.
0: അതിന്റെ കൂടെ റേഡിയോയും പാട്ടും ഒക്കെ ആയിട്ട് പോകുന്നു.
1: അതെ അതെ.
0: റേഡിയോ കേട്ടാണ് പാട്ട് പഠിക്കുന്നത്?
1: അതെ അതെ.
0: പഴയൊരു ശീലത്തിന്റെ ഭാഗമാണ്.
1: അതെ അതെ.
0: അപ്പൊ ആ റേഡിയോയിൽ നിന്ന് സാവിത്രി അന്തർജനത്തിനെ വിളിച്ചാലോ?
1: വിളിക്കട്ടെ. ഇടയ്ക്ക് ഫോൺ പരിപാടി വേണോ?
0: ദേ വിളിച്ചിരിക്കുന്നു, ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിന്നാ വിളിച്ചിരിക്കുന്നെ.
1: ഓ സന്തോഷം സന്തോഷം. അത് ആരാ പറഞ്ഞിട്ടാന്ന് മനസ്സിലാവുന്നില്ല, എനിക്ക് ആദ്യം മനസ്സിലായില്ല.
0: ഒരു ലതാമണി ഉണ്ടല്ലോ, ലതാമണി.
1: ആ ലതാമണി ഉണ്ട് ഉണ്ട് ഉണ്ട്.
0: ആരാ?
1: ലതാമണി എന്റെ ഫ്രണ്ടാണ്, ബാങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജോലി ഉണ്ടായിരുന്ന.
0: അമ്മായി എന്ന് വിളിക്കുന്ന ലതാമണി.
1: അതെ അതെ, മനസ്സിലായി മനസ്സിലായി. നല്ലൊരു പെറ്റിക്കലായി പോയി. ഞാനേ ആദ്യം നമ്പർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സേവ് ചെയ്യാത്ത നമ്പർ ആയതുകൊണ്ട് ആരുടെ ആരുടെ സംശയിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പല ഫ്രണ്ട്സും എല്ലാം ആണ്, എനിക്ക് സൗണ്ട് അങ്ങോട്ട് പിടിയും കിട്ടുന്നില്ല. അങ്ങനെ വിചാരിച്ചു ആയശാണി എന്ന് പറയുമ്പോ സന്തോഷം. നമ്മുടെ റേഡിയോ ഗാനങ്ങൾ റേഡിയോ പരിപാടികൾ എല്ലാം ഇഷ്ടമാണ്. പണ്ട് ജോലിക്ക് പോയിട്ടിരുന്നപ്പോ നമ്മള് എണീക്കുന്ന അത് കേട്ടിട്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട പരിപാടികൾ തന്നെ ആകാശവാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം. അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതില്. പാട്ടൊക്കെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ പാടുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ബാങ്കിങ് മേഖലയിൽ അങ്ങനെ ഒരു കൾച്ചറൽ ഇതൊന്നും ഇല്ലായിരുന്നു നേരത്തെ. ഇപ്പൊ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോ റിട്ടയറീസ് ഇതിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചറൽ അങ്ങനെ ഒരു പ്രോഗ്രാം, അതിന്റെ ഒരു സംഘടന, അതിന്റെ ഒരു ജില്ലാ കൺവീനർ അല്ലെങ്കിൽ ജോയിന്റ് കൺവീനർ സ്ഥാനത്തേക്കൊക്കെ വെച്ച് അങ്ങനെയൊക്കെ അന്നേരം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇടയ്ക്ക് പാടേണ്ടി വരുമല്ലോ.
0: അങ്ങനെ പാടുന്ന ഒരു പാട്ട് പാടിയാ മതി.
1: ഇത്ര പേര് പാടാം?
0: അങ്ങനെയൊന്നുമില്ല, ആവുന്ന പോലെ.
1: ഓക്കെ ഓക്കെ.

മട്ടുപ്പാവൽ താരതാരി മാരാതാലി കേട്ടു തരിച്ചു

0: ഹലോ,
1: സന്തോഷം പാട്ട് കേട്ടതില്.
0: ആകാശവാണി എടുത്തത് ഒരു വിളി വന്നതില് ലത വഴിയാണെങ്കിലും വളരെ വളരെ സന്തോഷം. നമുക്ക് കൊച്ചിലെയുള്ള വലിയ ഒരു ആഗ്രഹമായിരുന്നു ആകാശവാണിയിൽ എന്തെങ്കിലും ജോലി കിട്ടുന്ന ആകാശവാണി കൂടെ പാടണം എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഇതിപ്പോ ഈ വയസ്സുകാലത്താണേലും മാഡി വരി അങ്ങ് വിളിച്ചിട്ടാണെങ്കിലും പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
1: നമ്മളെ മനസ്സിൽ എന്താഗ്രഹിച്ചാലും അത് ഏതെങ്കിലും കാലത്ത് നടക്കുമെന്ന് മനസ്സിലായില്ലേ?
0: മനസ്സിലായി മനസ്സിലായി. അങ്ങയുടെ പേര് പറയാമോ?
1: അത് ഒരു സർപ്രൈസ്.
0: ആണോ?
1: ഞാൻ പറഞ്ഞ ഉടനെ പാടി തരാത്തോണ്ടുള്ള ചെറിയൊരു

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496569321.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജ്വലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 വയസ്സ് തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണം എന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നതിൽ റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ടാണോ?
2: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മളെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ഇത് കഴിഞ്ഞാൽ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റിലെ ഒരു പ്രോസസ്സാണ്. അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഒരു ജീവൻ അല്ലെങ്കിൽ 4 ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെ കൊണ്ട് സാധിക്കൂ എന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ് പോർട്ടലുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക്, മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
2: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോൾ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താം

0: ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ എച്ച് ബി കൗണ്ട് നോക്കും. 12.5 മിനിമം എച്ച് ബി കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പം നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോട് കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി മെഡിക്കലാണ്. അതിൽ പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ ഇതുപോലെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ ഇത് നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം. ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കൂല എന്നല്ല. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്. നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സാർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്ക് അതിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്. ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസർ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മളെ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റില് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്. അതായത് എൻ്റെ സഹജീവിയേക്ക് ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനാണ്. അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തലത്തിൻ്റെ ഒരു മോഡലാണുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCC സമയത്തും, രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേ എങ്കിലും എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെ കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല. അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയെ. സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണെന്നുള്ളത്.

0: അത് അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അതൊരു ദാനമോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെൻറ്റർ ലൈസൻസ്ഡ് ബ്ലഡ് സെൻ്ററുകളാണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രി ഉണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്ന തന്നെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മളാണ്. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഞായറാഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours ആണ്. 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞ്, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 മണി കഴിഞ്ഞ് 1-2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആവും എന്നായിരുന്നു. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിനുശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്ററുകൾ ഷോർട്ടേജ് വരുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോട് ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക്

0: പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

എന്ന് രാഗാമൃതത്തിൽ എം ഡി രാമനാഥൻ പാടിയ ത്യാഗരജ കൃതി കേൾക്കാം. ബി ശശികുമാർ വയലിൻ, പാലക്കാട് ആർ രഘു മൃദംഗം. കൊലുവ മരഗത, തോടിരാഗം, ആദിതാളം.

എം ഡി രാമനാഥൻ പാടിയ ത്യാഗരാജ കൃതിയാണ് രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത്. ബി ശശികുമാർ വയലിൻ, പാലക്കാട് ആർ രഘു, മൃദംഗം.

0: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ മരം കൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
3: ഒരു മരം കൊത്തിക്ക് തന്റെ മൂർച്ചയേറിയ കൊക്കുകൊണ്ട് 1 സെക്കൻഡിൽ 15 മുതൽ 20 തവണ വരെ മരത്തിൽ കൊത്താൻ കഴിയും. ഒരു ദിവസം 10,000 മുതൽ 12,000 തവണ വരെ കൊത്തുന്ന ഇനങ്ങളും ഇവയിലുണ്ട്.
2: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
4: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നീ പരിപാടിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ അല്ലെങ്കിൽ മീഡിയേഷന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496569321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി ഉണ്ട്, 9496569631. സ്റ്റുഡിയോയിലൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മീഡിയേഷനെ കുറിച്ചാണ്. തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് അഭിഭാഷകനും നിയമ അധ്യാപകനും അതുപോലെ തിരുവനന്തപുരത്തെ സീനിയർ മീഡിയേറ്ററുമായിട്ടുള്ള അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായരാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: സാർ,
1: നമുക്കറിയാം ഇത് മീഡിയേഷൻ എന്നുള്ളത് മധ്യസ്ഥത ആസ് എ കോൺസെപ്റ്റ് വളരെ കാലം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് മധ്യസ്ഥത എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിനൊരു ഒരു സ്ഥിര ഒരു സംവിധാനം ഒരു നിയമ ചട്ടക്കൂടിനകത്ത് ഇങ്ങനെ നമ്മുടെ കേസുകളുടെ എണ്ണം ക്രമാതീതമായി നമ്മുടെ കോടതികൾ കുമിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ഉന്നത നീതിന്യായ കോടതി തന്നെയാണ്, സുപ്രീം കോടതി തന്നെയാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്നും അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് എന്താണ് ഈ മീഡിയേഷൻ അല്ലെങ്കിൽ ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നുള്ള ഒരു അതിൻ്റെ ഒരു ഭാഗമാണല്ലോ മീഡിയേഷൻ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണ്, ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ പ്രസക്തി, അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ചട്ടക്കൂട് എന്താണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.
2: അതെ, അങ്ങ് പറഞ്ഞതുപോലെ മീഡിയേഷൻ നമുക്ക് മധ്യസ്ഥ നമ്മുടെ ഭാരതത്തിന് പുതിയതൊന്നുമല്ല. പണ്ട് കാലങ്ങളിലും കക്ഷികൾ തമ്മിലുള്ള അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ പഞ്ചായത്ത് ലെവലിലും ഗ്രാമീണ ലെവലിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വില്ലേജ് ലെവലിലും ഒക്കെ മുതിർന്നവരും അല്ലെങ്കിൽ വില്ലേജ്

0: പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ആ പഞ്ചായത്ത് പറഞ്ഞാൽ അവർ വിളിച്ചുകൂട്ടി സർപ്പഞ്ചിന്റെ അവർ സംസാരിച്ചു. പക്ഷെ അവിടെയൊക്കെ വരുന്നത് സർപ്പഞ്ച് എന്ന് പറയുന്ന ആള് ഇവരുടെ മുകളിൽ ഒരു ഒരു കൺട്രോളോ അല്ലെങ്കിൽ ഇവരുടെ മുകളിൽ ഒരു
1: ആജ്ഞാശക്തിയുള്ളതാണ്.
0: അപ്പൊ വ്യക്തികൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ അനുസരിക്കേണ്ടിയൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തർക്കങ്ങൾ ആ രീതിയിലൊക്കെ പരിഹരിച്ചു. നമുക്ക് പുതിയ തല പണ്ടുകാലത്തെ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരുന്നു ഈ മധ്യസ്ഥതയിലൂടെയൊക്കെ. പിന്നെ കാലം മാറി നമുക്ക് ഈ ട്രെയിൻഡ് ആയിട്ടുള്ള കോർട്ട് സിസ്റ്റം വന്നു, ട്രെയിൻഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് വന്നു. ബ്രിട്ടീഷേഴ്സിൻ്റെ കാലത്ത് നമുക്ക് കോടതികൾ വന്നു, തർക്കങ്ങൾ കോടതികളിൽ കൊടുത്തിട്ട് ഒരു ന്യൂട്രലായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ് കാര്യങ്ങൾ തീരുമാനിച്ചു തുടങ്ങി. പക്ഷേ അപ്പോൾ വന്നപ്പോൾ ഈ കക്ഷികൾ തമ്മിലുള്ള തർക്കത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും ഒരാൾക്ക് ഫേവറായിട്ടേ വരാറുള്ളൂ, മറ്റൊരാൾക്ക് എപ്പോഴും നീതി കിട്ടിയെന്ന് തോന്നാറില്ല.
1: എല്ലായ്പ്പോഴും നീതിയുടെ ഭാഗമായിരിക്കണം ജയിക്കുന്നതെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റാത്ത
0: അല്ല. അവിടെ ഈ പറഞ്ഞ തെളിവുകളുടെ ചിലപ്പോൾ തെളിവ് കൂടുതലുണ്ടാകും, ചിലപ്പോൾ അഭാവത്തിൽ നമുക്ക് കേസ് പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ പലപ്പോഴും സംതൃപ്തരല്ല നീതി,
1: രണ്ടു കൂട്ടരും സംതൃപ്തരല്ല.
0: അല്ല സംതൃപ്തി, അപ്പൊ നമുക്ക് പിന്നീട് വന്ന ഇത് വന്നപ്പോൾ നമുക്ക് എങ്ങനെ നീതി സംതൃപ്തിയോടെ കൊടുക്കാം? നീതി എന്താ നീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് എന്റെ പൂർണ്ണ സംതൃപ്തിയോടെ കിട്ടണം. ആ സമയത്ത് ഒക്കെ എനിക്ക്
1: ഒരുപക്ഷെ നീതി കിട്ടുന്ന ആൾക്ക് പോലും ഒരുപക്ഷെ അദ്ദേഹത്തിന് കണ്ടമാനം പൈസ ചെലവായിട്ട് സമയം കഴിഞ്ഞിട്ടും ഒക്കെ ആയിരിക്കും ആ നീതി കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം പോലും സംതൃപ്തനാവണമെന്നില്ല.
0: പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട് റൈറ്റ് ടു ജസ്റ്റിസ്, നീതിക്കുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശമാണ്. അപ്പൊ എനിക്ക് അന്തസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ നീതിപൂർണമായ ഒരവസ്ഥ, അല്ലെങ്കിൽ എനിക്ക് സംതൃപ്തി കിട്ടണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് നീതിപൂർവ്വം നടക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പാക്കി, അതെൻ്റെ സംതൃപ്തിയാണ്. അപ്പം നീതി എന്ന് പറയുന്നത് എനിക്ക് ജീവിക്കാനുള്ള അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല കേസുകളിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വൈകി കിട്ടുന്ന നീതി, എനിക്ക് സംതൃപ്തി നൽകുന്നില്ല, സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് യൂസ് ഇല്ല. അപ്പോൾ സമയബന്ധിതമായി നീതി കിട്ടുന്ന വ്യവസ്ഥ, പക്ഷേ നമുക്കത് നടപ്പാക്കാൻ പറ്റുന്നില്ല. നമ്പർ ഓഫ് കേസസ് ഒരുപാട്, ഇപ്പം തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ 5.25 കോടിയിലധികം കേസുകൾ ഇന്ന് ഭാരതത്തിൽ പെൻഡിങ്ങാണ്.
1: പല കോടതികളിലും
0: താഴത്തെ കോടതി, ഡിസ്ട്രിക്ട് കോടതികളും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കൂടെ ചേർത്ത് നമുക്ക് ഏകദേശം 65 ലക്ഷത്തോളം കേസ് ഹൈക്കോടതി കിടപ്പുണ്ട്. 90,000-ത്തിനധികം കേസ് സുപ്രീം കോടതി കിടപ്പുണ്ട്. 4.90 കോടി കൂടുതൽ കേസുകൾ താഴത്തെ ഡിസ്ട്രിക്ട് കോടതി സംബന്ധിച്ച് കീഴ്ക്കോടതികളിൽ ഇന്ത്യ മുഴുവൻ കിടക്കുകയാണ്. ഇത് തീർപ്പാക്കണമെങ്കിൽ ഏകദേശം 325 വർഷം വേണമെന്ന നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ട്, സ്ട്രാറ്റജി പേപ്പർ 2019-20 അവതരിപ്പിച്ചത്. 325 വർഷം എന്ന് പറയുമ്പോൾ ആലോചിച്ചോളൂ, ആ അത്രയും കാലത്തേക്ക് വരുന്ന കേസുകളെണ്ണം എത്ര ഇരട്ടിയാവാം. അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം? അപ്പൊ അങ്ങനെ ആലോചിച്ചതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് പലയിടത്തും ബദൽ തർക്ക പരിഹാര ഭാരങ്ങൾ, അത് കോടതിക്ക് പുറത്ത് എന്തുകൊണ്ട് പല കാര്യങ്ങളും തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടാണ്. ആ അവസരം എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നതിനെ പറ്റി ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ വന്നത്. അപ്പൊ ഇത് കോടതിക്ക് പുറത്ത് സംസാരിച്ച കുറേ എല്ലാത്തിനും കോടതിയിൽ ഇടപെടാൻ ആവശ്യമില്ല. കക്ഷികൾ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരസ്പരം
1: സാഹചര്യം
0: ഉണ്ടായി കൊടുക്കുക, അതില്ലായിരുന്നു. ഇത് കോടതിയിൽ ഒരു കേസ് വരുന്നു, വാദിയും പ്രതിയും കോടതിയിൽ ഹാജരാകുന്നു, തെളിവുകൾ നിരത്തുന്നു, തെളിവിന്റെ അടിസ്ഥാനത്തിൽ കേസ് വാദിക്കുന്നു, ഒരു വിധി ഉണ്ടാവുന്നു, ആ വിധി സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾ അതിന്റെ മുകളിൽ അപ്പീൽ പോകുന്നു, അവിടെയും വിധി വരുന്നു, അതിന്റെ മുകളിൽ അപ്പീൽ. അപ്പൊ താഴെ മുനിസിപ്പൽ കോടതി തുടങ്ങുന്ന ഒരു കേസ് സുപ്രീം കോടതി വരെ അപ്പീലിലെത്തുകയാണ്. അപ്പൊ എത്രമാത്രം സമയമെടുക്കുന്നു, എത്രമാത്രം കോടതിയുടെയും മറ്റും ചെലവ്, ഈ പറഞ്ഞ ചെലവ് എത്രയാ വരുന്നു, ഈ പറഞ്ഞു പോലെ ആൾക്കാർ താഴത്തെ കൊടുത്തിട്ട് മോള് വരെ ഓടേണ്ടി വരുന്നു. അപ്പൊ സമയത്ത് നീതി കിട്ടുന്നില്ല. അപ്പൊ ശരിക്കും ഈസി ജസ്റ്റിസ്, ഇൻഎക്സ്പെൻസീവ് ജസ്റ്റിസ് നമുക്ക് അത് വളരെ അത്യാവശ്യമാണ്. ടൈമിലി സ്പീഡി ജസ്റ്റിസ്, അതായത് ഈസി സ്പീഡി ടൈം, ഇൻഎക്സ്പെൻസീവ് ആയിരിക്കണം, ഈസി ആയിരിക്കണം. കോംപ്ലക്സ് നേച്ചറിലാണ് വളരെ ബുദ്ധിമുട്ട്. നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രൊസീജിയർ കൂടെ കടന്നു പോകാൻ എല്ലാവർക്കും എളുപ്പമല്ല. അപ്പം കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാൻ പറ്റുന്ന അവസ്ഥ എങ്ങനെ സംജാതമാക്കാം എന്നുള്ള ചിന്തയിലൂടെയാണ് 2002 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിവിൽ പ്രൊസീജിയർ കോഡിലൊരു അമെൻമെൻ്റ് കൊണ്ടുവന്നു, സെക്ഷൻ 89 എന്ന് പറഞ്ഞ്. അതിലൂടെ ഇതര തർക്ക പരിഹാര ഭാഗങ്ങൾ ആഡ് ചെയ്യപ്പെട്ടു. കോടതികളിലൂടെ നമുക്ക് തർക്കം കെട്ടിക്കിടക്കുന്ന കേസുകൾ, ഇത് കേസിൻ്റെ എണ്ണം കുറയ്ക്കുക മാത്രമല്ല ഉദ്ദേശം, ഈ കക്ഷികൾ തമ്മിലുള്ള അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താം. ഇങ്ങനെ രണ്ടുപേരും സംസാരിച്ച് കാര്യങ്ങൾ രണ്ടുപേരും കൂടെ സമ്മതത്തോടുകൂടി തീർപ്പാക്കുമ്പോൾ ആ ശത്രുത കുറയുന്നു, നല്ല സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നു, അവർ രണ്ടുപേരും വിജയിച്ചതായി കാണുന്നു, രണ്ടുപേർക്കും സംതൃപ്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു, അവരുടെ പ്രശ്നം പരിഹരിക്കാനും സാധിക്കുന്നു. അപ്പോൾ നല്ല സാമൂഹ്യാവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. അപ്പോൾ എണ്ണം കുറയ്ക്കുന്നതിനെക്കാട്ടിലും നല്ല ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക, നല്ല സമൂഹത്തിനെ സൃഷ്ടിക്കുക എന്നുള്ളത് വലിയൊരു ലക്ഷ്യമാണ്.
1: നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ, ഞാൻ ആനേര തിരുവനന്തപുരം കടകംപള്ളി ആനേരയിൽ നിന്ന് സുരേഷാണ്.
1: സുരേഷ് ജി ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
0: പറഞ്ഞോളൂ സുരേഷ് ജി.
2: സാർ,

0: ഞങ്ങള് കഴിഞ്ഞ 13 വർഷ കാലമായിട്ട് ഒരു 5 സെന്റ് കര അടച്ചു തരാൻ വേണ്ടിയിട്ട് കളക്ടറേറ്റിലും തഹസിൽദാരടത്തും വില്ലേജ് ഓഫീസുമായിട്ട് കയറി ഇറങ്ങി നടക്കുന്നു. അവരാവശ്യപ്പെട്ട എല്ലാ റെക്കോർഡുകളും കൊണ്ട് കൊടുത്തു. എല്ലാ റെക്കോർഡില്ലാത്ത വലയാശിക്ക് 5 സെന്റ് ഉണ്ട്. എന്റെ അമ്മ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മന്ദബുദ്ധിയായിരുന്നു. 98 വരെ സഹോദരനാണ് കര അടച്ചിരുന്നത്. 2012 സഹോദരൻ മരണപ്പെട്ടു. അവരുടെ ഭാര്യ എല്ലാരും കൂടെ 22 സെന്റിൽ 15 സെന്റ് വിറ്റ് ഇറക്കി പോയി. ഇപ്പൊ വനയാശി 98 വരെ കര അടച്ചിട്ടുള്ള റെക്കോർഡ് നമ്മളതിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ അവരാവശ്യപ്പെട്ട ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അവകാശ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഹാജരാക്കി കൊടുത്തിട്ട് അവരൊരു അപേക്ഷ കൊടുത്തിട്ട് 110 വർഷത്തിന് മുമ്പോട്ട് പഴക്കമുള്ള ഒരു വൻകെട്ട വീടാണ്, ഇടിഞ്ഞു വീടിന് ചാവാറായെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് വന്ന് സ്ഥലം നോക്കി കര അടച്ച് തരയിട്ടില്ല. അതിന് എന്ത് ഫോൺ വഴിയാണെന്ന് അവർ നിവർത്തിയില്ല സാർ. കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, തഹസിൽദാർക്ക് കൊടുത്തിട്ടുണ്ട്. 13 കൊല്ലം കൊണ്ട് ഇതിന്റെ വടക്കേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവര് കര അടച്ച് തരുന്നില്ല.
1: ഇനിയിപ്പോ നമുക്ക് ചെയ്യാന്നുള്ളത്, താങ്കൾക്ക് നമുക്ക് തിരുവനന്തപുരത്തല്ലേ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞ് വഞ്ചൂര് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിയമസഹായം, നിയമ അവയർനെസ്, നിങ്ങൾക്ക് വേണ്ട നിയമ ഉപദേശം ഇത് തരാൻ ആവശ്യമായ വ്യവസ്ഥയൊക്കെ ഇപ്പം നമുക്ക് പ്രസന്റ്ലി ഉണ്ട്. അതനുസരിച്ച് ഇനി അവിടെ ഒരു കേസ് പോലും കൊടുക്കുന്നു. ഇപ്പം പ്രീ ലിറ്റിഗേഷൻ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ പ്രീ ലിറ്റിഗേഷൻ പറയുമ്പോൾ പരാതി
0: സാർ അവിടെയും കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അവര് ഇപ്പൊ ശരിയാവും പിന്നെ ശരിയാവും എന്ന് പറയുന്ന വിളിച്ച സമയം വരെ എന്റെ കയ്യിൽ എഴുതി
1: കേട്ടോളൂ. അപ്പൊ അതില് നമുക്ക് ലോക അദാലത്ത് എന്ന് പറഞ്ഞിട്ട് ലോകദാലത്തുണ്ട്. എല്ലാ ഇതിലും നമുക്ക് ഗവൺമെന്റ് ഇപ്പൊ ഒരുപാട് കേസുകൾ സർക്കാരിന്റെ ഓഫീസുകളിൽ നിന്നൊക്കെ കിട്ടേണ്ടത്, അത് ഗവൺമെന്റിനെതിരെയുള്ള കേസുകളാണ് 50% കേസുകൾ ഇന്ത്യയിലുള്ളത്, പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് തന്നെയാണ് ലോകദാലത്തുകൾ എന്ന് പറഞ്ഞാൽ ജനകീയ കോടതി പോലെ. നമുക്ക് കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ലീഗൽ സർവീസ് അതോറിറ്റി മുമ്പ് അവതരിപ്പിക്കുകയും അവിടെ രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാൻ ആവശ്യമായ സംവിധാനം ഇപ്പൊ നമുക്കുണ്ട്. അപ്പൊ അങ്ങ് അത് ഒന്ന് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിനാവശ്യമായ അവിടെ നിന്ന് തന്നെ നോട്ടീസ് അയച്ച് നമുക്ക് ലോകതാലത്തിൽ അവരെ വിളിച്ചു വരുത്തി ഈ പറഞ്ഞ ഗവൺമെന്റ് അതോറിറ്റീസിനെ വിളിച്ചു വരുത്തി എന്താണ് പരിഹാരം, എങ്ങനെ ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റും. ഇപ്പൊ അതാ പ്രീ ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്, അതായത് കോടതിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കക്ഷികളെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ അതാണ് ലോകദാലത്ത്. അതൊരു തർക്കപരിഹാര ഇതര തർക്കപരിഹാര വാർത്തയിൽ ഉൾപ്പെടുത്തിയതാണ് ലോകദാലത്ത്, ലോക അദാലത്ത് എന്ന് പറയും. അപ്പൊ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ താങ്കൾക്ക് അത് ചെയ്യാൻ പറ്റും. ഒന്ന്
0: താങ്കൾ
1: അല്ലല്ല അത് അവിടെ വഞ്ചൂര് കോടതിയിൽ എവിടെ നടത്താം, ഇത് എവിടെ വേണമെങ്കിലും നടത്താം. ഞങ്ങൾ അവിടെ ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്നുണ്ട്, എല്ലാ ആഴ്ചയും ശനിയാഴ്ചകളിലും സെക്കൻഡ് സാറ്റർഡേ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ തീർപ്പാക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. താങ്കളുടെ ഒരു കംപ്ലയിന്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും കേട്ടോ.
0: ഓക്കെ,
1: താങ്ക് യു സുരേഷ്ജി, താങ്ക് യു സുരേഷ്ജി.
2: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പൊ നമ്മുടെ മീഡിയേഷൻ്റെ അത് ഏതെങ്കിലും ഒരു തർക്കം ഉള്ള ഒരു ഇത് കോടതിയിൽ എത്തിയതിനു ശേഷമാണ് ഈ മീഡിയേഷനേക്ക് അത് വിടുന്നത്, രീതി എങ്ങനെയാണ്?
1: നമുക്ക് 2002 നമ്മുടെ നിയമം, ഞാൻ പറഞ്ഞു, അമെന്മെന്റ് വരുത്തി, സിവിൽ പ്രൊസീജിയർ കോഡിൽ അമെന്മെന്റ് വരുത്തി, അതിൽ സെക്ഷൻ 18 എന്നൊരു സെക്ഷൻ ചേർത്തു. അതിലാണ് നമുക്ക് ഇതര തർക്ക പരിഹാര ഭാരങ്ങൾ നിയമപരമായി തീർക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. അത് രണ്ട് കേസ്, സേലം കേസ് 1, 2 എന്ന് പറഞ്ഞ രണ്ട് കേസൊക്കെ വന്നതിന് ശേഷമാണ് അത്, നമുക്ക് ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ആ കേസുകളൊക്കെ വന്നതിന് സുപ്രീം കോടതി ഡയറക്ഷൻ കൊടുത്ത ഡയറക്ഷന്റെ ഇതിലാണ് നമ്മൾ ഇത് ചെയ്ത് അമെന്മെന്റ് വരുത്തി, പാർലമെന്റ് അമെന്മെന്റ് വരുത്തി സെക്ഷൻ 18 ചേർത്തു. അതിൽ 5 ഇതര തർക്ക പരിഹാര മാർഗങ്ങൾ ചേർത്തു, അതായത് ആർബിട്രേഷൻ, കൺസീലിയേഷൻ, മീഡിയേഷൻ, ലോകദാലത്ത്, പിന്നെ ജുഡീഷ്യൽ സെറ്റിൽമെന്റ്. ഇത് 5 കോടതിക്ക്, കോടതിയുടെ കീഴിലുള്ള കേസുകൾ കോടതിയുടെ ഇന്റർവെൻഷൻ ഇല്ലാതെ കോടതിക്ക് വിളി തീർക്കാൻ പറ്റും. അപ്പൊ അതിനെന്ത് ചെയ്യാമെന്നുള്ളതിനാണ്. പക്ഷെ അത് ഇതിന് പൂർണ്ണമായ നിയമ സപ്പോർട്ടും ഉണ്ട്. ഫൈനലി ഇതിന്റെ റിസൾട്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോടതിയുടെ നടപ്പാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സെറ്റിൽമെന്റ് ആണ്. അതായത് ആർബിട്രേഷൻ, ആർബിട്രേഷൻ നമുക്ക് 1996 തന്നെ ഇവിടെ നിയമം ഉണ്ട്, ആർബിട്രേഷൻ കൺസീലേഷൻ ആക്ട്. അപ്പൊ അതനുസരിച്ച് ആർബിട്രേഷൻ ഇതിൽ ചേർത്തു. നേരത്തെ ആക്ട് ഉണ്ടായിരുന്നു, ആ ആക്ട് അനുസരിച്ചാണ് ആർബിട്രേഷന്റെ കാര്യം. അതിൽ തന്നെയാണ് കൺസീലിയേഷൻ. ആർബിട്രേഷൻ നമ്മൾ ശരിക്കും മലയാളത്തിൽ നമുക്ക് നിർണയം എന്ന് പറയാം, കൺസീലിയേഷൻ അനുരഞ്ജനം എന്ന് പറയാം. അതുപോലെ ലോകദാലത്ത്, ലോകദാലത്ത് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 പാസ്സാക്കി. അത് പാസ്സാക്കാനുള്ള കാര്യം തന്നെ നമുക്ക് ഭരണഘടനയിലെ 39A എന്ന് പറഞ്ഞൊരു അനുച്ഛേദം 1976, അതായത് ഫ്രീ ലീഗൽ എയ്ഡ്, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. സമ്പത്തില്ലാത്തവന്
2: നീതി കിട്ടണം,
1: അവർക്ക് നീതി കിട്ടണം. എന്താ സമ്പത്തില്ലാത്തവെന്ന് പറയാൻ കാരണം, ഒരു കേസ് കൊടുക്കണമെങ്കിൽ കോർട്ട് ഫീ ഉണ്ട്, ഒരു അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്യണം, കോടതിയിലെ ബാക്കി ചെലവുകൾ, ഇനി ഇവിടുന്ന് അപ്പീൽ ഒരാൾ, മറ്റേയാൾ പോയാൽ ഇയാൾ അപ്പീൽ വെളിയിൽ പോകണം, സുപ്രീം കോർട്ട് വരെ ആൾക്കാർ കാശുള്ളവന് പോകും, പക്ഷേ കാശില്ലാത്തവൻ എങ്ങനെ പോകും, എങ്ങനെ അഡ്വക്കേറ്റിനെ? അപ്പം സമ്പത്ത് കുറവ്, അല്ലെങ്കിൽ ഈ

0: പോലെ കാശില്ല എന്ന് പറഞ്ഞ് നീതി നിഷേധം ആവരുത്. അതിനെന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് ഒരു അമെൻമെൻറ്റ്, നമുക്ക് 42nd അമെൻമെൻറ്റിൽ 39A എന്ന് പറഞ്ഞ് ഡയറക്റ്റ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എഴുതി ചേർത്തു. അതിൻ്റെ ബേസിലാണ് നമുക്ക് 1987 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട്, നിയമസേവനം, നിയമ അവയർനെസ്, നിയമത്തിൽ ഈ പറഞ്ഞതുപോലെ ലീഗൽ എയ്ഡ് ഇതെങ്ങനെ കൊടുക്കാം, അത് കാശില്ലാത്തവർക്ക്. അപ്പൊ അതിന് ക്രൈറ്റീരിയ ഉണ്ടാക്കി,
1: സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്കും നിയമസഹായം ഗവൺമെന്റിന്റെ ചെലവിൽ തന്നെ.
0: ഗവൺമെന്റ് ചിലപ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലായ്മ ഒരിക്കലും നീതി നിഷേധത്തിന് കാരണമാകരുത്. അപ്പൊ സമ്പത്തുള്ളവർ മാത്രം നീതി വന്നാൽ സമ്പത്തില്ല, പിന്നെന്താ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശത്തിൽ പറയുന്ന ഫ്രീ ജസ്റ്റിസ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി ടു ലിവ് വിത്ത് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാവും. അപ്പൊ എനിക്ക് ജീവിക്കാനുള്ള അവകാശമാണ്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ
1: ഹലോ, ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, താങ്കൾക്ക് എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ.
2: എന്റെ വസ്തുവിന്റെ അടുത്തുകൂടെ ഒരു മുക്കാൽ സെന്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രമാണം ചെയ്ത് വാങ്ങിച്ചത് 89 അത് കരാടാക്കാൻ ചെന്നപ്പോ അത് പേര് മാറിയാണ് കിടക്കുന്നത്. എന്റെ പേരല്ല, എനിക്ക് വസ്തു തന്നാളുടെ പേരാണ് കിടക്കുന്നത്. അങ്ങനെ അത് വില്ലേജ് ഓഫീസിൽ പോയി മാറ്റി, പിന്നെ താലൂക്ക് ഓഫീസിൽ പോയി, പിന്നെ അവര് പറയുന്ന രേഖകളെല്ലാം കൊണ്ട് കൊടുത്തു. 5 വർഷത്തോളം കയറി ഇറങ്ങി, അവര് ഇത് പേര് മാറ്റിട്ടായി.
0: അതെ, കളക്ടർ ഓഫീസ്, നമുക്ക് കളക്ടറുടെ അവിടെ തന്നെ ഇതിനുള്ള ആവശ്യമായത് ചെയ്യാൻ പറ്റും. ഇനി അവിടെയും നടന്നില്ല, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഒരിക്കലും ഇതേ കാര്യം. അങ്ങ് കേട്ടോന്ന് അറിയില്ല, കേട്ടില്ലെങ്കിൽ ഒരിക്കലും കൂടെ പറയാം. നമുക്കിപ്പോ അവിടെ അങ്ങ് എവിടെയെന്ന പറഞ്ഞ സ്ഥലം എവിടെയെന്ന്
1: പറഞ്ഞോട്,
0: പാപ്പനംകോട്. അപ്പൊ അങ്ങ് തിരുവനന്തപുരത്ത് തന്നെയാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ലീഗൽ സർവീസ് അതോറിറ്റി വഞ്ചിയൂരുണ്ട്, വഞ്ചിയൂർ. അപ്പൊ അവിടെ ലോകദാലത്ത് എല്ലാ ആഴ്ചകളും നടക്കുന്നുണ്ട്. ലോകദാലത്ത് എന്ന് പറയും ജനകീയ കോടതി, അതായത് കോടതിക്ക് പുറത്ത് കോടതിയിൽ അല്ലാത്ത കേസുകൾ, നമുക്ക് ഇതുപോലുള്ള തർക്കങ്ങളും കംപ്ലൈന്റുകളും ഒക്കെ അവിടെ കൊടുക്കാം. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ സർക്കാർ ഓപ്പോസിറ്റ് ആളെ, അതായത് എതിർകക്ഷിയെ വിളിച്ച് അവർക്ക് നോട്ടീസ് അയച്ച് അവർ വന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് വേണ്ടത്, എന്താണ് പ്രശ്നമെന്ന് അവിടെ സംസാരിച്ച് കാര്യങ്ങൾ തീർപ്പാക്കുകയും അതിന്മേൽ ഒരു ഉത്തരവുണ്ടാക്കുകയും ചെയ്യും. അത് ചെയ്യാൻ ആവശ്യമായ അവാർഡ് എന്ന് പറയും, അത് പാസ്സാക്കി എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അവരെ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് കോടതിയിലൂടെ നടപ്പാക്കി എടുക്കാൻ ആവശ്യമായ സംവിധാനം ഈ ലോകദാലത്തിലൂടെ ചെയ്യാൻ പറ്റും. ആ ലോകദാലത്ത് അവിടെ ഒരു അപേക്ഷ അങ്ങ് കൊടുത്താൽ, ചെന്ന് കഴിഞ്ഞാൽ അപേക്ഷ പോലും എങ്ങനെ കൊടുക്കണമെന്ന് പറയാനുള്ള ആൾക്കാരുണ്ട്, പാരാലീഗർ വോളണ്ടിയേഴ്സ് ഉണ്ട്, സഹായിക്കാൻ അഡ്വക്കേറ്റുമാരുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട്. അങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ട സഹായം അവർ ചെയ്തു തരും കേട്ടോ.
1: ഓക്കെ, അപ്പൊ ഈ ഒരു മീഡിയേഷനിലേക്ക് ഒരാൾക്ക്, ഇപ്പം ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പരാതി മീഡിയേഷൻ വഴി പരിഹരിക്കണം എന്ന് ഇപ്പോൾ ഇന്ന് ഇപ്പൊ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്?
0: അതെ സർ, ഇപ്പം നമ്മൾ പറഞ്ഞു പോലെ ആ നിയമത്തിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇപ്പം മീഡിയേഷൻ നമുക്ക് സെപ്പറേറ്റ് ഒരു പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം നമുക്ക് ഇപ്പം നടപ്പിലാക്കില്ല. പാർലമെന്റ് നിയമം പാസ്സാക്കി 2023 മീഡിയേഷൻ ആക്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് മീഡിയേഷൻ നടന്നു. നമുക്ക് 2005 MCPC മീഡിയേഷൻ കൺസീലേഷൻ പ്രോജക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് സുപ്രീംകോടതി കീഴിൽ MCPC മീഡിയേഷൻ കൺസീലേഷൻ പ്രോജക്ട് കമ്മിറ്റി ഉണ്ട്. അവർ ഇന്ത്യയിൽ മുഴുവനും മീഡിയേഷൻ നടപ്പാക്കാൻ വേണ്ടി എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് മീഡിയേഷൻ കൺസിലേഷൻ സെന്റേഴ്സ് ഉണ്ടാക്കി. നമുക്ക് കേരളത്തിൽ കേരള KSMC എന്ന് പറയും, കേരള സ്റ്റേറ്റ് മീഡിയേഷൻ കൺസിലേഷൻ സെന്റർ എറണാകുളത്ത് ഹൈക്കോടതിയുടെ കീഴിലുണ്ട്. ഇതിന്റെ നടത്തത് എന്ന് പറഞ്ഞാൽ ജഡ്ജിമാർ അടങ്ങിയ ഒരു ഗവേണിംഗ് ബോഡിയാണ്. MCPC എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് പാറ്റേൺ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതിൽ ജഡ്ജസും സീനിയർ അഡ്വക്കേറ്റ്സ് ഒക്കെ ഉൾപ്പെട്ട ഒരു കൗൺസിലാണ് അത് ചെയ്യുന്നത്, MCPC. താഴെ നമുക്കിപ്പം സ്റ്റേറ്റ് ലെവലിൽ ഹൈക്കോടതി ജഡ്ജസിന്റെ ഗവേണിംഗ് ബോഡി ചേർന്നിട്ടുള്ള
1: ഈ ലീഗൽ സർവീസ് അതോറിറ്റി പോലെ ഒരു സംവിധാനം,
0: ഒരു സംവിധാനം പോലെയാണ്. പക്ഷെ ലീഗൽ അതോറിറ്റിയുടെയും കൂടെ സപ്പോർട്ടോട് കൂടിയാണ് ഇത്. പക്ഷേ സെപ്പറേറ്റ് ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്, അതിന്റെ കീഴിൽ നമുക്ക് കേരള മീഡിയേഷൻ കൺസിലേഷൻ സെന്റർ ചെയ്തിട്ടുണ്ട്. ആ സെന്ററിന്റെ കീഴിൽ മീഡിയേഷൻ കേരളം മുഴുവൻ നടക്കണം. നമുക്ക് ഏകദേശം 700 മീഡിയേറ്റേഴ്സ് ഇപ്പം കേരളത്തിലുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് മീഡിയേഷൻ സെന്റേഴ്സ് ഉണ്ട്. ആ ഡിസ്ട്രിക്റ്റിന്റെ താഴെ താലൂക്കുകളിൽ സബ് സെന്റേഴ്സ് ഉണ്ട്. ആ ഈ സബ് സെന്റേഴ്സിനും അപ്പൊ ഇപ്പൊ നടക്കുന്നത് കോടതികളിൽ പെൻഡിംഗ് ഉള്ള കോർട്ട് അനക്സ്ഡ് മീഡിയേഷൻ ആണ്. കോടതികളിൽ പെൻഡിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ
1: കേസ് ആയിട്ടുള്ളത്.
0: പക്ഷേ ഇപ്പം മാറ്റങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ആക്ടിൽ അതല്ലാതെ പ്രീ ലിറ്റിഗേഷൻ മീഡിയേഷൻ നമുക്ക് ചെയ്യാന്നുള്ളതുണ്ട്. ഹൈക്കോടതി തന്നെ ഇപ്പൊ നിർണയെന്ന് പറഞ്ഞ ഒരു പ്രോജക്ട് 2-3 വർഷത്തിന് മുമ്പ് പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് മീഡിയേഷൻ പോലും നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സെറ്റിൽമെന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നടപ്പാക്കിയെടുക്കാം? ഇപ്പം നമുക്ക് നടക്കുന്ന മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ പെൻഡിങ് കേസാണ്. ആ പെൻഡിങ് കേസ് നമ്മൾ മീഡിയേഷനിലൂടെ സെറ്റിൽമെൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ അത് തിരിച്ച് വീണ്ടും ആ കോടതിയിലേക്ക് ചെല്ലും. അതിനെ ഒരു കോംപ്രമൈസ് ഡിക്രി ആക്കും. അതായത് കോർട്ട് തന്നെ ഒരു ഓർഡർ പാസ്സാക്കിയെടുക്കുക, ഇരു കക്ഷികളും സമ്മതിച്ച ഒരു ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അത് നടപ്പാക്കിയെടുക്കാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം

0: പ്രൈവറ്റ് മീഡിയേഷൻ അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല. പക്ഷേ മീഡിയേഷൻ ആക്ട് പറയുന്ന രണ്ടു കൂട്ടരും സംബന്ധിച്ച് ആർബിട്രേഷൻ പോലെ. ആർബിട്രേഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് കക്ഷികളും
1: ആർബിട്രേഷനും മീഡിയേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ?
0: അതും പറയാം, അതും പറയാം. ആർബിട്രേഷൻ നമ്മളൊരു ഒരു ട്രെയിൻഡ് ആർബിട്രേറ്റർ, രണ്ട് പാർട്ടികളും കൂടെ സമ്മതിച്ച ഒരാളെ നമ്മൾ ആർബിട്രേറ്റർ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പൊ
1: ആർബിട്രേറ്റർ
0: ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ എക്സ്പേർട്ട് ആയിരിക്കും. എക്സ്പേർട്ട് മിക്കവാറും ലീഗൽ ജഡ്ജ് ആവണം, അല്ല ജഡ്ജ് ഒരിക്കലും ജഡ്ജ് അല്ല. ജഡ്ജിമാരും ആർബിട്രേറ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്പേർട്ട് പേഴ്സൺ, മെജോറിറ്റി ലോയൽ എക്സ്പേർട്ട് ഉണ്ട്, അല്ലാതെ എനി എക്സ്പേർട്ട് ഇൻ എനി ഫീൽഡ് ആർബിട്രേറ്റർ ആകാം. അപ്പൊ ആ അദ്ദേഹത്തിന്റെ മുമ്പ് കാര്യങ്ങൾ അവതരിപ്പിച്ച് രണ്ടു കൂട്ടരും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു സെറ്റിൽമെന്റിലെത്താം. ഇനി അതിലൊരു ഇതെന്ന് പറയുന്ന വ്യത്യാസം തന്നെ, സെറ്റിൽമെന്റ് ആയില്ലെങ്കിൽ ആ ആർബിട്രേറ്റ് കാര്യം ഡിസൈഡ് ചെയ്യാം. കോടതിയിലൂടെ ഡിസൈഡ് ചെയ്യുമ്പോൾ ഡിസൈഡ് ചെയ്യാം. അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവാർഡ് എന്ന് പറയുന്നത് കോടതിയിലൂടെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു വിധിയായിട്ട് മാറും. അപ്പൊ അവിടെ ആർബിട്രേഷനിൽ കക്ഷികൾ സെറ്റിൽ ആയില്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള
1: അധികാരം
0: ആർബിട്രേറ്റർക്കുണ്ട്. മീഡിയേഷനിൽ അതില്ല. മീഡിയേഷനിൽ പാർട്ടികൾക്ക് മാത്രമാണ് അവരുടെ തീരുമാനം എടുക്കാന്നുള്ള, അവരൊന്ന് കമ്പയർ ചെയ്യുകയോ അവരെ അഡ്വൈസ് ചെയ്യുകയോ സജസ്റ്റ് ചെയ്യുകയോ ഒരു ഒപ്പീനിയൻ കൊടുക്കാനോ പോലും മീഡിയേറ്റർക്ക് ഒരു അവകാശമില്ല. മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ അസിസ്റ്റിംഗ്
1: ഫെസിലിറ്റേറ്റർ ആണ്,
0: ജസ്റ്റ് എക്സാക്ട്. അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് പോലും, ഫെസിലിറ്റേറ്ററാണ്. ഈസ് എ ഫെസിലിറ്റേറ്റർ, അദ്ദേഹം ഇത് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക, കക്ഷികൾക്ക് മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുക. മനസ്സ് തുറന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഇംപ്രോപ്പറായിട്ടുള്ള ആശയ പ്രശ്നങ്ങളോ ഒക്കെ അവർക്ക് അറിയാൻ പറ്റും. അതിലൂടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. ആ യുക്തമായ പരിഹാരം അവർ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. പിന്നെ ആർബിട്രേഷനിൽ നിന്ന് മീഡിയേഷനിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പാർട്ടി പറഞ്ഞു മീഡിയേഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ പോവാം. ശരിക്കും പാർട്ടി സെൻറ്റേഡ്, വോളണ്ടിയർ, ന്യൂട്രൽ, ഇമ്പാർഷ്യൽ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മീഡിയേഷൻ.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? എന്താണ് ചോദിച്ചോളൂ, അഡ്വക്കേറ്റ് ഭുവനേന്ദ്രൻ സാർ ഉണ്ട്.
0: പറഞ്ഞോളൂ പരമേശ്വരൻ സാർ, പറഞ്ഞോളൂ.
2: സാർ നമസ്കാരം, ഞാൻ
0: പറഞ്ഞു
2: കഴിഞ്ഞ ഫെബ്രുവരി കൊടുത്തു, ഇതുവരെ കേസ് വിളിച്ചിട്ടില്ല. അപ്പൊ ഈ കേസ് ഇപ്പൊ മീഡിയേഷൻ വിടാൻ പറ്റുമോ?
0: പറ്റും, പറ്റും. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, നമുക്ക് കോടതിക്ക് എന്താ പരിമിതി, ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. സമയത്ത് അതെ, സമയബന്ധിതമായി തീർപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് കേസ് പോലും നമുക്കിപ്പോ മീഡിയേഷന് വിടാൻ പറയാം. മീഡിയേഷന് വിടാൻ പറഞ്ഞ രണ്ട് കക്ഷികളെയും മീഡിയേഷനിൽ വിളിച്ചു വരുത്തി അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ കക്ഷികൾ തമ്മിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. ആ സെറ്റിൽമെന്റ് ഒരു വ്യവസ്ഥ ചെയ്യാൻ പറ്റും. ആറുമാസത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്സിമം ആറുമാസമൊക്കെ ഇപ്പൊ നമുക്ക് അതിന് സമയമുള്ള തവണകളായിട്ടോ അല്ലെ രണ്ടു കൂട്ടരും എഗ്രി ചെയ്യുന്ന കാര്യം അതനുസരിച്ച് ഞങ്ങൾ കേസ് തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും എഴുതി കഴിഞ്ഞാൽ അത് കോടതി അറിയിക്കും. ഇരു കൂട്ടരും ഞങ്ങളുടെ മീഡിയേഷനിൽ കാശ് കൊടുത്തുകൊള്ളാം, ഇത്ര സമയത്തിനകം കൊടുത്തുകൊള്ളാം, മാക്സിമം ആറുമാസമൊക്കെയാണ് ഇപ്പം നമുക്ക് സമയമുള്ളൂ ഹൈക്കോടതി ഡിസിഷനിലൂടെ. അതിനകത്ത് നിങ്ങൾ തീർത്തുകൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ ആ ആറുമാസം വരെ കോടതി അങ്ങനെ നിങ്ങളുടെ കേസ് മാറ്റിവെക്കുകയും ആ ആറുമാസം കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കേസ് തുടർന്ന് നടത്താനുള്ള അവകാശം ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമുക്ക് മീഡിയേഷൻ്റെ മീഡിയേഷൻ്റെ രസം എന്തറിയോ, ഈ തുക നമ്മൾ ചെക്ക് കേസിൽ താങ്കൾക്ക് കൂടുതലോ കുറവോ ഒക്കെ നിങ്ങൾക്ക് തമ്മിൽ സംസാരിച്ച് തീർപ്പാക്കാം. പലിശ വേണോ, പലിശ വേണ്ടി, ഇതൊക്കെ പറ്റും, പറ്റും, പറ്റും. അങ്ങ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസ് കിടപ്പുണ്ട്, അത് മീഡിയേഷന് വിടാൻ പറഞ്ഞാൽ അത് മീഡിയേഷന് വിടാം. അവിടെ തലയോലപ്പുറമ്പ് ഏത് ഇതിലാണ് വരുന്നത്? എനിക്ക് തോന്നുന്നത് അത് എറണാകുളത്തിന്റെ കീഴിലല്ലേ, അതെ കോട്ടയത്തിന്റെ എറണാകുളം, എറണാകുളത്തിന്റെ അവിടെ നിന്ന് എനിക്ക്
2: പിറവം കോടതി
0: ആ അവിടെ എറണാകുളത്ത് പോയേണ്ട കാര്യം. എനിക്ക് പുറത്ത് മീഡിയേഷൻ സെന്റേഴ്സ് കാണും, നമുക്ക് സബ് സെന്റേഴ്സ് അവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ സബ് സെന്റേഴ്സ് തന്നെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ കോടതിയിൽ പറഞ്ഞാൽ മതി ഈ കേസ് മീഡിയേഷന് വിടണമെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കോടതി, അതെ അതെ അതെ, ആ കോടതിയിൽ പറഞ്ഞാൽ മതി. അഡ്വക്കേറ്റിനോട് പറഞ്ഞ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ട് മീഡിയേഷൻ അയക്കാൻ ഒന്ന് കോടതിയോട് പറയാൻ പറഞ്ഞാൽ കോടതി മീഡിയേഷൻ അയക്കും. എന്നിട്ട് മീഡിയേഷൻ സെന്ററിൽ ഡേറ്റ് ഫിക്സ് ചെയ്യും, രണ്ടു കൂട്ടർക്കും അവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്താം കേട്ടോ. അതിനുള്ള വ്യവസ്ഥയുണ്ട്. അതിപ്പോ നമുക്ക് ചെക്ക് കേസിൽ ഇഷ്ടംപോലെ ചെക്ക് കേസുകൾ മീഡിയേഷനിലൂടെ തീരുന്നുണ്ട്, ആയിരക്കണക്കിന് ചെക്ക് കേസ് മീഡിയേഷനിലൂടെ ഒക്കെ തീരുന്നു. ആ ചെയ്ത പറഞ്ഞാൽ മതി, കോടതി ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി മീഡിയേഷൻ ഉണ്ടാകും കേട്ടോ. ഓക്കെ, താങ്ക് യു പരമേശ്വരി, താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. അപ്പൊ നമ്മുടെ മീഡിയേഷന്റെ അതിന്റെ ഒരു പ്രോസസ്സ്, ഈ നമ്മുടെ ഇപ്പം നമ്മുടെ കേരള സംസ്ഥാനത്ത് എത്രത്തോളം കേസുകൾ ഇത്തരത്തിൽ പരിഹരിക്കപ്പെടുന്നു?
0: ഇപ്പം നമുക്ക് കേരളത്തിൽ ഇപ്പം ഞാൻ ഇപ്പം കഴിഞ്ഞ ഈ വർഷം തന്നെ മീഡിയേഷൻ ഡ്രൈവ് എന്നും പറഞ്ഞ് മീഡിയേഷൻ ഫോർ ദ നേഷൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓണോടെ കഴിഞ്ഞ സെപ്റ്റംബർ തീർന്ന് ഇന്ത്യ മുഴുവനും

0: കുട്ടികൾ എന്ന കേസിൽ സുപ്രീം കോടതി ഒരു പ്രോജക്റ്റ്, അത് മീഡിയേഷൻ ഫോർ ദ നേഷൻ, അത് ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 35-40% കേസുകൾ അതിലൂടെ തീരുവാണ്, കെട്ടിക്കിടക്കുന്ന കേസുകൾ. പിന്നെ ഈ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയുക മാത്രമല്ല, ഈ കേസുകൾ പരസ്പരം തീരുമ്പോൾ നമുക്ക് വ്യക്തിബന്ധങ്ങൾ കുറച്ചും കൂടെ ദൃഢമാക്കാൻ പറ്റുന്നുണ്ട്, ശത്രുത കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മിക്കവാറും നമുക്ക് അയൽക്കാർ തമ്മിലായിരിക്കാം, ബന്ധുക്കൾ തമ്മിലായിരിക്കാം, ഫാമിലി കേസുകൾ, ഫാമിലി മെമ്പേഴ്സ്, അത് ഹസ്ബൻഡും വൈഫും തമ്മിൽ എത്രയോ കേസുകൾ അവർ മനസ്സ് തുറന്ന് സംസാരിച്ച് ഒരുമിച്ച് അവർ വീണ്ടും നമ്മുടെ ജീവിതം സന്തോഷമായി മുമ്പോട്ട് പോകാൻ എത്രയോ കേസുകൾ എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരിക്കലും ഒന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഇടമോ അവസരമോ കിട്ടാറില്ല.
1: പലപ്പോഴും ഈ കേസുകൾ ഉണ്ടാവുന്നത് ഒരു ഈഗോ നിന്നുമാണ്, പലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, വേറൊരു മധ്യസ്ഥന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ തന്നെ അത് പരിഹരിക്കാൻ കഴിയും.
0: ഞങ്ങൾ പറഞ്ഞില്ലേ, മീഡിയേഷന്റെ പ്രോസസ്സ് തന്നെ പറഞ്ഞു, ടെൻഷൻ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്താൽ വരുമ്പോഴായും ഈ പറഞ്ഞ പോലെ വ്യക്തിബന്ധങ്ങളൊക്കെ ഇതാവുന്നു. ജസ്റ്റ് ഒരു സാർ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആയിരിക്കും, അതാങ്ങും ഞാനും തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ്. ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതാണ് എന്റെ അഭിപ്രായം, ഇതാണ് അങ്ങയുടെ അഭിപ്രായം, അത് പറയാനൊരു അവസരം കിട്ടിയാൽ അവിടെ തീരും, അതവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റണം. അത് ഡിസ്കസ് ചെയ്ത് തീർന്നില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നത്, പിന്നീട് ഒരു ഡിസഗ്രിമെന്റ് ആവും, എനിക്ക് അങ്ങയോട് അഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ആ ഡിസഗ്രിമെന്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആവും, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേറെ ആരെങ്കിലും ഒക്കെ വരേണ്ടി വരും. ആ പ്രോബ്ലം വീണ്ടും അവിടെ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഡിസ്പ്യൂട്ട് ആവും, തർക്കമായി. എനിക്ക് താങ്കൾ പറഞ്ഞു തർക്കമാകുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് സെറ്റ് ഈ പറഞ്ഞ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സെറ്റിൽ ചെയ്യാൻ അതോറിറ്റീസിൻ്റെ അടുത്ത് പോയിട്ടു വരും. ആ തർക്കം അതോറിറ്റീസും പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് ആവും, പുറമെ വേറെ ആൾക്കാർ, ജാതി മതം രാഷ്ട്രീയം വേറെ വ്യക്തിബന്ധങ്ങളൊക്കെ അതിൽ ഇടപെടേണ്ടി വരും, കോൺഫ്ലിക്റ്റ് ആയി. കോൺഫ്ലിക്റ്റ് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും പോവാണ്, റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വയലൻസ് ആയി മാറും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പോലീസും പട്ടാളമൊക്കെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും, ആ വയലൻസിലൂടെ സപ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു വാർ എന്ന, പിന്നെ ടു ബി ഫോർട്ട്, പിന്നെ യുദ്ധം ചെയ്ത് അവസാനം, അതായത് ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊരു ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് പരിഹരിക്കാൻ പറ്റിയ ഒരു അവസരം, അതാണല്ലോ നമ്മുടെ ബയലാറ്ററൽ ടോക്കും നെഗോസിയേഷനും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സ്, അതാണ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ക്രീം, ദ ബേസ്, ഹാർട്ട് ഓഫ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ആശയ സംവാദം, ആശയവിനിമയം നടക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത്. ഭർത്താവും ഭാര്യയും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കുന്നു, പിന്നെ ഇവർ കാണാറില്ല, വീട്ടുകാർ കാണാൻ അനുവദിക്കാറില്ല, പിന്നെ വീട്ടുകാർ തമ്മിലാണ് ഈ ഫൈറ്റൊക്കെ നടക്കുക. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ്, രണ്ടുപേരെയും ഒരുമിച്ചിരുത്ത്, ഞങ്ങൾ പ്രൈവറ്റ് സെഷൻ ഉണ്ട്, ജോയിന്റ് സെഷൻ ഉണ്ട്, പിന്നെ ഓരോരുത്തർക്ക് ഈ പറഞ്ഞാൽ അവർ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ ആരെ വിളിച്ചു വരുത്തണമെങ്കിൽ സംസാരിക്കുക. ഈ ഒരു ഈ ആശയം സംവാദം ശരിക്കും നടക്കുകയാണെങ്കിൽ, ആശയവിനിമയം ശരിയായി നടക്കുകയാണെങ്കിൽ അവരവരുടെ ഈഗോ കുറയും, മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും. മനസ്സ് തുറന്ന് കാര്യം പറയുമ്പോൾ ഈ ഭാരങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾ ഇതായിരുന്നു എന്നെപ്പറ്റി ചിന്തിച്ചിരുന്നത്, അയ്യോ ഞാൻ അങ്ങനെയല്ലോ ചിന്തിച്ചത്, ആ ചിന്തകൾ ശരിക്കും
1: രണ്ടുപേരും
0: അതിനുള്ള അവസരം കിട്ടണം.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ സാർ, ഞാൻ ക്രാന്തിമലം ഓട്ടോമോബൈൽ ഉള്ള വരിക്കണം എന്ന് പറയുന്ന ഒരാളാണേ സാർ.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഞാൻ 2000 മുതല് വസ്തുവിന്റെ അതിർത്തി കല്ലുകൾ വലിച്ചുപിടുന്നത്, വസ്തു അതിരുകൾ വലിച്ചുപിടുന്നത് കൊണ്ട് ഞാൻ വില്ലേജിലും താലൂക്കിലും പരാതി കൊടുത്ത് വളരെ കാലം കയറി ഇറങ്ങിയ ശേഷം കോടതിയിൽ പോകണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കും. എഴുതി വളരെ കാലം ഓരോ പ്രാവശ്യം ഓരോ ഫയലിലും 4-5 വർഷം കയറി ഇറങ്ങിയതിന് ശേഷം അങ്ങനെ തളർന്ന് 33% വസ്തുക്കളാണ് ഇപ്പൊ 28% വസ്തുവാക്കി വെച്ചിരിക്കുകയാണ്.
0: കേസ് വല്ലതും ഉണ്ടോ ഇതിന്റെ പേരില്? അല്ല, ഇപ്പൊ നമുക്ക് വേറെ അറിയോ, ഇപ്പൊ നമ്മുടെ നിയമസേവന അതോറിറ്റിയുടെ കീഴില് സ്ത്രീകൾക്ക് പൂർണ്ണമായും നിയമസഹായം സൗജന്യമാണ്. ഒരു കാശും മുടക്കാതെ സ്ത്രീകൾക്ക്, അതായത് നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റീസ്, നിയമസേവന അതോറിറ്റിയുടെ കീഴിൽ നമുക്ക് ഒരു കാശ് പോലും മുടക്കാതെ നീതി കിട്ടുക എന്നുള്ളത് സ്ത്രീകളുടെ അവകാശമായിട്ട് നമുക്ക് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്കൊന്ന് ചെയ്യാം, അവിടുത്തെ
1: പ്രാവച്ചമ്പലത്താണ്,
0: പ്രാവച്ചമ്പലം തിരുവനന്തപുരത്ത് തന്നെയാണ്, അതിന് അങ്ങോട്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നെയ്യാറ്റിങ്കരയുണ്ട്, ഇവൻ നെയ്യാറ്റിങ്കര പോലും ഉണ്ട്, തിരുവനന്തപുരത്തെ ലീഗൽ സർവീസ് അതോറിറ്റി ചെന്ന് കഴിഞ്ഞാൽ നിയമസഹായം, ഒരു കാശും കൊടുക്കാതെ നിയമസഹായം കിട്ടാൻ. ഇന്ന് ഇന്ത്യയിൽ സ്ത്രീകൾക്ക്, പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, കുട്ടികൾക്ക്, ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയത് അങ്ങനെയുള്ളവർക്കൊക്കെ നിയമസഹായം ഫ്രീ ആണ്. അതിനുള്ള വ്യവസ്ഥ നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേക്ക് ആവശ്യമായ ഉപദേശവും, അതിന് അഡ്വക്കേറ്റിനെ വെച്ചൊരു കേസ് നടത്തണോ അത് വേണമെങ്കിൽ അത് ചെയ്യും, അല്ലാതെ എതിർകക്ഷിയെ വിളിച്ചു വരുത്തി കേസ് തീർപ്പാക്കാൻ ആവശ്യമാണെങ്കിൽ അതിൻ്റെ സംവിധാനം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അതിനാണ് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം വഞ്ചൂർ കോടതിക്കകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് പ്രത്യേക കെട്ടിടമുണ്ട് കോടതിയുടെ സമീപത്തായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേക്ക് വേണ്ട എല്ലാ സഹായവും നിയമ

0: സംവിധാനത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു തരും. അവർ വേണമെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എതിർകക്ഷിയെ വിളിച്ചു വരുത്തി ലോകദാലത്ത് എന്ന് പറഞ്ഞ് അതിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള അവസരവും കിട്ടും കേട്ടോ. വഞ്ചൂർ കോടതി, കോടതിയുടെ അകത്ത് തന്നെ ഉണ്ട്. നിയമസേവന അതോറിറ്റി ഉണ്ട്, ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് ചോദിച്ചാൽ അതിനകത്ത് തന്നെ ഉണ്ട്. ഒരു മൂന്നില കെട്ടിടമുണ്ട്, രണ്ട് നില കെട്ടിടമുണ്ട്, അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും കേട്ടോ. നെയ്യാറ്റിൻകര അതോറിറ്റി ഉണ്ട്, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സഹായം ചെയ്യും. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിൻകരയുടെ കീഴിലാണ് ഇത് വസ്തു വരുന്നതെങ്കിൽ നെയ്യാറ്റിൻകര പോയാൽ മതി. എല്ലാ താലൂക്കിലും നമുക്ക് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. അവിടെ ഇതുപോലെ തന്നെയാണ് എതിർകക്ഷിയെ വിളിച്ചു വരുത്തി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഒരു കേസിലേക്ക് പോകുന്നതിന് മുമ്പേ തീർപ്പാക്കാനും പറ്റും. പ്രീ ലിറ്റിഗേഷൻ സെറ്റിൽമെന്റ് എന്ന് പറയാം, പ്രീ ലിറ്റിഗേഷൻ കേസസ് കൊടുക്കാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. അല്ല, അപ്പൊ അവിടെ അപേക്ഷ കൊടുത്തോ? അപ്പൊ അതെന്തായാലും നോക്കുക, അതിലുള്ള വിധിയും വന്നിട്ടുണ്ടോ അതെന്തായെന്നുള്ളതിനെ പറ്റി തന്നെ അന്വേഷിക്കുക. അതല്ലെങ്കിൽ ഇവിടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി വന്നാൽ അവരത് അന്വേഷിച്ചിട്ട് കാര്യം പറഞ്ഞു തരും കേട്ടോ. ഒന്ന് ഒന്ന് വഞ്ചൂര് പറഞ്ഞു നോക്കൂ കേട്ടോ. ആ ശരി ശരി എന്നാ, താങ്ക് യു താങ്ക് യു.
1: ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ സാറ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടുത്തെ അതിൻ്റെ ഒരു ഒരു സൊല്യൂഷൻ എത്ര എത്രത്തോളം ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കിയാൽ എത്രത്തോളം കേസ്?
0: ഇതിലെന്താ ഒരു ഗുണം എന്ന് പറയുമ്പോൾ സർ, എല്ലാ കേസിനും പോകേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് അനുസരിച്ച് ലോകദാലത്തിൻ്റെ പെർമനൻറ്റ് ലോകദാലത്തിൻ്റെ സംവിധാനം, അത് അതിലും രസം. പെർമനൻറ്റ് ലോകദാലം പബ്ലിക് യൂട്ടിലിറ്റി സർവീസ്, വാട്ടർ, കൺവീനിയൻസ്, റെയിൽവേ, നമുക്ക് ഈവൻ എഡ്യൂക്കേഷൻ, മെഡിക്കൽ, മെഡിക്കൽ നെഗ്ലിജൻസ്, മോട്ടോർ ആക്സിഡൻറ്റ്, ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമുക്കൊരു തർക്കമുണ്ട് അല്ലെങ്കിൽ ഒരു ക്ലെയിം കിട്ടാനുണ്ടെങ്കിൽ 1 കോടി വരെയുള്ള തർക്കം പെർമനൻ്റ് ലോകദാലത്ത് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അത് മഞ്ജൂരി ലീഗൽ സർവീസ് അതോറിറ്റി ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്. അതനുസരിച്ച് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ കാര്യങ്ങൾ ഓപ്പോസിറ്റ് കക്ഷിക്ക് നോട്ടീസ് അയച്ച് അവിടെ ഇത് ഈ പറഞ്ഞൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തീർപ്പ് സെറ്റിൽമെൻ്റ് ആയില്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കാൻ പറ്റും. പെർമനൻറ്റ് ലോകദാലത്തിന് 3 പെർമനൻറ്റ് ലോകദാലത്താണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. 1 തിരുവനന്തപുരം, 1 കൊച്ചി, 1 കോഴിക്കോട്. തിരുവനന്തപുരത്തിൻ്റെ കീഴിലാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പിന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കിയൊക്കെ എറണാകുളത്തിൻ്റെ കീഴിൽ. അങ്ങനെ ഈ 14 ഡിസ്ട്രിക്റ്റിനും കൂടെ ചേർന്ന് 3 പെർമനൻറ്റ് ലോകദാലത്തുണ്ട്. അപ്പോൾ പബ്ലിക് യൂട്ടിലിറ്റി സർവീസിനെ സംബന്ധിച്ചിട്ടുള്ള ഏതൊരു തർക്കവും ക്ലെയിമും നമുക്ക് അവിടെ കൊണ്ടുപോകാം. ഒരു കാശും ചിലവില്ലാതെ നമുക്ക് അവിടുന്ന് ഒരു വിധി കിട്ടും. അതാ രസം. അവർ 1 കോടി വരെ ഉള്ള ക്ലെയിമുകൾ ചെയ്യാൻ പറ്റുന്ന
1: വിധി നടപ്പാക്കണം നിർബന്ധം
0: തന്നില്ല. അതെ, അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോടതിയിലൂടെ നമുക്ക് നടപ്പാക്കിയെടുക്കാം. ഒരു കോടതി പാസ്സാക്കിയ ഒരു ഡിഗ്രിയുടെ സ്റ്റാറ്റസ് അതിനുണ്ട്. അതിന് അവാർഡ് എന്നാൽ പറയുക, ലീഗൽ അതിന് അവാർഡ് പാസ്സാക്കാം, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സംവിധാനം നമുക്ക് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിലുണ്ട്. പക്ഷേ മീഡിയേഷനിൽ വന്നു കഴിയുമ്പോൾ ആ കേസുകൾ പോലും മീഡിയേഷന് വിടാം. മീഡിയേഷന് വിട്ടിട്ട് തർക്കങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റിലാക്കാൻ പറ്റും. അപ്പോൾ അതാ മീഡിയേഷൻ്റെ ഗുണം. മീഡിയേഷൻ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, ഇപ്പം നമുക്ക് കോർട്ടിൽ പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ മീഡിയേഷൻ സെൻറ്ററിലോട്ട് അയക്കുന്നു. മീഡിയേഷൻ സെൻറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് കക്ഷികൾക്ക് ഒരു ഡേറ്റ് കൊടുക്കുന്നു. അതിൽ ട്രെയിൻഡ് മീഡിയേറ്റേഴ്സ്, നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്ത് ഏകദേശം 60-65 ട്രെയിൻ മീഡിയേറ്റേഴ്സ് തിരുവനന്തപുരം ജില്ലാ കോടതി ഇതിലും നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും വർക്കലയും ആറ്റിങ്ങിലും ഒക്കെ ട്രെയിൻ മീഡിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കേസുകൾ അവർക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് സബ് സെൻറ്റേഴ്സ് ഉണ്ട്, മെയിൻ സെൻറ്റേഴ്സ്. മെയിൻ സെൻറ്റേഴ്സ് ഇപ്പം തിരുവനന്തപുരത്താണ്, സബ് സെൻറ്റേഴ്സ് ഇവിടെ എല്ലാം ഉണ്ട്.
1: എത്രത്തോളം കേസുകൾ ഒരു മാസം ഈ മീഡിയേറ്റേഴ്സിന് എത്തുന്നുണ്ടാവും?
0: നമുക്കിപ്പോൾ 1 വർഷം ഇപ്പം നമുക്ക് എങ്ങനെ പോയാലും ഓരോ സെന്ററിലും 3000-4000 കേസ് വരുന്നുണ്ട് നമുക്ക് തിരുവനന്തപുരം സെന്ററിൽ. അതുപോലെ അവിടെയും ഇതേപോലെ കേസിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കേസ്. പിന്നെ നമുക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വേണം. പക്ഷേ വിത്തിൻ ലിമിറ്റഡ് ആ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ കാര്യങ്ങൾ നന്നായി നടന്നു പോകുന്നു. കക്ഷികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തീർപ്പാക്കുക, ഇത് വർഷങ്ങളോളം കിടക്കുന്ന കേസുകളാണ്. 8 വർഷം 10 വർഷം 15 വർഷം കിടക്കുന്ന കേസുകളൊക്കെയാണ് മീഡിയേഷന് ടൈം കൂടെ വെച്ചിട്ടുണ്ട്. 60 ദിവസത്തിനകം ഇത് മീഡിയേഷൻ മീഡിയേറ്റർ ടൈം ലിമിറ്റ് ഉണ്ട്. 60 ഡേയ്സ് ആണ് നമുക്ക് ഇത്. ഇപ്പം അങ്ങ് നേരത്തെ ചോദിച്ചാൽ നിയമം കൊണ്ടുവന്നു ഇത് നടത്തുന്നത്. ഇപ്പം നമുക്ക് സിവിൽ പ്രൊസീജിയർ ADR റൂൾസ് എന്ന് പറഞ്ഞിട്ട് 2008 ഹൈക്കോർട്ടിൻ്റെ റൂൾ, എല്ലാ സ്റ്റേറ്റിലും ഹൈക്കോർട്ടുകൾ റൂൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു നമുക്ക് ഏകീകൃത നിയമം ഇല്ലാതിരുന്നത് കൊണ്ട് ഏകീകൃത നിയമം 2023 വന്നു,
1: നടപ്പാക്കി
0: നടപ്പാക്കില്ല, നടപ്പാക്കാനുള്ള ആയിട്ടില്ല എന്ന് പറയാൻ കാരണം മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അപ്പർ ബോഡി ഉണ്ട്. അതായിരുന്നു അവരുടെ മീഡിയേഷൻ്റെ കാര്യങ്ങൾ. നമുക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ മീഡിയേഷൻ്റെ ഒരു അപ്പർ ബോഡി. അത് ഇന്ത്യ മുഴുവൻ മീഡിയേഷൻ നടപ്പാക്കുന്നതിനും മീഡിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും മീഡിയേഷൻ സർവീസ് പ്രൊവൈഡേഴ്സും പ്രൈവറ്റ് മീഡിയേഷൻ എങ്ങനെ ചെയ്യാം, കമ്മ്യൂണിറ്റി മീഡിയേഷൻ ഇതിനെപ്പറ്റിയൊക്കെ വ്യവസ്ഥകൾ വയ്ക്കേണ്ടത് മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നാണ്. മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഫോർമേഷൻ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല. അവരാണ് റൂൾ ഫ്രെയിം ചെയ്യേണ്ടത്. അവരും റൂൾസും റെഗുലേഷൻസും അവരോടാണ് ചെയ്ത് പാർലമെൻറ്റിൽ വയ്ക്കേണ്ടത്. പക്ഷേ അത് ഇതുവരെ ആയിട്ടില്ല. 2023 മീഡിയേഷൻ ആക്ട് പാസ്സാക്കി. എനിക്ക് തോന്നുന്നു ഈ വർഷം ഏകദേശം അത് കംപ്ലീറ്റ് ആകും. റൂൾ ഫ്രെയിം റൂൾ ഫ്രെയിമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം ഈ മീഡിയേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ

0: ഫോമായി കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് മീഡിയേഷൻ, ഇപ്പം നമുക്ക് കോർട്ട് അനെക്സഡ് കോടതിയായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് മീഡിയേഷൻ വരിക,
1: കോടതി പെൻഡിങ് ഇരിക്കുന്ന കേസുകളാണ്,
0: പെൻഡിങ് ഇരിക്കുന്ന കേസല്ല, പ്രൈവറ്റ് മീഡിയേഷനും വരാം. പ്രൈവറ്റ് മീഡിയേഷൻ വന്നു തുടങ്ങാം. നമ്മളൊരു ഒരു സ്കീം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിർണയ സ്കീം ഹൈക്കോടതി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കീഴിലും കുറേ നടക്കുന്നു.
1: ഓക്കെ, നമുക്ക് വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ആ, ചോദിച്ചോളൂ, സാറിനോട് സംസാരിക്കാം.
0: പറഞ്ഞോളൂ.
2: ഹലോ സാർ.
0: ഹലോ,
2: പരിപാടി ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്.
0: ഓ, നമസ്കാരം.
2: ആകാശവാണിയിലൂടെ ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കുള്ളൊരു വിഷയം, സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്ന വളരെ ശരിയാണെന്ന് എനിക്കും തോന്നി. അതിനോട്ടാണ് വിളിച്ചത്. ആശയവിനിമയം, ഒരു കേസ് കൊടുക്കുമ്പോൾ അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി വിളിച്ചെടുത്ത ബന്ധുക്കളാകാം അല്ലാത്ത രീതിയിലാകാം, സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ.
2: അപ്പൊ എന്റെ മകളും ഞാനുമായിട്ടുള്ള ഒരു വിഷയമാണ്. 2023 മാർച്ചിലാണ് എന്റെ മകള് എനിക്ക് നഷ്ടമായത്. അതിൽ പല രീതിയിൽ ഞാൻ കേസ് കൊടുത്തു, അതിലൊന്നും എനിക്ക് നീതി ലഭിച്ചില്ല. അതിന്റെ ഒരു പ്രധാന കാര്യം സാറ് പറഞ്ഞത്, ഇപ്പൊ 2023 മാർച്ചിൽ നടന്ന സംഭവത്തിൽ അപ്പൊ തന്നെ വർക്കല പോലീസ് സ്റ്റേഷനും പരാതി കൊടുത്തു, കുട്ടി ഇന്നെടുത്തുണ്ട്, തമിഴ്നാട്ടിലായിട്ട് നാട് കടത്തി, പി ജി കഴിഞ്ഞൊരു മകളാണ് നല്ല മെഡിക്കലിൽ പഠിച്ചിട്ടുണ്ടെന്ന് അവൾ അഭയപ്പെടുത്തി, ബന്ധുക്കളും ഇതിന്റെ പിന്നിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി, ഞാൻ തമിഴ്നാട്ടിൽ പോയി എന്റെ കുട്ടി ജീവനോടെ ഉണ്ടെന്ന് കണ്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നിയമ സഹായത്തിന് വേണ്ടി ഞാൻ വർക്കല കൊടുത്തു. ഈ കുട്ടീനെ അവിടെ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ വരുത്തിച്ച് അമ്മയും മകളുമായി നേരിട്ട് ഇരുത്തി ആശയവിനിമയം നടത്തി കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തിരുന്നെങ്കിൽ 23 മാർച്ചിൽ തന്നെ എന്റെ മകളെ എനിക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴുവരെ എന്റെ മകളെ എനിക്ക് കിട്ടിയിട്ടില്ല സാർ. സംവിധാനം ഒരുക്കാനാണ് ഞാൻ ഇപ്പൊ സാറിനോട് ഇത്
0: വിളിച്ചത്. എവിടെ താമസിക്കുന്ന? തിരുവനന്തപുരത്തിന്റെ കീഴിൽ. നമുക്ക് അതെ, ലീഗൽ സർവീസ് അതോറിറ്റി ആയിട്ട് വല്ല ബന്ധപ്പെട്ടിരുന്നോ?
2: ആ, ബന്ധപ്പെട്ടിട്ട് ഈ ആകാശവാണിയുടെ നമ്മളെ ജഡ്ജ് സാറുണ്ടായിരുന്ന ഷംനാസ് സാറും
0: സംസാരിച്ചു.
2: പക്ഷെ ഇതിനിടയിൽ സാർ എനിക്കൊരു അപകടം പറ്റി. അപകടത്തിൽ എന്റെ കാലിലൊരു ഓപ്പറേഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നടക്കാനോ പോകാനോ പുറത്തു പോകാനോ ഒന്നും
0: കഴിയാത്തത്. ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്തെ ലീഗൽ സർവീസ് അതോറിറ്റി എത്രയോ അങ്ങനത്തെ കേസുകൾ ചെയ്യുന്ന വെളിയിൽ നിന്ന് വന്ന കുട്ടികൾ, അല്ലെങ്കിൽ മാനസിക രോഗ ആശുപത്രിയിൽ അവിടെ നിന്നുള്ള വെളിയിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ അവരെ കണ്ടുപിടിച്ച് തിരിച്ച് കൊണ്ടാക്കിയ സംഭവങ്ങൾ വരെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ട്രെയിനിലൊക്കെ കുട്ടികൾ അകപ്പെട്ട് ഇവിടെ വരാറില്ലേ? വന്നവരാരും നോക്കാനില്ല, അല്ലെങ്കിൽ മാനസിക ബുദ്ധി വൈകല്യമുള്ളവർ, ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ടുപിടിച്ച് തിരിച്ച് അവരുടെ സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിക്കാനുള്ള കാര്യങ്ങൾ വരെ ലീഗൽ സർവീസ് അതോറിറ്റി തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് അദ്ദേഹം ഷംനാസ് സാർ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് വരാം. അത് അവിടെ അതേമാത്രമല്ല, എല്ലാ കാലങ്ങളിലും എല്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ട്രിവാൻഡ്രം ലീഗൽ സർവീസ് അതോറിറ്റി ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങ് സമീപിക്കുകയാണെങ്കിൽ അതിന് വേണ്ട നിയമസഹായവും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡയറക്ഷനൊക്കെ അവിടെ നിന്ന് കിട്ടും. അതനുസരിച്ച് മുമ്പോട്ട് പോകാം. ഇപ്പം ഈ ഒരു സംവിധാനം വന്നതിന് ശേഷം നമുക്ക് കൃത്യമായും ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് തീരാവുന്നത് ഒക്കെ ഉള്ളൂ. അപ്പൊ എവിടെയെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ആ അതിനുള്ള അവസരം പലപ്പോഴും കിട്ടാറില്ല. ഈ ലീഗൽ സർവീസ് അതോറിറ്റി ഇപ്പൊ വന്നപ്പോൾ നമുക്ക് അത് കിട്ടുന്നുണ്ട്. ഈ മധ്യസ്ഥതയെ പോലും ഞങ്ങൾ അതാ ചെയ്യുന്നത്, അല്ലാതെ മധ്യസ്ഥൻ ഒരു ഡയറക്ഷൻ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നൊന്നും പറയുന്നില്ല. അവരിരിക്കുന്ന വ്യക്തികൾ അവരുടെ പ്രശ്നങ്ങൾ പറയുക, അത് പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം അപ്പോഴേ പരിഹരിക്കാം. ശത്രുത മാറി നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താം. അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ട എല്ലാ സഹായവും അവർ ചെയ്തു തരും. നമ്മൾ എന്നുവെച്ചാൽ നമുക്കിപ്പോൾ എല്ലാ സംസ്ഥാനത്തും ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റ് ആണോ ആ ഡിസ്ട്രിക്റ്റിനെ സമീപിക്കാം. പിന്നെ സ്റ്റേറ്റ് ലീഗൽ സർവീസ്, നമുക്ക് കേരളത്തിൽ കെൽസ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, തമിഴ്നാട് തമിഴ്നാട് ലീഗൽ സർവീസ് അതോറിറ്റി, എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഉണ്ട്. അതായത് ഒരു പ്രശ്നം വന്നാൽ ആ ഡിസ്ട്രിക്റ്റുമായിട്ട് ആ സ്റ്റേറ്റിൽ ആ ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം നിയമ സേവനം എന്ന് പറയുന്നത് വ്യക്തിയുടെ അവകാശവും അതൊരു മൗലിക അവകാശവുമായി മാറി. അപ്പം അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയി നമ്മൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ പോവാന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇപ്പം അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അപ്പം ഇത് ചെയ്യാൻ പറ്റി, ഇത് അങ്ങ് മറ്റുള്ളവരിലും പാസ് ചെയ്യാൻ പറ്റും. ആകാശവാണി ചെയ്യുന്ന ദൗത്യം അത് തന്നെയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ മാർഗം. അതാണ് ഈ മാർഗങ്ങളുണ്ട്, ഇത് എത്തണം.
2: ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ശാന്താനന്ദനോട് ഈ വിഷയം സംസാരിച്ച്. ഞാൻ എന്റെ മകളുമായി ഒറ്റയ്ക്ക് താമസിച്ച വീടാണ്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം.
0: അപ്പൊ നമുക്ക് പ്രത്യേകിച്ച്
2: അതിനൊരു സംവിധാനം ഒരുക്കി തരണം സാർ. എന്റെ മകളിൽ തെറ്റിദ്ധാരണകൾ പരസ്യിച്ച് അവളെ ഭയപ്പെടുത്തിയാണ് എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്.
0: അങ്ങ് പറഞ്ഞല്ലോ.

0: സർവീസ് അവരെ സമീപിച്ചിരുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ ഫർദർ അടുത്ത നെക്സ്റ്റ് എന്ത് ഫോളോ അപ്പ് ആക്ഷൻ വേണമെന്ന് അവർ പറഞ്ഞു തരും കേട്ടോ. ഒന്ന് ട്രൈ ലീഗൽ സർവീസ് ട്രിവാൻഡ്രത്തെ ലീഗൽ സർവീസ് അതോറിറ്റി തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ആൾറെഡി അങ്ങയുടെ കേസ് അവിടെ അറിയാമല്ലോ. അപ്പോൾ വേണ്ടത് ഫർദർ അടുത്ത ഫോളോ അപ്പ് ആക്ഷൻ എന്താണെന്ന് അവർ ഡയറക്ഷൻ തരും കേട്ടോ. വേണ്ടത് ചെയ്തു. എന്തായാലും വിളിച്ചതിന് വളരെ സന്തോഷം. ഈ കാര്യങ്ങൾ ഇവിടെ കുറേയൊക്കെ പരിഹരിക്കാൻ അങ്ങനെ പറ്റിയെന്ന് സംസാരിക്കാൻ അവസരം കിട്ടുമെന്നൊക്കെ ഉള്ളത് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം. അത് വേണ്ടത് അവർ ചെയ്യുകയും ചെയ്യും കേട്ടോ.
1: ഓക്കെ, അപ്പോൾ ഈ ഏതെല്ലാം തരത്തിലുള്ള കേസുകളാണ് സാർ ഈ മീഡിയേഷനിൽ എടുക്കുന്നത്?
0: അതെ, നമുക്കിപ്പോൾ നമുക്ക് പറയുന്നുണ്ട് മിക്കവാറും എല്ലാത്തരം കേസുകളും ആവാം, ഈവൻ ക്രിമിനൽ കേസുകൾ പോലും ആവാം. ക്രിമിനൽ കേസുകളിൽ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ്, അത് നമുക്ക് പണിഷ് ചെയ്യുന്ന തന്നെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസസിന് പണിഷ് ചെയ്താലേ പറ്റുള്ളൂ. പക്ഷേ കക്ഷികൾ തമ്മിൽ പരസ്പരം പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന കേസ്, ശരിക്കും രണ്ട് ടൈപ്പ് കേസ് വന്നു, കോമ്പൗണ്ടബിൾ കേസസ് രണ്ട് തരം. കോമ്പൗണ്ട് പറഞ്ഞാൽ പരസ്പരം പറഞ്ഞ് തീർപ്പാക്കാൻ പറ്റുന്നത്. ഒന്ന് കക്ഷികൾക്ക് പറഞ്ഞ് തീർപ്പാക്കി കോടതി എടുക്കാൻ ഞങ്ങൾ തീർപ്പാക്കുന്നു. ചിലത് കോടതിയുടെ പെർമിഷനോടുകൂടി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ കോർട്ട്, അങ്ങനത്തെ കോമ്പൗണ്ടബിൾ, ആ കോമ്പൗണ്ടബിൾ ഒഫൻസസ് പോലും നമുക്ക് മീഡിയേഷനിലൂടെ തീർക്കാം. പിന്നെ ഒരു കോർട്ട് ഡിക്ലറേഷൻ വേണ്ട കാര്യമാണ്, ഒരു മൈനറിനെതിരെയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്, ഇങ്ങനെയുള്ള കേസുകളും നമുക്ക് മീഡിയേഷനിലൂടെ തീർക്കാൻ പറ്റും. ഒരു ഡിക്ലറേഷൻ വേണം, ഒരു കോർട്ടിൻ്റെ ഡിക്ലറേഷൻ വേണം, അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഒരു അവകാശത്തിനെ പറ്റിയുള്ള ഭരണഘടനാ കോർട്ട് ചെയ്തുള്ള ഒരു ഡിക്ലറേഷനാണ് വേണ്ടത്. അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ച് വ്യക്തികൾ തമ്മിലുള്ള ഏത് തരം, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മണി മാറ്റേഴ്സ്, ചെക്ക്, കുടുംബം, ലേബർ, ആക്സിഡൻറ്റ് കേസസ്, ക്ലെയിംസ്, ഇതൊക്കെ മീഡിയേഷനിൽ. അത് ഈവൻ സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ലാൻഡ് അക്വസിഷൻ, ലാൻഡുമായിട്ടുള്ള അതിൻ്റെ കോമ്പൻസേഷൻ,
1: സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിനോട് ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്?
0: ഗവൺമെന്റ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്, വളരെ പോസിറ്റീവായിട്ട്. ഇപ്പം തന്നെ നമുക്ക് ഇപ്പം മീഡിയേഷൻ ഫോർ ദ നേഷൻ സെക്കൻഡ് ഡ്രൈവ് നടക്കുമ്പോൾ ലാൻഡ് അക്വസിഷൻ കേസുകൾ ഒരുപാടുണ്ട്.
1: അതായത് ഇപ്പം ഞാൻ ചോദിക്കാൻ കാര്യം, മിക്കവാറും ഉള്ള കേസുകൾ എഗൻസ്റ്റ് ഗവൺമെന്റും വ്യക്തികളും തമ്മിലായിരിക്കും കൂടുതലും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഗവൺമെന്റ് ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള റോൾ എടുക്കുന്നു.
0: ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാ, അവർക്ക് അവരുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിലൂടെ എത്തിച്ചേരാൻ പറ്റാത്ത എവിടെയൊക്കെയോ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്? നമ്മൾ പറയും പോലെ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്തെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിഹരിക്കുക. സർക്കാരിൻ്റെ ഉദ്ദേശം ആൾക്കാർക്ക് വെൽഫെയർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. പക്ഷേ അത് എത്തിക്കേണ്ടത് എത്താതെ എവിടെയോ കുരുങ്ങിക്കിടക്കുന്നു. അതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈ മാർഗത്തിലൂടെ പറ്റും. അതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയും എവിടം വരെ എത്തി എന്താ പ്രശ്നം എന്നുള്ള കണ്ടുപിടിച്ചത്, എവിടെയാണ് ആ പ്രശ്നമെന്ന്, ആ പ്രശ്നം റൂട്ട് കോസ് എന്ന് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഏജൻസികൾ വരുന്നുണ്ട്. ഈവൻ നമുക്ക് ഇപ്പം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ഒക്കെ എല്ലാ ഏജൻസികളും ഇൻഷുറൻസ് കമ്പനികളും വന്ന് ചെയ്യുന്നുണ്ട്.
1: ഈ ഈ മീഡിയേഷൻ ആ ഒരു ഫ്രെയിം വർക്കല്ലേ, ഇപ്പം എന്തെങ്കിലും ഒരു അധികാരമുണ്ടോ മീഡിയേറ്റർക്ക് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ ലെറ്റർ അയക്കാനോ ഒക്കെയുള്ള സംവിധാനം?
0: അവിടെയാണ് മീഡിയേഷൻ ടോട്ടലി വോളണ്ടിയറാണ്. ആ വോളണ്ടിയർനെസ്സാണ് എൻ്റെ ഇത്. വോളണ്ടിയർനെസ്, സെൽഫ് ഡിറ്റർമിനേഷൻ, പാർട്ടീസിന് താല്പര്യവും രണ്ട് കൂട്ടരെ സംബന്ധിച്ചാൽ മാത്രമേ മീഡിയേഷൻ തുടങ്ങാൻ പോലും പറ്റുള്ളൂ. എനിക്ക് മീഡിയേഷൻ വേണം, ഞാൻ ലിറ്റിഗേഷനിൽ പോകാൻ.
1: ഗവൺമെന്റുമായിട്ടാണെങ്കിലോ,
0: ഗവൺമെന്റുമാണെങ്കിലും പറയാം, ഗവൺമെന്റ് വരാതിരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ഒരു ഡ്യൂട്ടി ബോണ്ടാണ്, ഞങ്ങൾ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെന്റ് ആൾക്കാർക്ക് കാര്യങ്ങൾ നീതി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അവർ വരും. അവർ അവരുടെ ഗവൺമെന്റ് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആൾക്കാരുടെ ക്ഷേമം.
1: ഏതെങ്കിലും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ടാണ് ഒരു കേസെങ്കിൽ നിങ്ങൾ മീഡിയേറ്റർ അവരെ അറിയിപ്പിക്കുക. തീർച്ചയായിട്ടും
0: മീഡിയേറ്റർ അല്ല, നമുക്ക് മീഡിയേറ്റർ സെൻട്രൽ നോഡൽ ഓഫീസേഴ്സ്, നോഡൽ ഓഫീസേഴ്സ് അപ്പം തന്നെ നോട്ടീസ് അയക്കുന്നുണ്ട്. പക്ഷേ നോട്ടീസ് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്
1: റെസ്പോണ്ട് ചെയ്യുന്നത്.
0: ഈ ഡിപ്പാർട്ട്മെന്റ് അവർക്കും അവരുടെ പ്രശ്നം അവർക്ക് ഈ
1: കെട്ടിക്കിടക്കണമെന്ന്
0: പരാതികൾ തീർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ വളരെ പോസിറ്റീവാണ്. നമ്മളത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ എന്താണെന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ അത് ഇപ്പം നമുക്ക് പെൻഡിങ് കേസാണ്. ഇപ്പം അതല്ലാതെ പ്രീ ലിറ്റിഗേഷൻ മാറ്റേഴ്സ് വരെ നമുക്ക് കൊണ്ടുവരാം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു പരാതി ലീഗൽ സർവീസ് അതോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റും. അവർ ഇതിലൂടെ വിളിച്ചു വരുത്തി ആ ലീഗൽ, അതാണ് ലീഗൽ സർവീസ് അതോറിറ്റി മീഡിയേഷനും കൂടെ ചേർന്നിട്ടാ, മീഡിയേഷൻ സെൻ്റർ കൂടെ ചേർന്നിട്ടാ പലപ്പോഴും കാര്യങ്ങൾ നടത്തുക. അപ്പോൾ കോടതിയിൽ ഇല്ലാത്തൊരു കാര്യം ലോകതലത്തിലൂടെ വിധിയാക്കിയെടുക്കുക, ഒരു അവാർഡ് പാസ്സാക്കാൻ പറ്റും, അങ്ങനെയും പ്രശ്നങ്ങൾ തീർക്കാം. ഇനി ഇത് എല്ലാവരും ഇവിടെ വരണമെന്നില്ല, നമുക്ക് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അദാലത്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് ആ വില്ലേജിലോ ഒരു സ്കൂൾ ലെവലിലോ ഒരു വായനശാലയിലോ ഒരു പഞ്ചായത്തിലോ ഒക്കെ ചെന്ന് മൂന്ന് മെമ്പേഴ്സ് വേണമെന്നുള്ളത്, അത് ലീഗൽ സർവീസ് അതോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ജുഡീഷ്യൽ ഓഫീസർ, ഒരു അഡ്വക്കേറ്റ്, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ്, മൂന്ന് പേരെ എത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഇവർ മൂന്നുപേരും കക്ഷികളായിട്ട് സംസാരിച്ച് ഫൈനലി അവരൊരു ഒത്തുതീർപ്പ് വരുന്നു. അത് ഇത് മീഡിയേഷനിലെ പറഞ്ഞാൽ ലോകതലത്ത് അവിടെ അവരെത്തുന്നത് ഒരു അവാർഡായിട്ട് പാസ്സാക്കാം. മീഡിയേറ്റേഴ്സിന് അവാർഡ് പാസ്സാക്കാനോ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല. പ്രോപ്പർലി പാർട്ടീസ്, അത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അവരുടെ പ്രോബ്ലം അവർ സോൾവ് ചെയ്താൽ രണ്ടുപേരും വിന്നിങ്, നോബഡി ലൂസിങ്. വിൻ സിറ്റുവേഷൻ, മീഡിയേഷൻ്റെ ലക്ഷ്യം അതാണ്, വിൻ സിറ്റുവേഷനാണ്. രണ്ടുപേരും സന്തോഷത്തോടെ കൈകൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു, രണ്ടുപേരും പൂർണ്ണ സംതൃപ്തരാണ്. സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയത് അവരാ, പ്രോബ്ലം അവരുടേതാണ്, പ്രോബ്ലം സോൾവ് ചെയ്തതും അവരാ. നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞ അവാർഡ് ഞങ്ങൾ ഫെസിലിറ്റേറ്റേഴ്സാണ്, മീഡിയേറ്റേഴ്സ് ഫെസിലിറ്റേഴ്സ്. അതിനുവേണ്ടി സംവിധാനവും

0: അതിനുവേണ്ടി ബാക്കിയെല്ലാം സജ്ജമാക്കി കൊടുക്കുന്നു, അതിനുവേണ്ടി അവസരം ഒരുക്കി കൊടുക്കുന്നു. ആ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തന്നെ, നേരത്തെ ആ മാഡം പറഞ്ഞാൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ ആശയ സംവാദനം ശരിക്കും നല്ല ആശയവിനിമയം നടക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഒരു ഒരാൾ പറയാനും മറ്റൊരാൾ കേൾക്കാനും തയ്യാറായ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, ഇതാരും കേൾക്കാൻ തയ്യാറില്ലാത്ത അവസ്ഥയാണ്, അവിടെയാണ് പ്രശ്നം വരുന്നത്.
1: ഓക്കെ, നമുക്ക് വേറെ ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: '96 ഒരു പാകപത്രം ഉടമ്പടി ചെയ്തു, 3 പേർക്ക് വേണ്ടി പാകം ചെയ്തു കുടിക്കുകയും ചെയ്തു. അതെ, 2020 ആയപ്പോഴേ അദ്ദേഹം കൊണ്ടുവന്ന്, എന്റെ അനുജൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. 96 3048 നമ്പർ പാകപത്ര പ്രകാരം എന്റെ വസ്തു അളന്ന് തിരിച്ചു തരണമെന്ന്. വസ്തു 90 അളന്ന് തിരിച്ച് കല്ലിട്ട് രണ്ടുപേരും വീടും വെച്ച് റബ്ബറും വെച്ച് എല്ലാം വെച്ചിരിക്കും. 36 കൊല്ലമായ റബ്ബറും ഉണ്ട്, 90 റബ്ബറും വെച്ച്. അപ്പൊ ആദ്യം കേസ് കൊടുത്ത് ഞാൻ ഈ വിളിക്കുന്ന ആള് പ്രതിയാ, വാദിയല്ല പ്രതിയാ. അപ്പൊ 20 ആഗസ്റ്റ് മാസത്തിലാണ് കേസ്
0: കൊടുത്തത്.
2: കൊട്ടാരക്കര മുനിസിപ്പൽ
0: കോടതി.
2: 2024 ആഗസ്റ്റിലെ മീഡിയേഷന് വിളിച്ചു, 3 പ്രാവശ്യം മീഡിയേഷന് വിളിച്ചു. വിളിച്ചപ്പോൾ അയാൾ കൊടുത്തിരിക്കുന്നത് പാകപത്ര പ്രകാരം 3048 നമ്പർ പാകപത്ര പ്രകാരം എന്റെ വസ്തു വളർന്നു തിരിച്ച് കോടതി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് താലൂക്ക് സർവേയർ 2000 വന്ന് ഈ വസ്തു ബൗണ്ടറി അളന്നതാ, 2 ഏക്കർ 23 സെന്റുള്ള ഒരു പുരയിടമാ, അതാണ് 3
0: ഓഹരിച്ചിരിക്കുന്നത്.
2: അപ്പൊ അത് കഴിഞ്ഞ് വില്ലേ ഓഫീസറെ വിളിച്ചിട്ട് വന്ന് കല്ലുവിട്ടു. അത് അന്ന് മുതൽ ഈ വസ്തു ഇങ്ങനെ വീട് വെച്ചു, റബ്ബർ വെച്ചു, റബ്ബർ പെട്ടി എല്ലാം കഴിഞ്ഞു. 2020 കൊണ്ടുവന്ന് കേസ് കൊടുത്തത് ഇതേ
0: രീതിയിലാണ്.
2: വസ്തു വളർന്ന് തിരിച്ചു കൊടുക്കാൻ 2024 മീഡിയേഷൻ നടന്നു. മീഡിയേഷൻ നടന്നപ്പോൾ ഈ അനീജൻ ഒന്നും പറയാനില്ല, വക്കീലാണ് പറയുന്നത്. വക്കീൽ പറയുന്ന ന്യായം അംഗീകരിക്കാൻ പറ്റില്ല, കാരണം ഭാഗവത്ര പ്രകാരത്തിലുള്ള ന്യായമല്ല പറയുന്നത്. വസ്തു അന്നേ അളന്ന് തിരിച്ച് ഇന്നും കസ്റ്റഡിയിൽ ഇരിക്കുക, മൂന്ന് പേരും അനുഭവിച്ചിട്ട്
0: കേസ് തീർപ്പായില്ലല്ലോ. അതാ ഇതില് ഞാൻ പറഞ്ഞില്ലേ, മീഡിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നറിയോ, നിങ്ങൾ ഇരു കൂട്ടരും സമ്മതിച്ച് പറയുന്ന ഒരു വ്യവസ്ഥ സമ്മതിച്ച് അത് സെറ്റിൽമെന്റ് ആക്കാൻ പറ്റും. ഒരാൾ സമ്മതിച്ചില്ല
2: എന്നുണ്ടെങ്കിൽ ഈ കേസ് കൊടുക്കുന്നതിനെ പറ്റിയുള്ള മീഡിയേഷൻ നടക്കേണ്ടത്.
0: അല്ലല്ലല്ല, അതല്ല നമുക്ക് എന്തറിയോ
2: സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഭാഗപത്ര പ്രകാരം വസ്തു എനിക്ക് അളന്ന് തരണം എന്ന് പറഞ്ഞാൽ ആ ഭാഗപത്രത്തിലല്ലേ അടിസ്ഥാനം?
0: അല്ല, ഇത് കേട്ടോളൂ, നമുക്കിപ്പോ അങ്ങയുടെ തർക്കം കോടതിയിൽ കൊട്ടാരക്കര മുനിസിപ്പൽ കോടതിയിൽ കിടക്കുകയാണ്. ആ കിടക്കുന്ന തർക്കം എന്ത് ചെയ്യാം, കോടതി മീഡിയേഷൻ അയച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇരു കൂട്ടരെയും വിളിച്ചിരുത്തി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ യോജിച്ച് ഒരു തീരുമാനം എടുക്കാൻ ഒരു അവസരമുണ്ടോ എന്ന് അറിയാനാണ്. യോജിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ
2: നമ്മുടെ ഡിമാൻഡ് അതല്ല, അവര് പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല.
0: അതാ
2: പ്രകാരം വസ്തു
0: മനസ്സിലായി ഞാൻ പറഞ്ഞു,
2: ഭാഗപത്രത്തിൽ പറയുന്ന വസ്തു അംഗീകരിക്കണം.
0: ആ ചുരുക്കി ഞാൻ പറഞ്ഞു, നമുക്ക് സമയം വളരെ കുറവ്, ഒരുപാട് കോൾ വരുന്നുണ്ട്. നമുക്ക് എന്തൊരു ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, രണ്ടുപേരും കൂടെ സമ്മതിക്കുന്ന ഒരു വ്യവസ്ഥയാണെങ്കിൽ ആ വ്യവസ്ഥ സമ്മതിച്ച് എഴുതി കഴിഞ്ഞാൽ അതൊരു കോടതി വിധിയാവും. ഒരാൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി കോടതിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പുറപ്പെടുവിക്കാനേ പറ്റുള്ളൂ, അത് ചിലപ്പോൾ സമയമെടുത്തെന്നിരിക്കും. അപ്പം നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ മനസ്സ് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് സഹോദരങ്ങളല്ലേ, നിങ്ങളുടെ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും താമസിക്കുന്നുണ്ട്, മനസ്സ് തുറന്ന് കാര്യങ്ങൾ സമ്മതിച്ച് തീർപ്പാക്കാനാണെങ്കിൽ ഈ ഒരു അവസരത്തിലൂടെ തീർപ്പാക്കി നിങ്ങളുടെ കേസ് കഴിയുന്നു, സന്തോഷമായി മുമ്പോട്ട് പോകാം. ഇനി ഒരാൾ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ, കേട്ടോളൂ, ഒരാൾ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ കോടതി ഒരു വിധി പുറപ്പെടുവിക്കേണ്ടി വരും, അതിന് തെളിവുകളുടെ അവസാനത്തിൽ സമയമെടുക്കും വിധിയെടുക്കാൻ. അല്ല വക്കീലിനെ, വക്കീലിനിപ്പം അവരുടെ കക്ഷി പറയുന്നതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റില്ല, വക്കീലിന് കക്ഷിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമല്ലേ വക്കീൽ പ്രവർത്തിക്കുക, അല്ലാതെ വക്കീൽ സ്വന്തമായിട്ടല്ലോ പറയുക. അപ്പൊ കക്ഷി പറഞ്ഞാൽ മതി, കക്ഷികളെ മാത്രം എഴുതി മീഡിയേഷൻ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, വക്കീലും കക്ഷികളും കൂടി എടുത്ത് സംസാരിക്കാറുണ്ട്, ഒരു കക്ഷിയും ഒരു അവരുടെ വക്കീലും കൂടി എടുത്ത് സംസാരിക്കാറുണ്ട്. ഇതിനൊക്കെയുള്ള സംവിധാനം അവിടെ ഉണ്ട്, അതിനുള്ള ആവശ്യമായ കാര്യങ്ങൾ അവിടെ മീഡിയേറ്റർ ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു കക്ഷി സമ്മതിക്കാതിരുന്ന മീഡിയേറ്റർക്ക് ഒരു ഓർഡർ ഒന്നും പുറപ്പെടുവിക്കാൻ പറ്റില്ല, മീഡിയേറ്റർ തിരിച്ച് കോടതിയിലേക്കും മാറ്റർ നോട്ട് സെറ്റിൽഡ് ഇത്ര മാത്രമേ എഴുതുള്ളൂ, വേറെ ഒന്നും എഴുതാ. സെറ്റിലാവുന്ന കേസുകളിൽ ടേംസ് എഴുതും, സെറ്റിലാവാത്ത ടേംസിൽ ഞങ്ങൾ ഈ 3 വാക്കേ എഴുതുള്ളൂ, മാറ്റർ നോട്ട് സെറ്റിൽഡ്, വേറെ ഒന്നും എഴുതല്ല. അങ്ങ് പറഞ്ഞിട്ട് അവർ സെറ്റിലാക്കാൻ പറ്റുമെന്ന് നോക്കും, അല്ലെങ്കിൽ കോടതിയിൽ തന്നെ തിരിച്ചു പോകും, കേട്ടോ. അത് അതാണ് വ്യവസ്ഥ. അതാണ്
2: കോടതിയിൽ എത്ര ആൾ വേണമെങ്കിലും കോടതി കിടക്കുമല്ലോ.
0: അല്ല കിടക്കുന്നത് നമുക്ക് കേസുകൾ സമയബന്ധിതമല്ല തീർക്കാൻ പറ്റുള്ളൂ, ഒരുപാട് കേസുകൾ പെൻഡിംഗ് അല്ലേ, അങ്ങ് അത് സമയമെടുക്കും. അത് കോടതിക്ക് എല്ലാം ഒരുമിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ, ഒരുപാട് കേസുകൾ പെൻഡിംഗ് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, 4.5 കോടി കേസ് അതിൻ്റെ പെൻഡിങ്, അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങ് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കും, മീഡിയേഷൻ നടക്കുമെന്ന്, അല്ലെങ്കിൽ കോടതിക്ക് തീർപ്പാക്കാനേ പറ്റുള്ളൂ, കേട്ടോ. താങ്ക് യു തങ്കച്ചൻജി.
1: ഇപ്പം ഈ ഏതൊരു സംവിധാനത്തിലേ ചില കോട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മീഡിയേഷൻ്റെ ഒരു

0: കോട്ടങ്ങൾ ഉള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ?
1: കോട്ടങ്ങളാണ് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ പറയുക, നമുക്ക് പറഞ്ഞില്ലേ അതിൽ ഇനി ഒരു എന്താ പറയുക, ബയസ്ഡ് ആയിട്ടോ ഫ്രോഡായിട്ടോ വല്ല കാര്യങ്ങൾ അങ്ങനെ അധികം നടക്കാറില്ല. ഇതെന്തൊരു വോളണ്ടറി പ്രോസസ് ആണ്, നമ്മൾ ഒരാളെടുക്കുന്ന ഒരു മീഡിയേറ്റ് എടുക്കുന്ന തീരുമാനം ഒന്നുമല്ല. രണ്ട് കൂട്ടർക്കും അവർക്ക് തന്നെ തീരുമാനം, അതാ കോട്ടങ്ങളില്ലാതിരിക്കാൻ കാര്യം അതുകൊണ്ടാണ്. ഇപ്പം അങ്ങ് ഞാനും കൂടെ ഒരു തർക്കം വരുമ്പോൾ ഞാനും അങ്ങ് സമ്മതിച്ചാൽ മാത്രമേ തീർപ്പാവുള്ളൂ. ഇതിൽ ഒരാൾക്ക് ഫേവറായിട്ടോ ഒരാൾക്ക് അഗൻസ്റ്റ് ആയിട്ടോ ഒന്നും ചെയ്യാൻ മീഡിയേറ്റർക്കും പറ്റില്ല. മീഡിയേറ്റർ ജസ്റ്റ് രണ്ടുപേർക്കും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവരുടെ ഫീലിങ്സ് വെളിയിൽ കൊണ്ടുവന്ന് രണ്ടുപേർക്കും കൂടെ തീർപ്പാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക ചെയ്യുക.
0: മീഡിയേറ്റർ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും.
1: ബെസ്റ്റ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതൊരു ആക്റ്റീവ് ലിസണർ ആയിരിക്കും. നമ്മൾ ലിസണിങ്ങും ഹിയറിങ്ങും ആ പറയുന്നത് ശരിക്കും നമ്മൾ കൃത്യമായിട്ടും ഒരാളുടെ ഒരു പ്രോബ്ലം പകുതി കേൾക്കുമ്പോൾ തന്നെ അതിൽ കേട്ടിരിക്കുമ്പോൾ പകുതി ആശ്വാസം അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. അപ്പോൾ അദ്ദേഹത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതിൻ്റെ അണ്ടർ എന്താ പറയുക, ഇതിൻ്റെ അടിയിലുള്ള
0: നിയമപരിജ്ഞാനം ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം.
1: അണ്ടർലൈങ് ഇൻട്രസ്റ്റ്, ഇവരെന്തിനാണ് ഇതിനകത്ത് ഈ തർക്കത്തിന് വന്നത്? ചിലപ്പോൾ ഈ വസ്തുവിൻ്റെ തർക്കം ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും, പണ്ടുള്ളൊരു വിരോധമായിരിക്കും. നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഈ വസ്തു കൊടുക്കാൻ മടിച്ചോ അല്ലെങ്കിൽ കാശ് കൊടുക്കാൻ മടിച്ചോ അല്ല. പണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ തട്ടി, ആ വാക്ക് ചിലപ്പോൾ ഒരു അപ്പോളജി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഞങ്ങൾ മീഡിയേഷൻ അങ്ങനെ അപ്പോളജി പറഞ്ഞ് കേസ് പിൻവലിച്ച് പോയിട്ടുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. പണ്ട് എൻ്റെ അച്ഛനോട് ഇയാളുടെ അച്ഛനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് മോശമായിട്ട് തോന്നി, അതെനിക്ക് ഇയാൾ മാപ്പ് പറഞ്ഞാൽ എനിക്കൊരു കേസും ഇല്ല. അപ്പം ഇതല്ല കേസ് അന്നത്തെ. അപ്പം ഈ പ്രശ്നം നമുക്ക് മീഡിയേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും, എന്താണ് ഇവരുടെ കേസ് അവർ വരാൻ കാര്യം. അപ്പം അത് ആ പ്രോബ്ലത്തിലോട്ടൊന്ന് ചെന്ന് കഴിഞ്ഞാൽ, വ്യക്തിയെ മാറ്റി വെച്ച് പ്രോബ്ലത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് ഈസിയായിട്ട് പരിഹരിക്കാൻ ആവശ്യമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാം.
0: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണിത് വിളിക്കുന്നത്, എവിടെ നിന്നാണ്?
2: എന്റെ പേര് ഉഷകുമാരി, പാലക്കോട്ട് നിന്നാ വിളിക്കുന്നത്. ഞാൻ ചോദിക്കാന്ന്, ഞാനൊരു അവശ്യ കിടക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു കഴിഞ്ഞ വർഷം ജൂൺ 4-ാം തീയതി ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകാനായിട്ട് എന്റെ വീട്ടിനടയിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ, ഇറങ്ങി ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ബസ്സിന് ഇതിലോട്ട് പോയാൽ ഒരു തിരുവനന്തപുരം ബസ് വന്നായിരുന്നു. ഞാൻ കൊറലോട് ജംഗ്ഷനിലേക്ക് തൊട്ടപ്പുറത്ത് വെച്ച് കൈ കാണിക്കുകയും ബസ്സിന്റെ എന്നെ പാസ് ചെയ്ത് പോയി നിന്നപ്പോ ഞാൻ ബസ്സിന്റെ ആ മുക്ക് തട്ടി കവർന്ന് വീണത് മാത്രമേ എനിക്ക് ആ നേരെ അറിയാവൂ. പക്ഷെ പിന്നെ എനിക്ക് എല്ലാരും കൊണ്ട് നടക്കുന്ന യാത്രക്കാരും ഈ ബസ്സിലെ ജീവനക്കാരൻ തന്നെ ബസ് നിർത്തുകയും ചെയ്തു. പക്ഷെ ബസ് തട്ടിയാണോ എന്താണെന്ന് എനിക്ക് അപ്പോഴറിയത്തില്ലായിരുന്നു. പക്ഷെ സ്വല്പം കഴിഞ്ഞ എനിക്ക് മനസ്സിലായി ബസ് തട്ടിയാണ് ഞാൻ കവർന്ന് വിളിച്ച് വീഴുകയാണ്. സ്റ്റോപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് അവർ സ്പീഡിൽ കൊണ്ട് പോയപ്പോ ഞാൻ ഇങ്ങനെ കൈ കഷ്ടം പോകാൻ നിർത്തിയത്. അപ്പോഴേ ഞാനെങ്കിൽ തട്ടിയ കവർന്ന് വിളിച്ച് വീണത്. പക്ഷെ എല്ലാരും കൂടെ ഓടിക്കൂടി വന്ന് തൂക്കി എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്റെ ഒരു കൈ മൊത്തവും ഷോർട്ട് മൊത്തം അപ്പഴേ പൊട്ടിപ്പോയായിരുന്നു. അങ്ങനെ എന്റെ നിലവിളി കാരണം അവര് വേറൊന്നും ചിന്തിച്ചില്ല, ഞാനും ഒന്നും ചിന്തിച്ചില്ല. കാരണം എന്റെ അത്രത്തോളം ഷോക്ക് ആയി പോയത്. പക്ഷെ അവര് അപ്പൊ തന്നെ ഒരു ആംബുലൻസ് ഉപയോഗിച്ചിട്ട് ആശുപത്രിയിലേക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുകയും അവിടെ അപ്പോഴത്തന്നെ കാശ്മീരിലുള്ള ഡോക്ടർ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ തന്നെ എക്സ്റേ എടുത്ത് എടുത്തുകൊണ്ട് വെളിയിൽ നിന്ന് വരാൻ പറഞ്ഞപ്പോ തന്നെ മൊത്തം കൈ പൊട്ടിപ്പോയതായിട്ടാണ് കണ്ടത്. പക്ഷെ അപ്പോഴ ബസ്സിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് പിന്നെ അവരാരും എനിക്ക് തോന്നുന്നു ചോദിച്ചില്ല, എങ്ങനെ വീണെന്നൊന്നും ചോദിച്ചില്ല. ഇവർ സ്വന്തമായിട്ടങ്ങ് പറഞ്ഞ് വീഴ്ചയാണെന്ന് എഴുതി പോയി പേപ്പറിൽ, എന്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെ ചൊല്ലി ഇപ്പൊ ഞാൻ ഒരു വർഷം കൊണ്ട് എന്റെ കൈ എടുക്കാൻ കഴിയാതെ ഞാനിപ്പോ നെടുമങ്ങാട്ട് ട്രീറ്റ്മെന്റ് ആയി.
1: ഇതെപ്പോഴാണ് നടന്നത്?
2: ഈ കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം June 4, 2025 ഇന്ന് വരെയും ട്രീറ്റ്മെന്റ് ആണ് സാർ. എന്റെ
1: ക്ലെയിമോ ഒന്നും പരാതി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നോ?
2: ഇല്ല ഇല്ല, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ചെയ്യാൻ
1: പറ്റിയില്ലായിരുന്നു.
2: സാർ എന്റെ അടുത്ത് പറഞ്ഞ് ഇത്രയും ഗെറ്റിക്കലായതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു സപ്പോർട്ട് ചെയ്യാം, ഞാൻ പാചകം ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ വിധി കൊടുത്തതുമില്ല. ഞാനിപ്പോഴും ഒരു കിടക്കില്ല, കിടക്ക വെച്ചാൽ ഈ
1: തിരുവനന്തപുരം തിരുവനന്തപുരത്തല്ലേ
2: അങ്ങനെ അല്പം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷനും കഴിഞ്ഞിട്ട് കമ്പി കഴിച്ച് കഴിഞ്ഞു. പിന്നെ കൈ അനങ്ങാൻ വരെ ഇപ്പൊ ബ്ലഡ്
1: കുത്തിവെച്ചു. അങ്ങ് ബ്ലഡായോണ്ട് ആരെ കൊണ്ടെങ്കിലും ഒരു പരാതി നമുക്ക് ഈ പറഞ്ഞതുപോലെ ലീഗൽ സർവീസ്, അവിടെ നമുക്ക് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട് നെടുമങ്ങാട് തന്നെ, അവർക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ മുകളിലോട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നും, ഇനി വേണമെങ്കിൽ നമുക്ക് പെർമനന്റ് ലോകതാലത്ത് തന്നെ സംവിധാനം ഉണ്ട് അവിടെ കൂടെ, അത് ട്രിവാൻഡ്രത്താണ്, അതിലൂടെ നമുക്ക് ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സി അല്ലേ പറഞ്ഞത്? അതെ, കെ എസ് ആർ ടിക്ക് നോട്ടീസ് അയച്ച് അവരെ വരുത്തി അതിനെ സംവിധാനം ചെയ്യാൻ പറ്റും. അങ്ങ് അവിടെ ഈ ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട് നെടുമങ്ങാട്, അവിടെ അങ്ങേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും അയച്ചാൽ മതി. അവരയച്ചു കഴിഞ്ഞാൽ അവർ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതും

0: കോൾ കട്ടായെന്ന് തോന്നുന്നു.
1: ഈ
0: മീഡിയേഷനിലെ അതിൻ്റെ ഔട്ട്കം, അപ്പോൾ അങ്ങനെ ഒരു ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് അത് അതിനൊരു അതിൻ്റെ ഒരു ലീഗൽ ബാക്കപ്പ് എങ്ങനെയാണ്?
1: അതെ സർ, അതാ നമ്മുടെ ശരിക്കും ഫൈനലി അത് തന്നെ അറിയാം. അതറിയാം നമ്മൾ മീഡിയേഷന് പോയി കഴിഞ്ഞാൽ എന്താണെന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ പ്രസൻ്റ് ഉള്ളത് പെൻഡിങ് കേസാണ്. അപ്പോൾ അതൊരു കോടതി വിധി കിട്ടേണ്ട കേസാണ്. ഇതിനെ മീഡിയേഷൻ അയച്ചു കഴിയുമ്പോൾ മീഡിയേറ്റർ സംസാരിച്ച് ഇതിൻ്റെ മീഡിയേഷൻ സെറ്റിൽമെൻ്റ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടു കൂട്ടരെ സമ്മതിച്ച് അത് രണ്ടു കൂട്ടരുടെ സമ്മതത്തോടു കൂടി എഴുതി രണ്ടു കൂട്ടർക്കും വായിച്ചു കൊടുത്ത് അത് അവർക്ക് ഈ ടേംസൊക്കെയാണ്, ഈ ടേംസൊക്കെ എല്ലാ ടേംസും വായിച്ച് രണ്ടു കൂട്ടരും എഗ്രി ചെയ്ത് കഴിയുമ്പോൾ ഇരു കക്ഷികളും ഒപ്പിട്ട് അവരെ അഡ്വക്കേറ്റ്മാരുണ്ടാവും, അവരും ഒപ്പിട്ട് മീഡിയേറ്റർ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കോടതിക്ക് തിരിച്ചയക്കും. ഏത് കോടതിയിൽ നിന്നാണോ കേസ് അയച്ച ആ കോടതിക്ക് തിരിച്ചയക്കുന്നു. ആ കോടതി അതിന് ഒരു കോടതി വിധിയാണ്, കോംപ്രമൈസ് ഡിഗ്രി രണ്ട് കൂട്ടരും സമ്മതിച്ച്. അതായത് സിവിൽ നമ്മുടെ കോടതി സി പി സിയിൽ പറയുന്നുണ്ട് ഓർഡർ 23 Rule 3 എന്ന പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ കേസ് നമുക്ക് ഇരു കൂട്ടർക്കും സമ്മതിച്ച് എങ്ങനെ തീർപ്പാക്കാം, കോംപ്രമൈസ് ഡിഗ്രി പാസ്സാക്കാം. ഇതിനൊരു കോംപ്രമൈസ് ഡിഗ്രി ആയിട്ട് കോടതി പാസ്സാക്കുന്നു. പിന്നീട് ഈ വിധി നമുക്ക് ഈ കോടതിയിലൂടെ നടപ്പാക്കിയെടുക്കും, എക്സിക്യൂഷൻ പ്രൊസീജിയറിലൂടെ. അതൊരു വിധിയായി കിട്ടി. അപ്പം നമുക്കിത് തെളിവെടുക്കാനോ ബാക്കി കാര്യങ്ങൾക്കോ ഒന്നും പോകണ്ട. ഇവർ സമ്മതിച്ച കാര്യങ്ങൾ തന്നെയാണ് ആ വിധി. അപ്പം സ്വന്തം കൊടുത്ത കേസിൽ കക്ഷികൾക്ക് തന്നെ ഒരു വിധി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കോടതിയുടെ അപ്രൂവലോടുകൂടി വിധി സമ്പാദിക്കാൻ ആവശ്യമായ ഒരു സംവിധാനമാണ് മധ്യസ്ഥത.
0: ഈ ഭാവിയിൽ ഈ വിധി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് പറ്റില്ല എന്ന് തോന്നി അപ്പീൽ പോകാനോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊവിഷൻ?
1: അപ്പീൽ വേണ്ട, രണ്ടു കൂട്ടർ എഗ്രി ചെയ്ത കാര്യം.
0: അതെ, ഭാവിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് അത് തെറ്റായി പോയി വേണ്ട
1: പാലിക്കാൻ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ ഇത് നടപ്പായത് ഫ്രോഡിലൂടെയാണെന്നോ ഇംപ്രോപ്പർ ആണെന്നോ അല്ലെങ്കിൽ പ്രോപ്പർ പ്രൊസീജിയർ അല്ല എന്നൊക്കെ ഒരു ആണെങ്കിൽ ചലഞ്ച് ചെയ്യാം. അല്ലാതെ ഇത് രണ്ടുപേർക്കും ബൈൻഡിങ് ആണ്, അപ്പീലില്ല, രണ്ടുപേരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്, അതൊരു കോടതി വിധിക്ക് തുല്യമാണ്, അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല. അഥവാ സമ്മതിച്ചെഴുതിയതാണല്ലോ, അതുകൊണ്ട് രണ്ടു കൂട്ടർ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്.
0: ഓക്കെ, ഇപ്പം നിലവിൽ ഇപ്പം കോടതികൾക്ക് മുമ്പുള്ള മുമ്പിൽ ഇരിക്കുന്ന ഏതെങ്കിലും കേസുകൾ, ഇപ്പം നമ്മളെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് അവരുടെ ഒരു കേസ് ഇപ്പം ഏതെങ്കിലും കോടതിയിൽ മുമ്പിലുള്ളത് മീഡിയേഷന് വിടണം എന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുക?
1: കോടതിയോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി, ഏത് സ്റ്റേജിൽ വേണമെങ്കിലും മീഡിയേഷൻ, അതെ രസം, ഇത് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും വിടാം. ഇനി അത് വേറൊരു ഗുണം കൂടി ഉള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും മീഡിയേഷനിലൂടെ തീർപ്പാക്കാൻ പറ്റും. ഈ കേസ് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഒരു കാര്യമാണ്, അതുപോലെ നമുക്ക് തീർപ്പാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളുള്ള കേസുകളിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കേസുകളോ മറ്റു കാര്യങ്ങളോ വേറെ എവിടെയെങ്കിലും ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു കേസ് വന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കേസ് വേറൊരു കോടതി ഉണ്ടെങ്കിൽ ആ കേസും ഞങ്ങൾ പിൻവലിച്ചോളാന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇവർക്ക് അപേക്ഷ കൊടുത്ത് അതും തീർക്കും. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സും, അപ്പോൾ ഒരു ഒരു ഒരു മീഡിയേഷൻ സെറ്റിൽമെൻറ്റിലൂടെ നമുക്ക് അവർ തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ പറ്റും. ഇനി മറ്റൊരു പണ്ടൊരു കാശ് കിട്ടാനുണ്ടായിരുന്നു, ഞാൻ അത് വേണമെങ്കിൽ കൊടുത്തോളൂ അല്ലെങ്കിൽ അത് കുറച്ചോളൂ, എല്ലാ തർക്കങ്ങളും. അതൊരു വ്യക്തിബന്ധം എത്രത്തോളം സുദൃഢമാക്കാമെന്നുള്ളത്, നല്ലൊരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളത്, അത് നമുക്ക് മീഡിയേഷന് തീരുമാനിക്കാം. ഇത്രയും ഒരു ഓപ്പൺ ആയിട്ടുള്ള കാര്യം നമുക്ക് കോടതിയിലൊന്നും പറ്റില്ല, കോടതി തെളിവ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കക്ഷികൾക്ക് മനസ്സ് തുറന്ന് അവിടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ വലിയൊരു അവസ്ഥ അല്ലെ വലിയൊരു അവസരം ആണ്
0: മീഡിയേഷൻ വഴി
1: ലഭ്യമാകുന്നുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംസ്കാരമായിട്ട് മാറണം. അതായത് ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ തർക്കിക്കാൻ പോകുന്നതിന് പകരം എന്തുകൊണ്ട് രക്ഷയെ പിടിച്ച് വരുത്തിക്കൂടാ എന്നുള്ളത്.
0: അപ്പം കൂടുതൽ ആൾക്കാർ ഈ ഈ ഒരു രീതിയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ തർക്കങ്ങൾ പരിഹരിക്കാൻ മുൻപോട്ട് വരട്ടെ എന്ന് നമുക്കൊരു അങ്ങനെ ഒരു നമുക്കൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സമയം അവസാനിച്ച്
1: എല്ലാവരും പറഞ്ഞു ആകാശവാണി ചെയ്യുന്ന വലിയൊരു നല്ല ദൗത്യമുണ്ട്, ഒരുപാട് ജനങ്ങളിൽ എത്തുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നല്ലൊരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കണം നമുക്ക് സാധിക്കട്ടെ. അതിന് ഉദ്യമിച്ച ആകാശവാണിക്ക് പ്രത്യേകം നന്ദി.
0: ഓക്കെ സർ, താങ്ക് യു സോ മച്ച്.
2: ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി പൂർണ്ണമാകുകയാണ്. തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ അഥവാ മീഡിയേഷന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ. അദ്ദേഹത്തോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സ്റ്റുഡിയോയിലൊപ്പമുണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ, സൊഹ്റ മമു. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ബിജു കോലോത്ത്.

0: ആകാശവാണി സമയം 12 മണി.
1: ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് മരംകുത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. തിരുവനന്തപുരം വിളവൂർക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
2: മരംകൊത്തി

മസ്തിഷ്കത്തെ കേടുപാടുകൾ സംഭവിക്കാതെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? മരങ്ങളുടെ തൊലിയിൽ ആഞ്ഞാഞ്ഞു കൊത്തി തുരന്ന് ഭക്ഷണം കണ്ടെത്താനും കൂട് നിർമ്മിക്കാനും മറ്റ് മരംകൊത്തികളുമായി ആശയവിനിമയം നടത്തുവാനുമുള്ള കഴിവാണ് മരംകൊത്തി എന്ന പക്ഷിയുടെ സവിശേഷത. ഒരു മരംകൊത്തിക്ക് തൻ്റെ മൂർച്ചയേറിയ കൊക്കുകൊണ്ട് ഒരു സെക്കൻഡിൽ 15 മുതൽ 20 തവണ വരെ മരത്തിൽ കൊത്താൻ കഴിയും. ഒരു ദിവസം 10,000 മുതൽ 12,000 തവണ വരെ കൊത്തുന്ന ഇനങ്ങളും ഇവയിലുണ്ട്. ഇത്രയും തന്നെ തവണ അതിൻ്റെ മസ്തിഷ്കവും പ്രകമ്പനം ചെയ്യുന്നുവെന്ന് ഓർക്കുക. ഇത്രയും ശക്തമായ ആഘാതം മനുഷ്യരുടെ തലയിലുണ്ടായാൽ ഗുരുതരമായ മസ്തിഷ്ക പരിക്കുകൾ സംഭവിക്കും. എന്നാൽ മരംകൊത്തിക്ക് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. മരംകൊത്തി നിരന്തരം ആഞ്ഞാഞ്ഞു കൊത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ തല മണിക്കൂറിൽ ഏകദേശം 20 മുതൽ 25 കിലോമീറ്റർ വരെ വേഗതയിലാണ് കൊത്തുന്ന നേരം അത്രയും മുന്നോട്ട് ചലിക്കുന്നത്. കൊക്കിൻ്റെ ഓരോ പ്രഹരത്തിലും ഗുരുതരമായ ആഘാതശക്തി ഉണ്ടാകുന്നു. ഇത്തരം ഒരു ആഘാതം സംഭവിച്ചാൽ മനുഷ്യർക്കാണെങ്കിൽ മസ്തിഷ്കക്ഷതം അഥവാ കൺകഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് മരംകൊത്തിയുടെ ശരീരഘടന. അതിൽ ഏറ്റവും പ്രധാനം ശക്തവും പ്രത്യേക രൂപകൽപ്പന ഉള്ളതുമായ കൊക്ക് തന്നെയാണ്. മരംകൊത്തിയുടെ കൊക്ക് അതിൻ്റെ പ്രധാന സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. കൊക്കിൻ്റെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. വളരെ ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ കൊക്കിൻ്റെ മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും തമ്മിൽ ചെറിയ നീളവ്യത്യാസമുണ്ട്. മരത്തിൽ കൊത്തുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തിൻ്റെ ശക്തി തുല്യമായി വിതരണം ചെയ്യാൻ ഈ രൂപകൽപ്പന സഹായിക്കുന്നു. ആഘാതത്തിൻ്റെ മുഴുവൻ ശക്തിയും നേരിട്ട് മസ്തിഷ്കത്തെ ബാധിക്കാതെ കൊക്കിലും തലയോട്ടിയിലുമായി വിതരണം ചെയ്യപ്പെടുന്നു. മരംകൊത്തിയുടെ തലയോട്ടി ആഘാതം ആഗിരണം ചെയ്യുന്ന തരം തലയോട്ടിയാണെന്ന് പറയാം. ഘടനാപരമായ സവിശേഷതയാണ് ഇതിന് സഹായകമായി നിൽക്കുന്നത്. തലയോട്ടിക്കുള്ളിൽ സ്പോഞ്ച് പോലെയുള്ള അസ്ഥിഘടനകൾ സ്വാഭാവിക ഷോക്ക് അബ്സോർബറുകളായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ആഘാതം വലിയൊരു അളവ് നിയന്ത്രിക്കപ്പെടുന്നു. മരത്തിൽ കൊത്തുമ്പോൾ ഉണ്ടാകുന്ന ആഘാതവും കുലുക്കവും കുറച്ചു മാത്രമേ മസ്തിഷ്കത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് ചുരുക്കം. ഇത് കാറുകളിലെ ഷോക്ക് അബ്സോർബറുകളെ പോലെ പ്രവർത്തിക്കുന്നതായി ശാസ്ത്രജ്ഞർ പറയുന്നു. മരംകൊത്തിയുടെ മസ്തിഷ്കം ചെറുതും തലയോട്ടിക്കുള്ളിൽ ഉറച്ച നിലയിലും ഉള്ളതാണ്. മസ്തിഷ്കത്തിനും തലയോട്ടിക്കും ഇടയിൽ ഒഴിഞ്ഞ ഇടം വളരെ കുറച്ചേ ഉള്ളൂ. അതിനാൽ മസ്തിഷ്കത്തിന് അധികം ചലിക്കാനാവില്ല. ഈ സവിശേഷതകൾ മരം കൊത്തുമ്പോൾ മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ ഇടിക്കുവാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മരംകൊത്തിയുടെ കഴുത്തിലെ പേശികൾ വളരെ ശക്തമാണ്. ഈ പേശികൾ മരംകൊത്തി മരത്തിൽ കൊത്തുമ്പോൾ തലയുടെ ചലനം നിയന്ത്രിച്ച് സ്ഥിരത നൽകുന്നു. ആഘാതത്തിൻ്റെ ഒരു ഭാഗം ഈ പേശികൾ ഉൾക്കൊള്ളുകയും തലയുടെ നിയന്ത്രണം നിലനിർത്തുകയും ചെയ്യുന്നു. മരംകൊത്തിയുടെ ഏറ്റവും വിചിത്രമായ പ്രത്യേകതകളിലൊന്നാണ് ഹയോയിഡ് അസ്ഥി. എന്താണ് ഹയോയിഡ് അസ്ഥി? നാവിനെ താങ്ങി നിർത്തുന്ന നീളമുള്ള അസ്ഥിയാണിത്. ഈ അസ്ഥി മരംകൊത്തിയുടെ തലയോട്ടിക്ക് ചുറ്റുമായി വിന്യസിച്ചിരിക്കുന്നു. ചില ഇനങ്ങളിൽ ഈ അസ്ഥി തലയുടെ പിന്നിലൂടെയും മുകളിലൂടെയും കടന്നുപോകുന്നു. ഈ ഘടന ആഘാതശക്തി തലയോട്ടിയിൽ ഉടനീളം വികേന്ദ്രീകരിച്ചു പോകാൻ സഹായിക്കുന്നു. ഇതൊരു സുരക്ഷാ ബെൽറ്റിനെ പോലെ പ്രവർത്തിക്കുന്നതായി ശാസ്ത്രജ്ഞർ കരുതുന്നു. മരംകൊത്തി നേരെയുള്ള ദിശയിലാണ് കൊത്തുന്നത്. ആ സമയത്ത് തല, കഴുത്ത്, കൊക്ക് എന്നിവ ഒരേ നേർരേഖയിൽ നിലനിൽക്കുന്നു. അതിനാൽ വശങ്ങളിലേക്കുള്ള ചരിവുകൾ വളരെ കുറവാണ്. മനുഷ്യരിൽ ഗുരുതരമായ മസ്തിഷ്ക ക്ഷതങ്ങൾക്ക് പ്രധാന കാരണം തലയുടെ തിരിച്ചിലാണ്. മരംകൊത്തിയിൽ ഇത് വളരെ കുറവായതിനാൽ അപകട സാധ്യതയും കുറയുന്നു. മരംകൊത്തിക്ക് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന പ്രത്യേകതരം കണ്ണിമയുണ്ട്. കൊത്തുന്ന സമയത്ത് ഇത് കണ്ണിൻ്റെ മുകളിലൂടെ അടയുന്നു. ഒരു സംരക്ഷണ കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നതിനാൽ മരച്ചീളികളും പൊടിയും കണ്ണിലേക്ക് വീഴുന്നത് തടയുകയും ആഘാത സമയത്ത് ഇത് കണ്ണുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മരംകൊത്തിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ശാസ്ത്രലോകത്തിനും മനുഷ്യർക്കും വളരെ അധികം പ്രയോജനപ്പെടുന്നു. കൂടുതൽ സുരക്ഷിതമായ ഹെൽമെറ്റുകൾ രൂപകൽപ്പന ചെയ്യാനും കായിക താരങ്ങൾക്കുള്ള തല സംരക്ഷണ ഉപകരണങ്ങൾ മെച്ചപ്പെടുത്താനും നിർമ്മാണ തൊഴിലാളികൾക്കുള്ള സുരക്ഷാ ഉപകരണങ്ങൾ വികസിപ്പിക്കാനും മസ്തിഷ്ക പരിക്കുകൾ കുറയ്ക്കുവാനുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുവാനും ഈ പഠനത്തിലെ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. മരംകൊത്തി അതിൻ്റെ തലച്ചോറിനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് ശാസ്ത്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി വിശദീകരിക്കാം. മരംകൊത്തിക്ക് ഒരു സെക്കൻഡിൽ 20 തവണ വരെ മരത്തിൽ കൊത്താൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇത്രയും ശക്തമായ

ആഘാതങ്ങൾ ഉണ്ടായിട്ടും അതിൻ്റെ തലച്ചോറിന് കേടുപാടുകൾ സംഭവിക്കാറില്ല. ഇതിന് പിന്നിലെ കാരണം ഇനി പറയുന്ന ചില ഭൗതിക നിയമങ്ങളാണ്. ഇവയിൽ ഒന്നാണ് ഇമ്പൾസ് മൊമെൻ്റം തത്വം. ഇമ്പൾസ് മൊമെൻ്റം സിദ്ധാന്തപ്രകാരം F(T) = dp. ഇവിടെ dp എന്നത് മൊമെൻ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. മരംകൊത്തിയുടെ കൊക്ക് മരത്തിൽ തട്ടുമ്പോൾ അതിൻ്റെ മൊമെൻ്റം അഥവാ ആക്കം 0 മാറണം. ഈ മാറ്റം സംഭവിക്കുന്ന സമയം അല്പം കൂട്ടിയാൽ അനുഭവപ്പെടുന്ന ബലം കുറയ്ക്കാനാകും. കൊക്കും തലയോട്ടിയും ആഘാതം ആഗിരണം ചെയ്യുന്ന ഘടകങ്ങളായതാണ് മരംകൊത്തിക്ക് ലഭിക്കുന്ന നേട്ടം. ഇവ ആഘാതം സംഭവിക്കുന്ന സമയം അല്പം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന പരമാവധി ബലം കുറയുന്നു. ഇത് ഒരു ഉദാഹരണ സഹിതം വിശദമാക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പന്ത് പിടിക്കുമ്പോൾ കൈകൾ പിന്നിലോട്ട് വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വേഗത്തിൽ വരുന്ന പന്ത് പിടിക്കുമ്പോൾ കളിക്കാരൻ കൈകൾ പന്തിൻ്റെ സഞ്ചാരദിശയിലേക്ക് പിന്നോട്ട് നീക്കുന്നു. കൈകളിൽ അനുഭവപ്പെടുന്ന ആഘാത ബലം കുറയ്ക്കാനാണിത്. ഇമ്പൾസ് മൊമെൻ്റം സിദ്ധാന്തപ്രകാരം F(T) = dp. പന്ത് പിടിക്കുമ്പോൾ മൊമെൻ്റം ഒരു മൂല്യത്തിൽ നിന്ന് 0 മാറും. അതിനാൽ മൊമെൻ്റത്തിലെ മാറ്റം സ്ഥിരമാണ്. പന്തിൻ്റെ വേഗത 0 കൊണ്ടുവരാൻ കൂടുതൽ സമയം എടുത്താൽ കയ്യിൽ അനുഭവപ്പെടുന്ന ബലം കുറയുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പന്ത് സൗകര്യപൂർവം പിടിക്കാനാകും. പരിക്കേൽക്കാനുള്ള സാധ്യതയും കുറയുന്നു. അതിനാൽ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പന്ത് പിടിക്കുമ്പോൾ കൈകൾ പിന്നോട്ട് വലിക്കുന്നത് ആഘാത സമയം വർദ്ധിപ്പിച്ച് കൈകളിൽ അനുഭവപ്പെടുന്ന ബലം കുറയ്ക്കുന്നതിനാണെന്ന് സാമാന്യമായി പറയാം. ഊർജ ആഗിരണം, എനർജി അബ്സോർപ്ഷൻ. ചലിക്കുന്ന തലയുടെ ഗതികോർജം 1/2 mv². ഇവിടെ m ദ്രവ്യമാനവും v വേഗതയുമാണ്. മരത്തിൽ കൊത്തുമ്പോൾ ഈ ഊർജം എവിടെയെങ്കിലും ചെലവഴിക്കണം. ഊർജം എങ്ങനെ ചെലവാകുന്നു? മരത്തിൻ്റെ നാരുകൾ പൊട്ടിക്കാൻ ശബ്ദമായി താപമായി ഒക്കെ ഊർജം ചെലവാക്കപ്പെടുന്നു. മാത്രമല്ല, തലയോട്ടിയിലെ സ്പോഞ്ച് പോലെയുള്ള അസ്ഥികളാൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി മസ്തിഷ്കത്തിലേക്ക് വളരെ കുറച്ച് ഊർജം മാത്രമേ എത്തുന്നുള്ളൂ. മരം കൊത്തുമ്പോൾ തലയുടെ നിരന്തരമായ ചലനം ഗതികോർജം ഉണ്ടാക്കുന്നു. ഈ ഗതികോർജം മറ്റ് ഊർജ്ജരൂപങ്ങൾ ആക്കി മാറ്റുകയാണ് മരം കൊത്തി ചെയ്യുന്നത്. ഉദാഹരണമായി, ഒഴിഞ്ഞ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാക്കുന്ന ശബ്ദോർജം ഓഡിറ്റോറിയത്തിലെ ഭിത്തിയിലും മേൽത്തട്ടിലും തറയിലും മറ്റും തട്ടി പ്രതിഫലിച്ച് എക്കോ, അനുരണനം എന്നിവ ഉണ്ടാക്കുന്നു. ഇത് പരിഹരിക്കുന്നതിനാണ് ഓഡിറ്റോറിയത്തിൽ കർട്ടനുകളും കുഷനുകളും മറ്റും ഉപയോഗിച്ച് ശബ്ദോർജം ആഗിരണം ചെയ്യുന്നത്. ഇതുപോലെ മരംകൊത്തിയുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഗതികോർജം ആഗിരണം ചെയ്യപ്പെടുന്നു. ബലത്തിൻ്റെ വിതരണം. മർദ്ദം കണക്കാക്കുന്നതിനുള്ള സമവാക്യം P = F/A. മർദ്ദം സമം ബലം ഭാഗം വിസ്തീർണം. മരംകൊത്തിയുടെ പ്രത്യേകത, കൊക്കും തലയോട്ടിയും ആഘാതബലം വലിയ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ച് പോകുന്ന രീതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഒരിടത്ത് മാത്രം അമിതമർദ്ദം ഉണ്ടാകുന്നില്ല. മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്തും അപകടകരമായ സമ്മർദ്ദം അനുഭവപ്പെടുന്നില്ല. ഭ്രമണചലനം കുറയ്ക്കൽ. നേരെയുള്ള ആഘാതത്തേക്കാൾ ഭ്രമണാത്മകമായ ആഘാതമാണ് മസ്തിഷ്കത്തിന് കൂടുതൽ അപകടകാരി എന്ന് ഭൗതികശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നു. മനുഷ്യരിൽ തല തിരിയുമ്പോൾ മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ വളയുകയും ക്ഷതം സംഭവിക്കുകയും ചെയ്യും. മരംകൊത്തിയിൽ കൊക്ക്, കഴുത്ത്, തല എന്നിവ ഒരേ നിരയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ആഘാതം നേരെയുള്ള ദിശയിലാണ്. അതിൻ്റെ ഫലമായി ഭ്രമണത്വരണം വളരെ കുറയുന്നു. മസ്തിഷ്കത്തിന് ആന്തരിക വലിവുകൾ കുറയുന്നു. ചെറിയ മസ്തിഷ്കവും കുറഞ്ഞ ജഡത്വവും. ന്യൂട്ടന്റെ 1st ചലന നിയമപ്രകാരം ഒരു വസ്തു അതിൻ്റെ ചലനാവസ്ഥയെ മാറ്റാൻ എതിർക്കും. അതായത്, ചലനാവസ്ഥയിലുള്ള വസ്തു അതേ അവസ്ഥയിൽ തുടരാൻ ശ്രമിക്കും. ഇതിനെ ജഡത്വം എന്ന് പറയുന്നു. ന്യൂട്ടന്റെ 2nd ചലന നിയമം അനുസരിച്ച് F=ma, ബലം സമം മാസ് ഗുണം ത്വരണം അഥവാ മന്ദീകരണം. മരംകൊത്തിയുടെ മസ്തിഷ്കം വലിപ്പത്തിൽ ചെറുതാണ്. തലയോട്ടിക്കുള്ളിൽ ഉറച്ച നിലയിലുമാണ്. അതിൻ്റെ ഫലമായി ദ്രവ്യമാനവും ജഡത്വവും കുറവാണ്. മസ്തിഷ്കത്തിന് അധികം ചലിക്കാൻ കഴിയുന്നില്ല. ആന്തരിക ആഘാതം കുറയുന്നു. വലുതും ഭാരമേറിയതുമായ മസ്തിഷ്കത്തിന് ജഡത്വം കൂടുതലായിരിക്കും. ചെറുതും ഭാരം കുറഞ്ഞതുമായ മസ്തിഷ്കത്തിന് ജഡത്വം കുറവായിരിക്കും. മരംകൊത്തി കൊത്തുമ്പോൾ അതിൻ്റെ തല പെട്ടെന്ന് നിൽക്കുന്നു. എന്നാൽ ചെറിയ മസ്തിഷ്കത്തിന് ജഡത്വം കുറവായതിനാൽ അതിന് മുന്നോട്ട് അധികം നീങ്ങാൻ കഴിയുന്നില്ല. ഉദാഹരണം, ഒരു ചെറിയ സൈക്കിൾ പെട്ടെന്ന് നിർത്തുന്നതിന് എളുപ്പമാണ്.

0: വലിയ തീവണ്ടി അതേപ്രകാരം പെട്ടെന്ന് നിർത്തുവാൻ കഴിയുന്നില്ല. മാസ് കൂടിയ തീവണ്ടി വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജഡത്വവും കൂടുതലായതിനാൽ അതിന് ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയുണ്ട്, അഥവാ നിർത്തുന്നതിന് പ്രയാസമാണ്. മാസ് കുറഞ്ഞ സൈക്കിളിന് ജഡത്വം കുറവായതിനാൽ ചലനാവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയും കുറയും. അതിനാൽ സൈക്കിൾ പെട്ടെന്ന് നിർത്താൻ കഴിയും. ഇലാസ്റ്റിക് ഷോക്ക് അബ്സോർപ്ഷൻ. ഹുക്കിൻ്റെ നിയമപ്രകാരം F=kx, ബലം സമം ഇലാസ്തിക സ്ഥിരാങ്കം ഗുണം സ്ഥാനാന്തരം. മരംകൊത്തിയിൽ സ്പോഞ്ച് പോലെയുള്ള കാർട്ടിലേജ് അസ്ഥിയായ ഹയോയിഡ് ആഘാത സമയത്ത് ചെറിയ സ്ഥാനാന്തരം കാണിക്കുന്നു. അതിൻ്റെ ഫലമായി ആഘാത ഊർജം താൽക്കാലികമായി സംഭരിക്കുന്നു, പിന്നെ അത് ക്രമേണ പുറത്തുവിടുന്നു. മസ്തിഷ്കത്തിലേക്ക് എത്തുന്ന ആഘാതം കുറയുന്നു. യാന്ത്രിക ഡാമ്പിംഗ്, മെക്കാനിക്കൽ ഡാമ്പിംഗ്. ഭൗതിക ശാസ്ത്രത്തിൽ ഡാമ്പിംഗ് എന്നത് കുലുക്കങ്ങൾ കുറയ്ക്കുന്ന പ്രക്രിയയാണ്. മരംകൊത്തിയുടെ തലയോട്ടി ആഘാതത്താൽ ഉണ്ടാകുന്ന കുലുക്കങ്ങളെ വേഗത്തിൽ ഇല്ലാതാക്കുന്നു. അതിൻ്റെ ഫലമായി കുലുക്കങ്ങൾ ദീർഘനേരം നിലനിൽക്കില്ല. ആവർത്തിച്ചുള്ള കൊത്തലുകൾ അപകടകരമായ വിറയലുകൾ സൃഷ്ടിക്കുന്നില്ല. കേന്ദ്ര ദ്രവ്യമാനവും സ്ഥിരതയും, സെന്റർ ഓഫ് മാസ് ആൻഡ് സ്റ്റെബിലിറ്റി. ടോർക്ക് സമം ബലം ഗുണം ദൂരം, T=R×F. ഇവിടെ ദൂരം R എന്നത് കേന്ദ്ര ദ്രവ്യമാനത്തിൽ നിന്നുള്ള അകലമാണ്. മരംകൊത്തിയുടെ പ്രത്യേകത, ആഘാതബലം കേന്ദ്ര ദ്രവ്യമാനത്തിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ടോർക്ക് വളരെ കുറവാണ്, തല തിരിയാനുള്ള പ്രവണത കുറയുന്നു, മസ്തിഷ്കം കൂടുതൽ സുരക്ഷിതമാകുന്നു. ചുരുക്കത്തിൽ, മരംകൊത്തി തൻ്റെ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നതിൽ ഇനി പറയുന്ന ഭൗതിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ പ്രതിഫലിക്കുന്നു. ഇമ്പൾസ് കുറയ്ക്കൽ ആഘാത സമയം വർദ്ധിപ്പിച്ച് ബലത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നു. ബലത്തിൻ്റെ വിതരണം ആഘാതം വിശാലമായ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ച് ലഘുവാക്കുന്നു. ഊർജ ആകിരണം ഗതികോർജം വിവിധ രൂപങ്ങളിലേക്ക് മാറ്റുന്നു. ഭ്രമണത്വരണം കുറയ്ക്കൽ മസ്തിഷ്കത്തിൻ്റെ വളച്ചൊടിക്കൽ ഒഴിവാക്കുന്നു. കുറഞ്ഞ ജഡത്വം മസ്തിഷ്കത്തിൻ്റെ ചലനം കുറയ്ക്കുന്നു. ഇലാസ്റ്റിക് ഷോക്ക് അബ്സോർപ്ഷൻ ആഘാതം ആകിരണം ചെയ്യുന്നു. ഡാമ്പിംഗ് കുലുക്കങ്ങൾ വേഗത്തിൽ ഇല്ലാതാക്കുന്നു. കുറഞ്ഞ ടോർക്ക് തലയുടെ സ്ഥിരത നിലനിർത്തുന്നു. അതിനാൽ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, മൊമെന്റം, ഊർജ സംരക്ഷണ നിയമം, ഹുക്കിൻ്റെ നിയമം, ഡാമ്പിംഗ്, ഭ്രമണ ഗതികശാസ്ത്രം തുടങ്ങിയ ഭൗതിക ശാസ്ത്ര തത്വങ്ങൾ പ്രകൃതിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് മരംകൊത്തി പക്ഷിയുടെ മരംകൊത്തൽ പ്രവർത്തനങ്ങൾ.
1: മരംകൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. തിരുവനന്തപുരം വിളവൂർക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രിൻസിപ്പൽ കൃഷ്ണകിഷോർ വി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണം.

കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ സമ്മർ ബുക്ക് എക്സിബിഷൻ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് സമീപം പ്രസ് റോഡിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ എംപോറിയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ 10 മുതൽ 90% വരെ കിഴിവോടെയാണ് പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നത്. രാഷ്ട്രം, കല, സംസ്കാരം, ചരിത്രം, ഗാന്ധി സാഹിത്യം, മഹാന്മാരുടെ കത്തുകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 1000-ഓളം വ്യത്യസ്ത രചനകൾ പ്രദർശനത്തിലുണ്ട്. പബ്ലിക്കേഷൻ ഡിവിഷന്റെ വാർഷിക പ്രസിദ്ധീകരണമായ ഇന്ത്യ 2026 ഉൾപ്പെടെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കുള്ള സഹായ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. 13 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന യോജന, കുരുക്ഷേത്ര ഉൾപ്പെടെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ മാസികകളുടെ വരിക്കാരാകുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. 5 ദിവസത്തെ പ്രദർശനം നാളെ സമാപിക്കും.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: കർഷക കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ സാമ്പത്തിക സഹായം ലഭിക്കും. ഈ തുക 2,000 രൂപ വീതമുള്ള 3 തുല്യ ഗഡുക്കളായി 4 മാസം കൂടുമ്പോൾ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നു. നിങ്ങളുടെ കൃഷി ചെലവുകൾക്ക് ഈ തുക പ്രയോജനപ്പെടുത്താം.
2: ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ആകാശവാണി. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ഉണ്ണിമായ പ്രസാദ് പാടിയത്. സംഗീതം രാജീവ് ഒ എൻ വി. തീരത്തിനറിയുമോ തിരയുടെ യാത്ര എന്നാരംഭിക്കുന്നു. ഈ ഗാനം എഴുതിയത് ജ്യോതി എസ്.

0: സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. 1 സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകമൊന്ന്. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച് KSRTC. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 കൂടി. കലാശപ്പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഹരിയാനയിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു.

0: വഹിക്കും. മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ഹബ്ബുകളിൽ കേരളവും ഉൾപ്പെടുന്നത് സന്തോഷകരമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിർവഹിക്കുകയായിരുന്നു ഗവർണർ. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൌണ്ടേഷൻ, അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി, തിരുവനന്തപുരം റിസർച്ച് ആന്റ് ഇന്നൊവേഷൻ ക്ലസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സംരംഭകർക്കായുള്ള സംസ്ഥാനതല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രിക്കടവിലെ അൽ റഹീം ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ. ഹോട്ടലിൽ നിന്ന് മന്തി കഴിച്ച 15 പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. മയോണൈസിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടൽ അടച്ചുപൂട്ടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയാണ് ഇത്തവണ ഓണം ബമ്പറിനുള്ളത്. 30 കോടിയാണ് 1 സമ്മാനം. തിങ്കളാഴ്ച മുതൽ ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാകും. 500 രൂപയാണ് ടിക്കറ്റ് വില. പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോണി എം ജോർജ് നിർവഹിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ മുഖേനയുള്ള 2 വിള നെല്ലെടുപ്പിലെ വില വിതരണം ഇന്ന് പുനരാരംഭിക്കും. കേന്ദ്ര താങ്ങുവില ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച 90.91 കോടി രൂപയിൽ നിന്നാണ് വില വിതരണം ചെയ്യുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: 2 വിള നെല്ലെടുപ്പിൽ ജില്ലയിൽ 20,000 കർഷകർക്കായി 359 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ജൂൺ 20 വരെ സ്ഥിരീകരിച്ച നെല്ല് കൈപ്പറ്റി രസീതുകൾക്കാണ് SBI കനറ ബാങ്കുകൾ വഴി വായ്പയായി തുക അനുവദിക്കുക. പൊതുമേഖലാ ബാങ്കുകളെ ഒഴിവാക്കി ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി വില വിതരണം നടത്താനുള്ള പരീക്ഷണം പാളിയതോടെയാണ് വില വിതരണം വൈകിയത്. ഇതിനിടെ 1 വിള കൊയ്ത്തിനു മുൻപ് മില്ലുകളുമായി നെല്ല് സംഭരണത്തിൽ ധാരണയുണ്ടാക്കാൻ സപ്ലൈകോ താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. അടുത്ത മാസം 5 താൽപര്യപത്രം സമർപ്പിക്കാനാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
0: ലക്ഷദ്വീപ് MP ഹംദുള്ള സയീദിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് കോൺഗ്രസ് പ്രതിനിധി സംഘം മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുക, പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ താമസ സൌകര്യവും സഹായവും ഒരുക്കുക തുടങ്ങി ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ലക്ഷദ്വീപ് MP പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള വള്ളസദ്യ, വള്ളംകളി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തുന്നതിനായി NDRF സംഘം സന്ദർശനം നടത്തി. പമ്പാ നദിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള പ്രധാന അപകട മേഖലകൾ പരിശോധിച്ചു. നിലവിൽ ജലവിതാനം സുരക്ഷിതമാണെന്ന് സംഘം പരിശോധനയ്ക്ക് ശേഷം അറിയിച്ചു. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഇന്ന് ഉച്ച മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടാൻ ആരംഭിച്ചു. തിരക്ക് പ്രമാണിച്ച് വിവിധ ഡിപ്പോകളിൽ നിന്നായി KSRTCയുടെ പ്രത്യേക ബസ് സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
3: തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിക്കും. കർക്കിടകം 1 നാളെ പുലർച്ചെ 5 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണമായതിനാൽ ഇത്തവണ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ വകുപ്പുകൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകർ www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനം നടത്താൻ.
0: അന്തരിച്ച നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷിയമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. 90 വയസ്സായി.

0: പറഞ്ഞിരുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിത വിസ്മയ കേന്ദ്രമായി ആനയിറങ്കൽ ചുണ്ടൽ മാറുന്നു. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്കൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്ത് കൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. ആനയിറങ്കൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
0: ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിൽ ഇടം നേടിയത്. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം 19:30 നടക്കും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് വൈകുന്നേരം 5:30 വെയിൽസിൽ നടക്കും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ഹയർ സെക്കൻഡറി 1st വർഷ പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. മലങ്കര ടൂറിസം അഴിമതി ആരോപണത്തിൽ മുൻമന്ത്രി റോഷി അഗസ്റ്റിന് ക്ലീൻ ചിറ്റ്. ക്രമക്കേടുകൾ കണ്ടെത്താനായില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടുക്കി വിജിലൻസ് DYSP പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. മുട്ടം സ്വദേശിയായ കോൺഗ്രസ് നേതാവ് ബേബി ജോസ് മണ്ടാനമാണ് പദ്ധതിയിൽ അഴിമതി നടന്നതായി പരാതി നൽകിയത്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി അധിക എക്സൈസ് നികുതി പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്ക് പ്രകാരം ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയും വിമാന ഇന്ധനത്തിന്റേത് 14.50 രൂപയും വർദ്ധിപ്പിച്ചു. എന്നാൽ പെട്രോളിന്റെ കയറ്റുമതി നികുതി ലിറ്ററിന് 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് നവീകരിച്ച 3 സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം മെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം മുഖ്യമന്ത്രി BD സതീശൻ നിർവഹിച്ചു. 1st സമ്മാനം 30 കോടി രൂപ. നാളെ കർക്കിടകം 1. മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. തിരക്ക് പ്രമാണിച്ച് പ്രത്യേക സർവീസ് ക്രമീകരിച്ച KSRTC. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫൈനലിന് ഇനി 3 നാൾ കൂടി. കലാശ പോരാട്ടം അർജന്റീനയും സ്പെയിനും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുന്നു.
3: പല മാതാപിതാക്കളും ഇന്നും എന്റെ കുട്ടി നന്നായി കഴിക്കുന്നു, നല്ല തടിയുണ്ട്, അതിനാൽ ആരോഗ്യവാനാണ് എന്ന് കരുതുന്നു. എന്നാൽ അമിതവണ്ണം ഒരു ആരോഗ്യ പ്രശ്നമാണ്. അത് കുട്ടിയുടെ ശരീരത്തെയും മനസ്സിനെയും ഭാവിയെയും ബാധിക്കുന്നു. ഒരു കുട്ടിയുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം കൊഴുപ്പ് അടിഞ്ഞുകൂടി ആരോഗ്യത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് അമിതവണ്ണം. എല്ലാ തടിച്ച കുട്ടികളും അമിതവണ്ണമുള്ളവരല്ല. അതുകൊണ്ടാണ് ശിശുരോഗ വിദഗ്ധർ കുട്ടിയുടെ പ്രായം, ഉയരം, ഭാരം, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്, വളർച്ചാ ചാർട്ട് എന്നിവ ഉപയോഗിച്ചാണ് വിലയിരുത്തുന്നത്. പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അമിതവണ്ണം ഒരു രോഗമാണ്, അത് വെറും സൗന്ദര്യ പ്രശ്നം മാത്രമല്ല. കുട്ടികളിലെ അമിതവണ്ണം വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം.

ഇന്നത്തെ കുട്ടികളുടെ ഭക്ഷണത്തിൽ എന്താണ് കൂടുതലുള്ളത്? പിസ്സ, ബർഗർ, ഫ്രൈഡ് ചിക്കൻ, ചിപ്സ്, പഫ്സ്, നൂഡിൽസ്, കേക്സ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ഈ ഭക്ഷണങ്ങളൊക്കെയാണ്. ഈ ഭക്ഷണങ്ങളിൽ കൂടുതൽ ഉപ്പ് അടങ്ങിയിരിക്കുന്നു, കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു, കൂടുതൽ കലോറി നൽകുന്നു, കൂടുതൽ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. പക്ഷേ പോഷകഗുണമോ വളരെ കുറവാണ്. ഒരു ചെറിയ കുപ്പി സോഫ്റ്റ് ഡ്രിങ്ക്സിൽ തന്നെ നിരവധി ടീസ്പൂൺ പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. ഇനി ശാരീരിക പ്രവർത്തനക്കുറവ്. മുമ്പ് കുട്ടികൾ പുറത്ത് കളിക്കുമായിരുന്നു, സൈക്കിൾ ഓടിക്കുമായിരുന്നു, മരത്തിൽ കയറുമായിരുന്നു. ഇന്നാണെങ്കിലോ മൊബൈൽ ഫോൺ, ടാബ്, വീഡിയോ ഗെയിംസ്, ടെലിവിഷൻ ഇവയൊക്കെയാണ് കുട്ടികളുടെ പ്രധാന വിനോദം. അടുത്തതായി ഉറക്കക്കുറവ്. ഉറക്കം ശരീരഭാരം നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമാണ്. കുറഞ്ഞ ഉറക്കം വിശപ്പ് കൂട്ടുന്നു, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു, ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾ കേൾക്കുന്നതിനുപരി കാണുന്നതാണ് പഠിക്കുന്നത്. വീട്ടിൽ ജങ്ക് ഫുഡ് കൂടുതലാണെങ്കിൽ, വ്യായാമം ഇല്ലെങ്കിൽ, സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ കുട്ടികളും അതേ ശീലങ്ങൾ സ്വീകരിക്കും. അമിതവണ്ണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഒന്നാമതായി പ്രമേഹം. മുമ്പ് ടൈപ്പ് 2 പ്രമേഹം മുതിർന്നവരുടെ രോഗമായിരുന്നു. ഇപ്പോൾ അമിതവണ്ണമുള്ള കുട്ടികളിലും ഇത് കാണുന്നു. ഇത് ജീവിതകാലം മുഴുവൻ ചികിത്സ ആവശ്യമായ രോഗമാണ്. ഹൈപ്പർ ടെൻഷൻ 10 to 12 വയസ്സുള്ള കുട്ടികളിലും ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് കണ്ടെത്തുന്നു. ഫാറ്റി ലിവർ, അമിതവണ്ണമുള്ള കുട്ടികളിൽ കരളിൽ കൊഴുപ്പ് അടിയുന്നു. ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല, പിന്നീട് കരൾ വീക്കം, കരൾ പ്രവർത്തനക്കുറവ് എന്നിവയിലേക്ക് നയിക്കാം. അമിതവണ്ണം അസ്ഥിസന്ധി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. കൂടുതൽ ഭാരം മുട്ടുകൾക്കും കണങ്കാലുകൾക്കും നട്ടലിനും അധിക സമ്മർദ്ദം നൽകുന്നു. നേരത്തെയുള്ള കൗമാരത്തിനും ഇത് കാരണമാകുന്നു. ചില പെൺകുട്ടികളിൽ അമിതവണ്ണം കാരണം കൗമാര ലക്ഷണങ്ങൾ നേരത്തെ തുടങ്ങാം. അമിതവണ്ണം ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ബാധിക്കുന്നു. പല കുട്ടികളും കൂട്ടുകാരുടെ പരിഹാസം, ബോഡി ഷെയ്മിംഗ്, ആത്മവിശ്വാസക്കുറവ്, വിഷാദം, ഒറ്റപ്പെടൽ എന്നിവ നേരിടുന്നു. കുട്ടികളിലെ അമിതവണ്ണം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. അമിതവണ്ണ പ്രതിരോധം കുട്ടി സ്കൂളിൽ പോകുമ്പോഴല്ല തുടങ്ങേണ്ടത്, ജനനം മുതൽ തന്നെ തുടങ്ങേണ്ടതാണ്. ജീവിതത്തിന്റെ ആദ്യ 6 മാസം മാതാവിന്റെ പാൽ മാത്രം നൽകുക എന്നത് വളരെ പ്രധാനമാണ്. മാതാവിന്റെ പാൽ കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രതിരോധശേഷി വർദ്ധിക്കുന്നതിനും മാത്രമല്ല ഭാവിയിൽ അമിതവണ്ണ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. കുട്ടികൾക്ക് നിശ്ചിത സമയങ്ങളിൽ ഭക്ഷണം നൽകണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. പല മാതാപിതാക്കളും ഭക്ഷണത്തിനും പഠനത്തിനും പ്രാധാന്യം നൽകുമ്പോൾ ഉറക്കത്തിന്റെ പ്രാധാന്യം മറന്നുപോകാറുണ്ട്. ഉറക്കക്കുറവ് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ബാധിക്കുകയും അമിതവണ്ണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി 5-2-1-0 അഥവാ 5-2-1-0 നിയമം അല്ലെങ്കിൽ റൂൾ. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘടനകൾ കുട്ടികളിലെ അമിതവണ്ണം തടയാൻ ഒരു മാർഗനിർദ്ദേശം നിർദ്ദേശിക്കുന്നു. അതാണ് 5-2-1-0 റൂൾ. ഈ 4 അക്കങ്ങൾ ഓരോ കുടുംബത്തിനും ഓർക്കാൻ വളരെ എളുപ്പമാണ്. 5 എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. കുട്ടികൾ ദിവസവും കുറഞ്ഞത് 5 തവണയെങ്കിലും പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. 2 എന്നത് സ്ക്രീൻ സമയം 2 മണിക്കൂറിൽ താഴെ എന്നതാണ്. കൂടുതൽ സ്ക്രീൻ സമയം ശാരീരിക പ്രവർത്തനം കുറയ്ക്കുകയും അധിക ഭക്ഷണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 1 എന്തിനെ സൂചിപ്പിക്കുന്നു ദിവസവും 1 മണിക്കൂർ ശാരീരിക പ്രവർത്തനം എന്നതാണ്. 0 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പഞ്ചസാര ചേർത്ത പാനീയങ്ങൾ ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസുകൾ, അമിത പഞ്ചസാരയുള്ള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കണം. ദാഹമകറ്റാൻ ഏറ്റവും നല്ലത് വെള്ളമാണ്. ചില കുട്ടികളിൽ അമിതവണ്ണത്തിന് പിന്നിൽ പ്രത്യേക രോഗങ്ങളോ ജനിതക കാരണങ്ങളോ ഉണ്ടാകാം. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ശിശുരോഗ വിദഗ്ധന്റെയോ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റിന്റെയോ വിലയിരുത്തൽ അത്യാവശ്യമാണ്. 5 വയസ്സിന് മുൻപ് ആരംഭിക്കുന്ന അമിതവണ്ണം വളരെ വേഗത്തിൽ ഭാരം വർദ്ധിക്കുന്നത്, വളർച്ചക്കുറവ് അല്ലെങ്കിൽ കൗമാര വളർച്ച വൈകുന്നത്, നാഡീവ്യൂഹ സംബന്ധമായ ലക്ഷണങ്ങൾ, അസാധാരണമായ രക്തപരിശോധനാ ഫലങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം. അമിതവണ്ണത്തിന്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഡയറ്റ് കൊണ്ടോ ഏതാനും ദിവസത്തെ വ്യായാമം കൊണ്ടോ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല എന്നതാണ്. കുട്ടിയുടെയും കുടുംബത്തിന്റെയും ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ചികിത്സയുടെ അടിസ്ഥാനം. കുട്ടികളിലെ അമിതവണ്ണ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിന്റെ പിന്തുണയാണ്. കുട്ടിയെ മാത്രം മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ കുടുംബം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും സ്വീകരിക്കണം. മാതാപിതാക്കൾ ആരോഗ്യകരമായ ഭക്ഷണം

0: കഴിക്കുകയും ശാരീരികമായി സജീവരാകുകയും ചെയ്താൽ കുട്ടികളും അത് പിന്തുടരും. കുട്ടിയെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യരുത്. അമിതവണ്ണ ചികിത്സയിലെ പ്രധാന ഘടകമാണ് ശരിയായ ഭക്ഷണക്രമം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. ദിവസവും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. കേരളീയ ഭക്ഷണ രീതികളായ പുട്ട്, അപ്പം, ഇഡ്ഡലി, ദോശ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകളാണ്. അതേസമയം ചിപ്സ്, ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, ചോക്ലേറ്റ്, കേക്ക്, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്താം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് പാനീയങ്ങൾ, പാക്കറ്റ് ജ്യൂസുകൾ എന്നിവ ഒഴിവാക്കി വെള്ളം, മോര്, നാരങ്ങ വെള്ളം തുടങ്ങിയവ ഉപയോഗിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ശാരീരിക പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൂടുതലായി ഏർപ്പെടുത്തുക. കുട്ടികൾ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഇതിന് പ്രത്യേകം ജിമ്മിലോ ഫിറ്റ്നസ് സെന്ററിലോ പോകേണ്ട ആവശ്യമില്ല. ഓട്ടം, സൈക്കിൾ ചവിട്ടൽ, നീന്തൽ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, നൃത്തം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ചെയ്യാൻ കഴിയുന്നവയാണ്. വ്യായാമം ഒരു ശിക്ഷയായി കാണാതെ കളിയുടെ ഭാഗമായാണ് കുട്ടികൾക്ക് അവതരിപ്പിക്കേണ്ടത്. ഇന്നത്തെ കുട്ടികളിൽ അമിതവണ്ണം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അമിതമായ സ്ക്രീൻ സമയം. മൊബൈൽ ഫോൺ, ടാബ്, ടെലിവിഷൻ, വീഡിയോ ഗെയിമുകൾ എന്നിവയ്ക്കായി ചിലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തണം. ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രീൻ ഉപയോഗിക്കരുത്. കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം വളർത്തണം. കുട്ടികളുടെ ആരോഗ്യത്തിന് ഉറക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉറക്കക്കുറവ് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ബാധിക്കുകയും അമിതവണ്ണ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള മതിയായ ഉറക്കം ഉറപ്പാക്കണം. ഇനി മരുന്നുകളുടെയും ശസ്ത്രക്രിയയുടെയും പ്രാധാന്യം എപ്പോഴാണെന്ന് നോക്കാം. പല മാതാപിതാക്കളും അമിതവണ്ണം കുറയ്ക്കാൻ മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കുട്ടികളിലെ അമിതവണ്ണ ചികിത്സയുടെ പ്രധാന മാർഗം ജീവിതശൈലി മാറ്റങ്ങളാണ്. വളരെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് മരുന്നുകൾ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ അമിതവണ്ണമുള്ള ചില കൗമാര പ്രായക്കാരിൽ മാത്രം ബേരിയാട്രിക് സർജറി പരിഗണിക്കാറുണ്ട്. ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഇത് പരിഗണിക്കാം. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ Class 2 ഒബേസിറ്റി അല്ലെങ്കിൽ Class 2 അമിതവണ്ണത്തോടൊപ്പം പ്രമേഹം, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ഗുരുതര അനുബന്ധ രോഗങ്ങൾ ഉള്ളപ്പോൾ. രണ്ടാമതായി Class 3 ഒബേസിറ്റി ഉള്ള കുട്ടികളിൽ അനുബന്ധ രോഗങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയകൾ സ്ലീവ് ഗ്യാസ്ട്രക്ടമി, റൗവൻ വൈ ഗ്യാസ്ട്രിക് ബൈപ്പാസ് ഇവയൊക്കെയാണ്. ഈ ശസ്ത്രക്രിയകൾക്ക് ശേഷവും ജീവിതകാലം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കണം. വൈറ്റമിൻ, ധാതു സപ്ലിമെന്റുകൾ ആവശ്യമായി വന്നേക്കാം. സ്ഥിരമായ മെഡിക്കൽ ഫോളോ അപ്പ് നിർബന്ധമാണ്. കുട്ടികളിലെ അമിതവണ്ണം ഇന്ന് ലോകം നേരിടുന്ന പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ്. എന്നാൽ സന്തോഷകരമായ കാര്യം, ഇത് വലിയ തോതിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ആരോഗ്യകരമായ ഭക്ഷണം, സ്ഥിരമായ ശാരീരിക പ്രവർത്തനം, മതിയായ ഉറക്കം, സ്ക്രീൻ സമയം നിയന്ത്രണം എന്നിവയിലൂടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭാവി സമ്മാനിക്കാം.
1: കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാരങ്ങളും. ശിശുരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ശ്രുതി AR സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക പ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഉച്ചകഴിഞ്ഞ് ചണ്ഡീഗഡ്

0: സന്ദർശിക്കുന്ന അദ്ദേഹം 6,600 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിലെ ജലന്ധറിൽ 5,470 കോടി രൂപയുടെ പദ്ധതികളും ശ്രീ നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. നവീകരിച്ച തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഓൺലൈനായി നിർവഹിക്കും. ജില്ലയിൽ ആകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ബിംസ്റ്റെക് സഹകരണം വിവിധ മേഖലകളിൽ ശക്തമായതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ബിംസ്റ്റെക് സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കി മികച്ച ഭാവി കൈവരിക്കാനാണ് സഖ്യം ലക്ഷ്യമിടുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, സൈബർ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ അംഗരാജ്യങ്ങൾ സഹകരണം ശക്തമാക്കിയതായും ശ്രീ ഡോവൽ അറിയിച്ചു.
1: BIMSTEC has been anchored in robust cooperation across a range of sectors on the foundations of a great past. We strive to achieve a great future, sharing prosperity and resilience for all our people. We have advanced and strengthened cooperation in fighting terrorism, combating transnational organized crime, cyber threats, meeting maritime challenges, and we are poised to combat new and emerging threats together.
0: ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ലളിതവും ഉപഭോക്തൃ സൌഹൃദവുമാക്കുന്നതിനായി IRCTC വെബ്സൈറ്റിന്റെ പുതുക്കിയ ബീറ്റ പതിപ്പ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. അനാവശ്യമായ ക്യാപ്ചകൾ, പോപ്പപ്പുകൾ, ഗ്രാഫിക്സ് തുടങ്ങിയവ ഒഴിവാക്കുകയും ടിക്കറ്റ് ബുക്കിംഗ് ഘട്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ബീറ്റ പതിപ്പിലേക്കുള്ള ലിങ്ക് ലഭ്യമാണ്. ഉപയോക്താക്കൾക്ക് പുതിയ വെബ്സൈറ്റ് സംബന്ധിച്ച് പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ മെച്ചപ്പെടുത്താൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗം സഹായകമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രസൽസിൽ നടന്ന 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: As open societies and as market economies, India and the EU have a natural affinity. The rule of law and the sanctity of contracts are central to our thinking. When it comes to sensitive technologies, this is all the more important. The fact is that emerging technologies literally hold the potential to shape our lifestyle and future. India and the European Union have developed this trust with each other and now strive to take that into the business and technology domains.
0: പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതിയിന്മേലുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ പരിഷ്കരിച്ച കേന്ദ്ര സർക്കാർ. 2 ആഴ്ചയിലൊരിക്കൽ നടത്തുന്ന ഇന്ധന കയറ്റുമതി നികുതി അവലോകനത്തിന്റെ ഭാഗമായാണ് നടപടി. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 15.50 രൂപയായും വിമാന ഇന്ധന തീരുവ 14.50 രൂപയായും വർദ്ധിപ്പിച്ചു. അതേസമയം പെട്രോളിന്റെ തീരുവ 2.50 രൂപയായി കുറച്ചിട്ടുണ്ട്. പുതുക്കിയ നിരക്ക് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടിയിൽ മാറ്റമില്ല. ബ്രസൽസിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഫിക്കി, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോച്ചം എന്നിവയുൾപ്പെടെയുള്ള സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കും ഗുണകരമാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചായിരുന്നു ചർച്ച. ഭീകരവാദ ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. രോഹിംഗ്യൻ, ബംഗ്ലാദേശി പൌരന്മാരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടത്താൻ സഹായിച്ച കേസിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. വിദേശത്തുനിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റുന്ന ചില ട്രസ്റ്റുകളും സംഘടനകളും ഇതിന് പിന്നിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി 15 ഓഗസ്റ്റ് വരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനാലാണ് നിരോധനം. ഈ വാർത്തകൾ ആകാശവാണി.

0: ങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകോത്സവം സംഘടിപ്പിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിലാണ് ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. 4000-ത്തോളം കലാകാരന്മാർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ യുവജനങ്ങളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന യൂത്ത് ഫോർ ഫുഡ് സേഫ്റ്റി പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണ സംസ്കാരം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച 15-ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അർജന്റീന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന 2-ാം സെമിഫൈനലിൽ 2-1 അർജന്റീനയുടെ മുന്നേറ്റം. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ അർജന്റീന സ്പെയിനിനെ നേരിടും. 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥയാത്ര ഇന്ന് നടക്കും. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ശക്തമായ മഴയെ അവഗണിച്ചും ലക്ഷക്കണക്കിന് ഭക്തരാണ് രഥയാത്ര കാണാൻ പുരിയിലെത്തിയിട്ടുള്ളത്. അലങ്കരിച്ച രഥങ്ങളിൽ പവിത്രമായ ചേരാപഹൻര ചടങ്ങോടെയാണ് യാത്രയ്ക്ക് തുടക്കമാകുന്നത്. ഇതിനുശേഷമായിരിക്കും ജയ് ജഗന്നാഥ് വിളികളോടെ രഥങ്ങൾ വലിച്ചു തുടങ്ങുക. ഭക്തിഗാനങ്ങളുടെയും പരമ്പരാഗത ഒഡീസി കലാകാരന്മാരുടെ നൃത്ത പ്രകടനങ്ങളോടെയും ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ യാത്ര സമാപിക്കും. 9 ദിവസത്തിനു ശേഷം മടക്കയാത്രയും ആരംഭിക്കും. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കേന്ദ്രസേനയും വിന്യസിച്ചു. രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് നാളെ തുടക്കമാകും. കർക്കടകമൊന്നായ നാളെ മുതൽ 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. നോക്കുവിദ്യ പാവകളി കലാകാരിയും പത്മശ്രീ ജേതാവുമായ മോനിപ്പള്ളി പങ്കജാക്ഷി അമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് സന്ദർശനത്തിന് നാളെ തുടക്കം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ ഓൺലൈനായി നിർവഹിക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിനുള്ള സഹകരണം ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ശക്തമാക്കിയതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ജനങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം കൊണ്ടുവരുന്നതിന് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോകപ്രശസ്തമായ പുരി രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഒഡീഷ സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് വെയിൽസിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി, സമയം 1 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഒരു വട്ടം കൂടി. 1980 2010 ഇടയ്ക്ക് പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം പി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം അഗ്നിശരം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: കിസാൻ യോജനയുടെ ആനുകൂല്യം ആർക്കൊക്കെ ലഭിക്കും? കൃഷിഭൂമി കൈവശമുള്ള എല്ലാ കർഷക കുടുംബങ്ങൾക്കും ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഭർത്താവ്, ഭാര്യ, പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്നിവരടങ്ങുന്നതാണ് കർഷക കുടുംബം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, കഴിഞ്ഞ വർഷം ആദായനികുതി അടച്ചവർ, പ്രതിമാസം 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുന്നവർ തുടങ്ങിയ ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള ചില വിഭാഗക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു കർഷക കുടുംബമാണോ എങ്കിൽ ഉടൻ അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: അടുത്ത ഗാനം സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലേതാണ്. മധു ബാലകൃഷ്ണൻ, സുനിൽ ഫഹദ് എന്നിവർ പാടിയത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇലഞ്ഞിപ്പൂക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. രചന മധു ആലപ്പുഴ, സംഗീതം കണ്ണൂർ രാജൻ.

0: ശിശു പക്ഷി ചിലച്ചു നാണിച്ചു ചിലച്ചു.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
3: ക്ഷമിച്ചു എന്നൊരു വാക്ക്. ഈ ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഷാൻ റഹ്മാൻ ഈണമിട്ട ഗാനം, വിജയ് യേശുദാസ് പാടിയത്. ചിത്രം ഈ പട്ടണത്തിൽ ഭൂതം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഹിംസ, രചന ബിച്ചു തിരുമല, സംഗീതം എ. ടി. ഉമ്മർ.

0: തീരുമാനത്തെ കുഴപ്പിച്ചത് മറ്റൊരു കണ്ടെത്തലായിരുന്നു. ഡേവിഡ് ആത്മഹത്യ ചെയ്ത തീയതി
1: എപ്പോഴായിരുന്നു? അത്
0: 2 വർഷം മുമ്പ്, അതായത് 2024 ഡിസംബറിൽ, December 18.
1: ആ തീയതിക്ക് എന്താണ് പ്രത്യേകത?
0: ധനപതിയുടെ ഭാര്യ മഹേശ്വരിയെ കാണും വരെ ആ ഡേറ്റ് ഒരു സ്പാർക്ക് ഉണ്ടാക്കിയിരുന്നില്ല എന്റെ ഉള്ളിൽ.
1: എന്നുവെച്ചാ?
0: പിന്നെയും ഒരു 5 വർഷം മുമ്പ്, 2018 December 18, ധനപതിയുടെയും മഹേശ്വരിയുടെയും ഏക മകൾ ഇളവേണി ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നത്. അതായത് ഇളവേണിക്ക് 7 വയസ്സുള്ളപ്പോൾ.
1: അത് യാദൃച്ഛികമായി കൂടെ?
0: അത് യാദൃച്ഛികമാണോ അല്ലയോ എന്ന് ലേഖ നിങ്ങളാണ് എന്നോട് പറയേണ്ടത്.
1: ഞാനോ? ഞാനെങ്ങനെ?
0: അതേ 2018 December 18 നിങ്ങളുടെ ഫോൺ കോൾ കിട്ടി മേഘ എന്ന നവവധു വീട്ടിൽ നിന്നിറങ്ങി കാണാതാവുന്നത്.
1: ചിദംബരം, എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്?
0: അത്യാവശ്യമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ ഇവിടെ എത്തിച്ചതും അതിനാണ്. പറയൂ, അന്ന് നിങ്ങൾ മേഘയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് എവിടേക്ക് പോകാനായിരുന്നു?
1: ഞാൻ
0: ക്ഷമിക്കണം ലേഖ, ഒരു കുരു കഴിക്കാനാണ് നിങ്ങൾ എന്നെ ഹയർ ചെയ്തത്. അതൊടുവിൽ നിങ്ങളെ തന്നെ ചുറ്റി വരിയുമെന്ന് ഞാനും ഓർത്തില്ല. പറയൂ, മേഘയെ അന്നുച്ചയ്ക്ക് നിങ്ങൾ വിളിച്ച് എവിടേക്ക് കൊണ്ടുപോയി? ഇളവേണിയുടെ മരണം അതെങ്ങനെ സംഭവിച്ചു?

0: അന്ന, നിന്റെ സുഹൃത്ത് ചിദംബരം പിന്നെ വിളിച്ചില്ലേ?
1: ഇല്ല, അന്ന് കാറ് നിർത്തിച്ച് ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ ചിദംബരം വിളിച്ചിട്ടേയില്ല.
0: അതെന്തായിരിക്കും?
1: മര്യാദകേട് കാണിച്ചത് ഞാൻ തന്നെയല്ലേ? യഥാർത്ഥത്തിൽ ലേഖ മാഡത്തിന്റെ പേര് ഉയർന്നു വന്നപ്പോഴാ

0: ചിദംബരത്തിന്റെ സഹായം തേടിയത് അല്ലേ? ഒപ്പം മേഘയുടെ തിരോധാനത്തെ പറ്റിയും അറിയാമെന്ന് കരുതി. ഡേവിഡിന്റെ പേര് ഇതിനിടെ വരുമെന്ന് ആരോർക്കുന്നു? ശരിക്കും ഡേവിഡിനെ പറ്റി ചോദിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്തു പറയണോന്നറിയാതെ കുഴങ്ങിയപ്പോഴാ ഞാൻ ഇറങ്ങി വന്നത്.
1: എനിക്ക് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, ചിദംബരത്തെ വിളിക്ക്, അയാളോട് എല്ലാം തുറന്നു പറയാം.
0: ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ഈ പറയുന്നേ?
1: അതെ, ഇനിയെല്ലാം ഒളിച്ചു വെച്ചിട്ട് എന്ത് കാര്യമാ? അല്ലെങ്കിൽ നിന്നെയും വെറുതെ ചിദംബരം തെറ്റിദ്ധരിക്കും.

0: ചിദംബരം, എനിക്ക് ഒളിച്ചു വെക്കുക ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിദംബരത്തെ പോലെ ഒരാളോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാൻ ഏൽപ്പിക്കുമോ?
1: ലേഖ, എങ്കിൽ പറയൂ. അന്ന് മധ്യാഹ്നം മേഘ ഇറങ്ങിപ്പോകാൻ കാരണമായ ആ ഫോൺ കോൾ അതെന്തായിരുന്നു?
0: അന്നുച്ചയ്ക്ക് ഞാൻ മേഘയെ വിളിച്ചിരുന്നു എന്നത് സത്യം തന്നെയാണ്. രണ്ട് ജോഡി ഡ്രസ്സും എടുത്തിറങ്ങാനും പറഞ്ഞു. അതൊരു സർപ്രൈസ് ഒരുക്കാനായിരുന്നു.
1: എന്ത് സർപ്രൈസ്?
0: പുതുതായി വിവാഹിതരായ ചന്ദ്രു മേഘ ദമ്പതികൾക്ക് നന്ദി ഹിൽസിലുള്ള സിൽവർ ക്ലൗഡ് റിസോർട്ടിൽ ഞാൻ രണ്ട് ദിവസത്തേക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ചന്ദ്രുവിന് ഇതറിയില്ലേ?
0: ഒട്ടും അറിയില്ല. അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. ഇത്തരം ട്രീറ്റുകളൊക്കെ വെറുതെ കാശ് ചെലവാക്കാനുള്ള വഴിയെന്നും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറാണ് പതിവ്. അതിനാലാണ് ആദ്യം മേഘയെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതും പിന്നെ ചന്ദ്രുവിനെ വിളിച്ച് വരാൻ പറയാമെന്ന് കരുതിയതും. ഐഡിയ പറഞ്ഞപ്പോ മേഘ ത്രില്ലിലായിരുന്നു. പക്ഷേ ഞാൻ കാത്തുനിന്നിടത്തേക്ക് ഒരിക്കലും അവൾ എത്തിച്ചേർന്നില്ല.
1: മേഘ ബാഗിൽ ഡ്രസ്സും എടുത്തിറങ്ങി എന്നല്ലേ എല്ലാവരും പോലീസിന് കൊടുത്ത മൊഴി?
0: പക്ഷേ എന്നെ തേടി മേഘ വന്നില്ല. രാത്രിയായപ്പോ മേഘയെ കാണാനില്ല എന്ന് പറഞ്ഞ് ചന്ദ്രു തന്നെ വിളിച്ചു. ഒരുപക്ഷെ മേഘ വേറെ എവിടേക്കോ പോയി എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ചിദംബരം പറയുമ്പോഴാണ് ഞാനും ഇതറിയുന്നത്. ഒരു ഇറങ്ങിപ്പോക്കായി എല്ലാവർക്കും ഫീൽ ചെയ്തത് കാരണം പോലീസിനോടും അന്വേഷണം തുടരാൻ ആരും ആവശ്യപ്പെട്ടില്ല.
1: അത് കാത്തിരുന്നത് പോലെ പോലീസ് കേസ് ഫയൽ മടക്കി അലമാരയിലും വെച്ചു.
0: നഗരമല്ലേ, നൂറുകണക്കിന് കാണാതാകലുകൾ. പോലീസും കരുതി കാണും എന്തിന് വയ്യാവേലിന്ന്. ഇപ്പോ തോന്നുന്നു ശരിക്കും അന്വേഷിക്കണമായിരുന്നു എന്ന്.
1: അപ്പോൾ പരസ്പരം ബന്ധമുണ്ടെന്ന് ഞാൻ കരുതിയ ആ യാദൃച്ഛികതകൾ?
0: ഡേറ്റുകളോ?
1: അതെ, 2018 ഡിസംബർ 18 ഒരു യുവതി കാണാതാകുന്നു. അതേ ദിനം വേറൊരു കൊച്ചുകുട്ടി മരണപ്പെടുന്നു.
0: അന്ന് ബാംഗ്ലൂരിൽ നിരവധി മരണങ്ങൾ നടന്നിരിക്കാം ചിദംബരം. അവ കണക്ട് ആക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്.
1: ഡിസംബർ 18 ചരമക്കോളം നിവർത്തി വെച്ച് നോക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. 5 വർഷം കഴിഞ്ഞ് വീണ്ടും അതേ ഡിസംബർ 18 ഒരു ആത്മഹത്യ. ഇവ തമ്മിൽ ഏതോ വിധത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് എനിക്ക് ശക്തമായ ഒരു തോന്നൽ.
0: ഇതിന്റെ സത്യം വെളിച്ചത്ത് വരണമെന്നത് ഇപ്പോഴെന്റെ ആവശ്യം കൂടിയാണ് ചിദംബരം. സംശയ നോട്ടങ്ങളുടെ കൂർത്ത മുനകൾ എന്റെ പിൻകഴുത്തിലും വന്ന് പതിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്.
2: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, ധനപതി ജയദേവ് കോട്ടയം. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ,

0: 있습니다. ഈ തുടർ നാടകത്തിന്റെ 14-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ഹിന്ദി വ്യാകരണം, വർണ്ണ ശബ്ദ്, അവതരിപ്പിക്കുന്നത് ജാസ്മിൻ എസ്. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ.

ആകാശവാണി സമയം 3 മണി. ഗാനോപഹാരം ആരംഭിക്കുന്നു. ഇന്ന് ഗാനോപഹാരത്തിൽ വിവിധ ഗായികമാർ പാടിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം എസ് ജാനകി പാടിയ ഗാനം, ചിത്രം പപ്പയുടെ സ്വന്തം അപ്പോസ്, രചന ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം പി ലീല പാടിയത്. ചിത്രം മയിലാടും കുന്ന്. വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്, ലതിക പാടിയത്.

0: പുസ്തകങ്ങൾ.
1: ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം. നിരവധി കൃതികൾ ലോകസാഹിത്യത്തിൽ മാനവികയിൽ വീണു. ആ പ്രതിഷേധ ചൂടിൽ നിന്ന് സാഹിത്യകൃതികൾ പിറവിയെടുത്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി
2: കാലത്ത് നിങ്ങളൊക്കെ ഞാൻ രണ്ട് കപ്പ് കണ്ണ് രണ്ടും പശ തലയ്ക്ക് നല്ല കനം തോന്നി. കുട ചൂടി ഒരു കൊക്കിനെ പോലെ കാലുകൾ നീട്ടി കാര്യമനിയ, എന്റെ കൂട്ടുകാരൻ ശേഖരഞ്ജനാണ്. ഇടയ്ക്ക് മാറും, എം എക്ക് പഠിക്കുകയാണ്.
1: ആത്മപ്രകാശം എന്ന നോവൽ തുടങ്ങുന്നത് സുനിൽ ഗംഗോപാധ്യായയുടെ 1966 പുറത്തിറങ്ങി

0: എന്ന കഥാപാത്രത്തിൽ എത്തിച്ചേരുകയാണ്. ഇതിലെ കേന്ദ്ര നോവലിന്റെ നായകൻ ഒരു പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്ന സുഖം കെട്ടിപ്പൊക്കിയ അതിരുകളായ സദാരം പരിശുദ്ധയൊക്കെ ചോദ്യം ചെയ്യുകയാണ്.
1: ശേഖർ വീട്ടിലെത്തിയിട്ടില്ല എന്ന അറിവ് സുനിലിനെ ആശങ്കയിലാക്കി മടക്കി അയച്ച പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നതിന് തങ്ങളുടെ ശീലങ്ങളുള്ള ഓഫീസിൽ പോകുന്നതിനും ജോലി ചെയ്യുന്നതിലും കൃത്യനിഷ്ഠയൊന്നുമില്ല. സുഹൃത്തുക്കൾ ശീലങ്ങളിൽ ഉൾപ്പെടുന്നു.
0: അലഞ്ഞു സുനിൽ ഗ്രാമത്തിൽ നിന്നും നഗരത്തിൽ എത്തപ്പെട്ടതാണ്. ചെറിയമ്മയും ഭർത്താവും നഗരത്തിൽ അവന് അഭയം ജോലി എത്തുന്നു മാത്രമാണ്. ശേഖറിനെ കണ്ടെത്തുക എന്നത് ആഖ്യാനത്തിന്റെ ഇരു ഒരുങ്ങുകയാണ് സുനിൽ കാര്യം പറയുന്നു.

0: വീട്ടുകാരോട് പറയാതെ എവിടെയെങ്കിലും ആഘോഷിക്കാൻ പോയി കാണും എന്നാണ് അവിഷ് മറുപടി പറയുക എന്നതിലാണ് ബാറിൽ അഭയങ്ങളെ കുറിച്ചും കാമുകിമാരെ കുറിച്ചും അയാൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നു. കൂടി വിളിച്ചു വരുന്നു.
1: ശേഖറുമായി ഞാൻ പരിചയം ബർഹാംപൂരിലെ മെലിഞ്ഞുപോയ ഗംഗാദിയുടെ തീരത്ത് ശേഖറാണ് എന്നെ അരാജകത്വം പഠിപ്പിച്ചത്. ഒരു സന്ധ്യ

എനിക്ക് ശേഖർ സമ്മതിച്ചില്ല. എന്തോ കുടിക്കുന്നു. ഞങ്ങൾ അന്ന് ഏതാണ്ട് 14 ഓ

0: നഗരത്തിലെ ബാഡറിൽ മെന്ന് പഠിച്ചു. വേശ്യാലയങ്ങളിലേക്കുള്ള വഴികൾ അയാൾ കണ്ടെത്തി.
1: ആഖ്യാന രീതിയാണ്. കഥാപാത്രത്തിന്റെ മാനസിക സഞ്ചാരത്തിലൂടെയും ചിന്തയിലൂടെയും വെർജീനിയ എന്നിവരൊക്കെ നോവലിലെ കഥാപാത്രം എന്ന അന്വേഷിച്ചുള്ള സുഹൃത്ത്.

0: വിശ്വസിച്ചിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ കൂടുതൽ കാലം ശേഖർ ജീവിച്ച പരിതോഷ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ
1: ശ്രമം കൂട്ടുകാർ ചർച്ച ചെയ്തുകൊണ്ട് വിമൽ ില്ല എങ്കിലും അവർ മാറുന്നു ബാരിൻ

വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിതത്തെ കാണുന്ന സുനിൽ ഓക്കേ.

പോലെ ചൊരി ായിരുന്നു എന്ന് കണ്ടാൽ തോന്നും. ഒരു മൂലയിൽ

പറഞ്ഞു.

രണ്ട് ലോകമഹാ സർഗ വിസ്ഫോടനം മുകുന്ദൻ ദിനം പുരാതന ചിന്താധാര.

0: ഇന്നലെ അതെ, എന്താ കാര്യം? മൂന്ന് ദിവസം നിങ്ങൾ വിവരമറിയിക്കുകയാണ് ജീവിക്കുക. വല്ലതും കഴിക്കുമെന്നാണ് മധുര പലഹാരങ്ങളും വെച്ചു അല്ലേ പരിതോഷ്? അന്വേഷിക്കാം. പേടിക്കാനൊന്നുമില്ലെന്ന് അമ്മയോട് പറയണം.
1: ഈ കൃതി ജീവിതം ഒരു പരീക്ഷണം പോലെ അയാളും മൂല്യവും നൽകാത്ത

0: Yeah. Hidak.
1: സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകൾ അദ്ദേഹത്തിന്റെ നിരവധി കഥാപാത്രമാണ്. എന്നാൽ യമുന
0: പുരസ്കാരം സുനിൽ ഗംഗോഹയെ. നോവലുകൾക്കു പുറമെ കവിതാ സമാഹാരങ്ങൾ, യാത്ര, പ്രകാശം എന്ന നോവലിനു പുറമെ ആദ്യകാലത്ത് പ്രശസ്തി
1: പ്രഥം മഹാപൃഥ്വി ധൂബാസ് ഗംഗോപാധ്യായ. കൃതികൾ മൊഴിമാറ്റത്തിലൂടെ മലയാളത്തിലുണ്ട്. ഭാഷയിലൂടെ കടത്തി 93 മലയാളത്തിലെത്തിയ ഈ കൃതി പരിഭാഷ
0: ആത്മപ്രകാശം. ഈ നോവലിന് സംഭവങ്ങളുടെ തുടർച്ചയല്ല ആഖ്യാനത്തിന്റെ രീതി. കഥ കൊടുത്തിരിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം കൽക്കത്തയെ നിരാശയും അനുഭവപ്പെട്ടു. മുന്നിൽ കണ്ടു ഈ ഒരു തകർച്ചയുടെ പ്രതിഫലനം ആത്മപ്രകാശത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഈ നോവൽ കെട്ടുപാടുകളിൽ നിന്ന് കുതറാൻ ശ്രമിക്കുന്ന യുവാക്കളുടെ ശബ്ദമായ ആത്മപ്രകാശത്തിന് ഭാരതീയ ക്ലാസിക് നോവലുകളുടെ ഇടയിൽ സ്ഥാനമുണ്ടെന്നതിൽ സംശയമില്ല.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 32, ശകവർഷം 1948, ആഷാഢം 25, 2026 ജൂലൈ മാസം 16 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ 30:45. എഫ്എം ബാൻഡിൽ 101.4 മെഗാഹെഡ്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയപ്പെട്ടവരെ, ചോദ്യോത്തരവേളയിൽ ആദ്യം ഇന്നലെ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഏറ്റവും കൂടുതൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ പിന്നണി ഗായകൻ ആര്? ഉത്തരം കെ ജെ യേശുദാസ്. ഇന്നത്തെ ചോദ്യം ഇതാണ്, മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയുടെ പേരെന്ത്? ചോദ്യം ഒരിക്കൽ കൂടി, മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയുടെ പേരെന്ത്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:40 കേൾക്കാം.

നൂറ്റിയൊന്ന് ദശാംശം നാല് മെഗാഹെർട്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അകലത്തെ അമ്പിളി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, എം ഡി രാജേന്ദ്രൻ്റെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന ഗാനം അക്കച്ചിയുടെ കുഞ്ഞുവാവ എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, ശ്യാം.

എസ് ജാനകി പാടിയതാണ് അടുത്ത ഗാനം. ആനയ്ക്കൊരുമ്മ എന്ന ചിത്രത്തിൽ ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം.

എൻ്റെ അമ്മു നിൻ്റെ തുളസി അവരുടെ ചക്കി എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്രയുടെ ശബ്ദത്തിൽ ഒ എൻ ബി കുറുപ്പിൻ്റെ വരികൾക്ക് കണ്ണൂർ രാജൻ്റെ സംഗീതം. മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: 자유레인지인데 잡다. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: സ്പൈസ് എഫ് എം സമയം 5 മണി കഴിഞ്ഞ് 45 സെക്കൻഡ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നിത്യശ്രീ പാടിയ ഗാനം ജീൻസ് എന്ന ചിത്രത്തിൽ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: സുസ്ഥീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന്റെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അനീഷ്. നമസ്കാരം സർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ രക്തദാനത്തിന്റെ പ്രാധാന്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കൾക്കിടയിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ യൂത്ത് തന്നെയാണ്. കാരണം യൂത്ത്, അതായത് 18 വയസ്സ് തികയുന്നതോടുകൂടി അയാൾക്ക് രക്തം നൽകി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 65 വയസ്സ് വരെ ബ്ലഡ് ഗ്രാജ്വലി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം നമ്മളെ സമൂഹത്തിന്, നമുക്ക് സഹജീവിയോട് നമ്മൾ അത്രത്തോളം സ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പല പദ്ധതികളും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവദ്യുതി പോൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മളൊരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 18 വയസ്സ് തികയാത കുട്ടികളാണ് അതിലുള്ളത്. പക്ഷേങ്കിൽ ആ കുട്ടികൾ നമ്മളെ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് തൻ്റെ റിലേറ്റീവ് അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ്, 18 വയസ്സ് തികഞ്ഞ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, അവരിൽ അവബോധം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവർ ഈ ക്യാമ്പിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്കും മാനസികമായ വളർച്ചയുണ്ടാവും. അന്നേരം തൻ്റെ സമൂഹത്തിനെ താൻ എങ്ങനെ സഹായിക്കണമെന്ന് തോന്നും. അപ്പോൾ അത് 18 വയസ്സ് തികയുന്നതിൽ റിയാക്ട് ചെയ്യുകയും ആ റിയാക്ഷനിലൂടെ അയാളും ഒരു ബ്ലഡ് ഡോണറായി മാറുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കോളേജ് തലത്തിലും നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. പരമാവധി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ ഒരു ലോങ് റണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പലർക്കും രക്തദാനം നടത്തുവാനായി ഒരു ഭയപ്പാട് കണ്ടുവരാറുണ്ട്. ഈ പ്രവണത ശരിക്കും കൃത്യമായ ഒരു അവബോധം ഇതിനെക്കുറിച്ചില്ലാത്തത് കൊണ്ടാണോ?
2: ഇപ്പോഴും അങ്ങനത്തെ ഒരു മിഥ്യ ധാരണ നമ്മളെ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറിങ്ങനെ ഒന്ന് കൈമുറിയോ കാലുമുറിയോ ചെയ്ത് കഴിഞ്ഞാൽ ചോര വന്നിട്ട് അയ്യോ ചോര എന്ന് പറഞ്ഞിട്ടുള്ള കരയുന്ന ഒരു ഇതിൽ നിന്നും വളർന്നെങ്കിലും ആ ചോരയോടുള്ള ഒരു ഭയം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഒരിക്കൽ അത് തൻ്റെ സുഹൃത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടിയാവും, അയാൾ ഒരു ഡൊണേഷൻ നടത്തുകയാണെങ്കിൽ അയാൾ ഒരു 20 മിനിറ്റുള്ള ഒരു പ്രോസസ്സാണ്.

0: അത് തനിക്ക് അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല. ഒരു ജീവൻ അല്ലെങ്കിൽ നാല് ജീവനോളം രക്ഷിക്കാൻ മാത്രമേ അതിനെക്കൊണ്ട് സാധിക്കുന്നുള്ള ഒരു ബോധം അയാളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അയാൾ റെഗുലർ ഡോണറാവും. ഇത് ഈ പറയുന്ന ഭയപ്പാടുകളും കാര്യങ്ങളും ഇല്ലാതാവും. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പല വെബ്പോർട്ടുകൾ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് മാസ് മീഡിയ അതുപോലെയുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇത് ഭയപ്പാടോടെ സ്വീകരിക്കേണ്ടതല്ല. ഒരിക്കൽ നമ്മൾ ഭയപ്പാടോടുകൂടി നമ്മളത് അവിടെ പോയി ഡൊണേറ്റ് ചെയ്യുകയും, പക്ഷേ അതിനുശേഷം ഇതൊരു പ്രശ്നമില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടത്താം.
1: സർ, ഒരു വ്യക്തിക്ക് രക്തദാനം എപ്പോൾ വേണമെങ്കിലും നടത്താമോ? അതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ?
0: അതിൽ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. ഒരു വ്യക്തിക്ക് എപ്പോൾ എവിടെ എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ നടത്താമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ഗൈഡ് ലൈൻ തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വയസ്സാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ നമുക്ക് 62 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മാസം കൂടുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ പുരുഷന്മാർക്കും റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം കൂടി അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ HB കൗണ്ട് നോക്കും. 12.5 മിനിമം HB കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ നാളെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തലേന്ന് ഒരു 8 മണിക്കൂറെങ്കിലും നല്ല ഒരു ഉറക്കം എനിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം, വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ 24 hours എന്നെ മുന്നേ മദ്യപിക്കുന്ന ആളെങ്കിൽ ആ മദ്യപാനം നിർത്തണം. പുകവലി അതുപോലെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിർത്തിയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യെങ്കിൽ, നമ്മൾ ഇതോടു കൂടി ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് കുറച്ചും കൂടി മെഡിക്കലാണ് അതിൽ പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും സർജിക്കൽ മെഡിക്കൽ ഇത് നമ്മളെ ശരീരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഡ്യൂറേഷൻ, 6 മാസം 1 വർഷം. അതുപോലെ ഡെങ്കു വന്നിട്ടുണ്ട്, 6 മാസത്തേക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ മെഡിക്കൽ കണ്ടീഷനും കൂടി അതിലുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ റിസ്ക് ബിഹേവിയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബ്ലഡ് ഡൊണേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്ന ആൾക്ക് സുരക്ഷിതമായ ഒരു രക്തം സ്വീകരിക്കണം. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഡോണർ ആദ്യം സുരക്ഷിതനായിരിക്കണം. ആ സുരക്ഷ നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ്, 5 തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ ഇതുപോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ ഇത് നമ്മൾ സ്വീകരിക്കുന്ന ആളേക്ക് എത്താൻ പാടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ കോൺഷ്യസ് ആയിരിക്കണം, ഡോണർ കോൺഷ്യസ് ആയിരിക്കണം, ഇങ്ങനത്തെ ഇത് ഞാൻ ഒരിക്കലും പകർന്നു കൊടുക്കില്ല എന്നുള്ള. അപ്പോൾ എൻ്റെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതാണ്, നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽത്തിയർ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് 65 വയസ്സ് വരെ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് രക്തദാനം നടത്താമോ?
0: അത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ സിവിയർ ആണെങ്കിൽ പരമാവധി നമുക്കതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ കൺട്രോൾഡ് ആണെങ്കിൽ, നമുക്കിപ്പോൾ ഷുഗർ അതുപോലത്തെ ഇതിൽ കൺട്രോൾഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ അതിൽ കൃത്യമായിട്ടുണ്ട്, ആ നമ്മൾ എടുക്കുന്ന മെഡിസിനും കാര്യങ്ങളും എല്ലാം നമ്മളെ മെഡിക്കൽ ഗ്രൗണ്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ മെഡിക്കൽ ഓഫീസറെടുക്കി എത്തിക്കഴിഞ്ഞാൽ അവർ ഏത് മരുന്നാണ് കഴിക്കുന്നത്, പ്രഷറിൻ്റെ ഏത് മരുന്നാണ്, അപ്പോൾ അത് നോക്കിയിട്ട് അവർ നിങ്ങളെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും. എന്നാലും നമ്മളെ കൺട്രോൾഡ് ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ രക്തദാനം ചെയ്യുന്നതിലൂടെ ദാതാവിന് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: രക്തദാനം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞു മുന്നേ പറഞ്ഞതുപോലെ 5 ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സി, സിഫിലിസ്, മലേറിയ, ആ രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ടെസ്റ്റാണ് ഫസ്റ്റിൽ കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഇത് ഡെഡായി പോകുന്ന സെല്ലുകളാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത്, നമ്മൾ ഒരു ലൈവായിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൊണേഷനിലൂടെ പിന്നെയും കൂടിയും എൻ്റെ ശരീരം അതിന് വേണ്ടിയിട്ട് പുതിയ ഈ ബ്ലഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുക. അപ്പോൾ ഒരു ഉത്തേജനമാണ് നമുക്ക് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഈ ഡൊണേഷനിലൂടെ നടക്കുന്നതാണെങ്കിലും ഞാൻ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട്, അതായത് എൻ്റെ സഹജീവിയേക്ക് ഒരു സഹായം കൊടുക്കുക, അതെൻ്റെ ഒരു കടമയാണ്. ആ കടമ നിറവേറ്റുക എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പ്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്കൊരു എൻ്റെ 3 മാസം ആകുക എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു വൈബ്രേഷനാണ്, അതായത് ഇനി എനിക്ക് ജലദോഷം പിടിക്കാൻ പാടില്ല, എല്ലാം എനിക്ക് ബ്ലഡ് കൊടുക്കും.

0: പറ്റില്ല, ജലദോഷം കൊണ്ട് ചുമയുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മഴ നനയാണ്ട് ഈ ആഴ്ച എങ്ങനെയെങ്കിലും ആ രീതിയിൽ എനിക്ക് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ അതൊരു ഒരു പശ്ചാത്തപത്തിൻ്റെ ഒരു മോഡലാണെന്നുള്ളത്. കാരണം ഞാൻ 18 വയസ്സ് കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് NCCക്കുള്ള സമയത്തും രണ്ടാമത്തെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. പക്ഷേ എങ്കിൽ എനിക്ക് അന്ന് റെഗുലറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള ഇതിനെക്കുറിച്ചിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിൽ വന്നതിന് ശേഷമാണ് എനിക്ക് റെഗുലർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ ഒരു 22 കൊല്ലത്തോളം എനിക്ക് നഷ്ടപ്പെട്ടു ഇതിൽ നിന്ന്. എൻ്റെ സഹജീവിയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതൊരു പത്തറ്റിക് സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒരു ഒരാളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹജീവിയാണ്. സഹജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയാണ്, അയാൾ ഏറ്റവും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമ്മളെ ഭരണഘടന തന്നെ പറയുന്നത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്രത്തോളം അവകാശമുണ്ട്? അയാൾക്കുള്ള ജീവിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെങ്കിൽ ഞാൻ എൻ്റെ കടമ നിറവേറ്റണം. അല്ലാതെ അതൊരു ദാനോ കാര്യങ്ങളോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ കടമ കൃത്യമായിട്ട് നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഷോർട്ടേജുകളും കാര്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും.
1: സർ, ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ ചെന്നാലും രക്തദാനം ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനായി എന്തെങ്കിലും പ്രത്യേക സംവിധാനം നിലവിലുണ്ടോ?
0: അതായത് കേരളത്തിൽ ഇന്ന് 206 ബ്ലഡ് സെൻ്റർ ലൈസൻസ്ഡ് ബ്ലഡ് സെൻ്ററുകളാണെന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ 45 എണ്ണം നമ്മൾ സർക്കാർ മേഖലയിലുള്ളതാണുള്ളത്. മെഡിക്കൽ കോളേജ്, അതുപോലെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, DH താലൂക്ക് ആശുപത്രിയുണ്ട്. അവരെ നീഡ് അനുസരിച്ചിട്ട്, അവിടെയുള്ള ബ്ലഡിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും അവർക്ക് ലൈസൻസ് കിട്ടുന്നതും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ മേഖലകളിൽ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേഷൻ നമുക്ക് നടത്താൻ പറ്റൂ, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പൗരന് ഇതും കൂടി ബോധം ഉണ്ടായിരിക്കണം. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയാണ് ആ ഹോസ്പിറ്റൽ അതോറിറ്റി ചെയ്യുന്നത്. അതോടൊപ്പം ഞാനും കൂടി അതിൻ്റെ ഭാഗവാക്കാവുന്നു. അപ്പോൾ അതുകൂടി പ്രിവെൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഡൊണേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രക്തത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ചോദിക്കാം, പൗരന് ചോദിക്കാം, ഇത് ലൈസൻസ്ഡ് ബ്ലഡ് ബാങ്ക് അല്ലേ, ലൈസൻസ് അവർ പബ്ലിക്കിന് കാണേണ്ട രീതിയിൽ പുറത്ത് തൂക്കി വെച്ചിരിക്കണമെന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരേ സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലഡ് കൊടുക്കാം. അപ്പോൾ കൊടുക്കുന്നവരുടെ പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അത് ലൈസൻസ്ഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതും നമ്മളെ. കാരണം എല്ലാ സർക്കാർ സംവിധാനത്തിലും അവിടെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൗരൻ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പൗരൻ അത് ചെക്ക് ചെയ്യാൻ പറ്റും, ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ബ്ലീഡിങ് ടൈം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് 6 ആഴ്ച നമ്മളെ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. സത്യത്തിൽ ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കേണ്ടത് 24 hours ആണ്. 24 മണിക്കൂറും ബ്ലഡ് സെൻറ്റർ പ്രവർത്തിക്കണം. പക്ഷേങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് വരെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേങ്കിൽ അവിടുന്ന് ബ്ലഡ് കൊടുക്കുന്നത് 24 മണിക്കൂറാണ്. അത് ഏത് പാതിരാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ ബ്ലഡ് ഇഷ്യൂ ചെയ്യണം, രോഗിക്ക് നമ്മൾ ബ്ലഡ് കൊടുത്തിരിക്കണം. പക്ഷേ ബ്ലീഡിങ് ടൈം അതിന് നമ്മളെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ, നമ്മളെ ക്ലൈമറ്റ് ഇതെല്ലാം നോക്കിയിട്ട് രാവിലെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മൾ ഒരു മണി കഴിഞ്ഞു, പിന്നെ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല, 1 മണി കഴിഞ്ഞ് 1-2 മണി സമയത്ത് ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊലാപ്സ് ആവും എന്നേ. അപ്പോൾ ആ ഒരു, അതായത് നമ്മൾ വെള്ളം കുടിച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ചു, അതിന് ശേഷമാണ് നമ്മൾ ബ്ലീഡിങ്ങിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞു അതിനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള. ആ തയ്യാറെടുപ്പ് നമ്മളെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ നോമ്പ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബ്ലഡ് ഷോർട്ടേജ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു ഡ്രൈവ് ആൾക്കാർക്ക്, അതായത് അവർ പകല് ഫുള്ള് ഭക്ഷണം കഴിക്കാതെ നോമ്പ് എടുത്തിരിക്കുന്നതാണ്, അതിന് ശേഷം അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ നോമ്പ് തുറ പോലും നമ്മളെ ബ്ലഡ് സെൻ്ററിൽ നടക്കുന്നുണ്ട്. നോമ്പ് തുറ നടന്നതിന് ശേഷം നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന കണ്ടീഷനും നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ശ്രീചിത്ര അതുപോലെയുള്ള സെൻ്ററുകൾ ഷോർട്ടേജ് വരുന്ന ആ മൊമെൻ്റിൽ നമ്മൾ ഇതുപോലത്തെ പ്രിക്കോഷൻസ് എടുത്തിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം.
1: പൊതുജനങ്ങളോട് അങ്ങേക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ, അതായത് നമ്മൾ ഒരു പൗരൻ, നമ്മളൊരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ തൻ്റെ സഹജീവിയോടോ ഒരു കടമ നിറവേറ്റാനുണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റുക. ആ നിറവേറ്റുന്നത് ഒരു പ്രാവശ്യമല്ല, റെഗുലറായിട്ട് ഞങ്ങൾക്ക് ഏത് സമയം വരെ, അതായത് ഞാൻ പറഞ്ഞ പോലെ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് ആ കടമ നമുക്ക് നിർവഹിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തൻ്റെ കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് ബ്ലഡ് സെൻ്ററിൽ റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്തിൽ എനിക്ക് പറയാനുള്ളത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി.

0: കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്.
3: നിയമവീഥി.
4: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിജി എൻ. ഞാൻ ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയും ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ ആയി വർക്ക് ചെയ്യുന്ന ആളുമാണ്. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്നു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 കീഴിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി പോലെ തന്നെ നാഷണൽ ലെവലിൽ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയും സ്റ്റേറ്റിൽ സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും അതേപോലെ ജില്ലാതലത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും താലൂക്ക് തലത്തിൽ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 5 താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റീസാണ് ഉള്ളത്. ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി, തൊടുപുഴ, പീരുമേട്, ഇങ്ങനെ 5 ലീഗൽ സർവീസസ് കമ്മിറ്റീസാണ് ഉള്ളത്. ഒരു താലൂക്ക് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. അത് തൊടുപുഴയിൽ മുട്ടത്ത് വർക്ക് ചെയ്യുന്നു. അത് ജില്ലാ കോടതിയോട് അനുബന്ധിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ Article 39A പ്രകാരം എല്ലാവർക്കും നീതി എത്തിക്കുക എന്നുള്ളതാണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിന്റെ തന്നെ ലക്ഷ്യം. നമുക്കറിയാം ആളുകൾക്ക് നീതി കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയോ അല്ലെങ്കിൽ സാമൂഹികപരമായ പിന്നോക്കാവസ്ഥയോ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥകൾ കൊണ്ടോ ഒക്കെയാണ് അവർക്കുണ്ടാകുന്ന ഇൻജസ്റ്റിസിനെതിരെ കോടതിയെ സമീപിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 വന്നതും അതിന് കീഴിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്തിട്ടുള്ളതും. നമ്മൾ നോക്കിയാൽ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിന്റെ കീഴിൽ 12 വകുപ്പ് പ്രകാരം ആർക്കൊക്കെയാണ് ഫ്രീ ലീഗൽ എയ്ഡ് സർവീസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ലീഗൽ എയ്ഡ് കൊടുക്കണം, അതേപോലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം, അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം, പിന്നെ ഇൻഡസ്ട്രിയൽ വർക്ക്മെൻ ആണെങ്കിൽ അവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം, അതേപോലെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, വിക്ടിംസ് ഓഫ് മാസ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ എർത്ത് ക്വിക്ക്, കാസ്റ്റ് അട്രോസിറ്റീസ്, വെള്ളപ്പൊക്കം, പിന്നെ ഡ്രോട്ട്, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ, ഇതിലൊക്കെ പെട്ടെന്ന് വരുന്ന വിക്ടിംസിന് നമ്മൾ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്കറിയാം ജയിലുകളിൽ കിടക്കുന്ന പ്രതികൾ പലർക്കും നിയമത്തിൻ്റെ കോടതികളിലേക്ക് എത്താനുള്ള ഒരു വഴി സാമ്പത്തികമായി അടഞ്ഞു പോകുന്നത് കൊണ്ട് പലരും വർഷങ്ങളോളം ജയിലുകളിൽ കടന്നു പോകുന്നു. അവർക്ക് ജാമ്യാപേക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറക്കാനോ ഒന്നും ആരുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതൊന്നും മാറുന്നതിന് വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിലുള്ള പ്രതികൾക്കും ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിന്റെ കീഴിൽ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കും. അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ നമുക്കറിയാം ലീഗൽ എയ്ഡ് ഡിഫൻസ് കൗൺസിൽ സിസ്റ്റം എന്നൊരു സിസ്റ്റം തന്നെ കെൽസയുടെ കീഴിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ചിട്ടും ചീഫ് ലീഗൽ എയ്ഡ് കൗൺസിൽ, അതുകൊണ്ട് ഡെപ്യൂട്ടി ലീഗൽ എയ്ഡ് കൗൺസിൽ, അസിസ്റ്റന്റ് ലീഗൽ എയ്ഡ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ലോയേഴ്സിനെ സെലക്ട് ചെയ്ത് ഒരു പെർമനന്റ് സ്ട്രക്ചർ പോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് കസ്റ്റഡിയിൽ കിടക്കുന്ന പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് ആണ്. രണ്ടാമത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ആളുകളെ കടത്തിക്കൊണ്ട് പോകുന്ന കേസിൽ പെടുന്ന വിക്ടിംസിന് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കണമെന്നാണ്. അതേപോലെ തന്നെ ഒരാൾ

0: ഡോളർക്ക് 3 ലക്ഷം രൂപയെ താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ അദ്ദേഹത്തിനും ഫ്രീ ലീഗൽ എയ്ഡിന് അവകാശമുണ്ട്. ഫ്രീ ലീഗൽ എയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വക്കേറ്റ് ഫീ, അതേപോലെ തന്നെ ലിറ്റിഗേഷൻ എക്സ്പെൻസസ്, കോർട്ട് ഫീ, ഇതെല്ലാം സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കുമെന്നും കക്ഷികൾ സാമ്പത്തികമില്ലാത്തതുകൊണ്ട് കോടതിയിൽ എത്തപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണം എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സമൂഹത്തിലെ വീക്കർ സെക്ഷനെ സമൂഹത്തിലെ മുന്നോട്ട് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഏകദേശം 14 സ്കീമുകൾ കേരള ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്, കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ മാസവും അത് നമ്മുടെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി കേന്ദ്രീകരിച്ചും അദാലത്തുകൾ നടത്താറുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ലയിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിയമപരമായ സഹായം ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ തർക്കം പരിഹരിക്കപ്പെടണമെങ്കിലോ ലീഗൽ സർവീസ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയെയോ അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയെയോ അവർക്ക് അപ്രോച്ച് ചെയ്യുക. അവിടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എതിർകക്ഷിക്കും പരാതിക്കാരൻ നോട്ടീസ് അയക്കും, ഇരു കക്ഷികളെയും വിളിച്ചു വരുത്തും, ഇരു കക്ഷികളും നമ്മൾ സംസാരിക്കും. ഒന്നുകിൽ ട്രെയിൻഡായ മീഡിയേറ്റേഴ്സോ അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാനോ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയോ സംസാരിക്കും. ഒരു സെഷനിൽ തീരാൻ സാധ്യമില്ലാത്ത കേസാണെങ്കിൽ 2-3 സെഷൻസ് നടത്തി രണ്ട് കൂട്ടർക്കും കൺവീനിയൻ്റ് ആയ ഡേറ്റ് വെച്ച് നമ്മൾ സംസാരിച്ച് രമ്യതയിൽ എത്തിക്കാൻ ശ്രമിക്കും. രമ്യതയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവർ തമ്മിലുള്ള തർക്കം പരിഹരിച്ചുകൊണ്ടുള്ള കണ്ടീഷൻസ് നമ്മൾ എഴുതും, രണ്ട് കൂട്ടരെ കൊണ്ട് ഒപ്പിടിക്കും. അതിന് പറയുന്ന അവാർഡ് എന്നാണ് പറയുന്നത്, അത് സിവിൽ കോടതിയിലെ ഡിക്രിക്ക് തുല്യമാണ്. അദാലത്തിൽ വെച്ച് പാസ്സാക്കുന്ന ഒരു അവാർഡ് ഫൈനലാണ്, അതിൽ നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അത് സിവിൽ കോടതിയിലെ ഡിക്രി പോലെയാണ്, സിവിൽ കോടതിയിൽ പോയിട്ട് ആ വിധി നമുക്ക് ഈടാക്കിയെടുക്കാം. എൻ്റെ ഒരു 1.5 ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയിലെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന കേസുകളിൽ 60-70% കേസുകളും നമ്മൾ ഒന്ന് മനസ്സ് അപ്ലൈ ചെയ്ത് രണ്ട് കൂട്ടരെയും വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്താൽ തീരും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ബാങ്കുകളിൽ നിന്നൊക്കെ വാഹനത്തിൻ്റെ ലോൺ എടുക്കുകയും അതേപോലെ ഹൗസിംഗ് ലോൺ എടുക്കുകയും അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് വസ്തു ഈടുവച്ചും അല്ലാണ്ടും ലോണൊക്കെ എടുക്കുകയും ചെയ്തിട്ട് അടയ്ക്കാൻ പറ്റാതെ കുടിശ്ശികയായി കിടക്കും. ഒരിക്കലും പാർട്ടിക്ക് ബാങ്കിനെ നേരിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറവുകൾ എമൗണ്ടിൽ വരുത്താൻ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ ലോക അദാലത്തിൽ നമ്മൾ ഈ ബാങ്കുകളുടെയൊക്കെ അദാലത്ത് കേസുകൾ നമ്മൾ വിളിപ്പിക്കും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഉള്ളതായിട്ട് അടയ്ക്കാണ്ട് കിടക്കുന്ന കേസുകളിലൊക്കെ നമ്മൾ ബാങ്കുമായിട്ട് സംസാരിച്ചിട്ട് പലിശയും പലിശയൊക്കെ കുറവ് ചെയ്ത് കക്ഷികൾക്ക് അടയ്ക്കാവുന്ന രീതിയിൽ 5-6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം, അതായത് മെയ് മാസം, ജൂൺ മാസം നടത്തിയ അദാലത്തിൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏകദേശം 12 കോടി രൂപയോളം ഉള്ള കേസുകൾക്ക് നമ്മൾ സെറ്റിൽമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അദാലത്തിലെ പ്രീ ലിറ്റിഗേഷൻ പെറ്റീഷൻസ് അല്ല, വന്ന ചെക്ക് കേസുകൾ, അതേപോലെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ് ക്ലെയിം ട്രിബ്യൂണലിലെ കേസുകൾ, അങ്ങനെ ഉൾപ്പെടെ ഉള്ള കേസുകളിൽ നമുക്ക് ഇത്രയും രൂപയുടെ ഒരു സെറ്റിൽമെൻറ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് പറയാനുള്ള കാരണം നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന കക്ഷികൾക്ക് അവരുടെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു വേദിയാണ് ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റി അതോറിറ്റിയും അതേപോലെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളും. അതേപോലെ തന്നെ നമുക്ക് സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങളിലും ഇടപെടാൻ സാധിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ തൊടുപുഴ മുട്ടത്ത് ഒരു റോഡ് പണി, കാരണം ആയിരക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡ് വർഷങ്ങളായി പൊളിഞ്ഞുകിടക്കുകയാണ്. 1-2 വർഷങ്ങളായിട്ട് പണി ഇങ്ങനെ പെൻഡിങ് ഓരോ കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പം പലരും ശ്രമിച്ചു നടക്കുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് ജില്ലാ ലീഗൽ സർവീസ് കമ്മിറ്റിയിൽ ഒരു പരാതി വന്നു, നമ്മളത് കോൺട്രാക്ടറെ വിളിച്ചു, PWD ആൾക്കാരെ വിളിച്ചു, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും വിളിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏകദേശം 18 ലക്ഷം രൂപയുടെ പണി പെൻഡിങ് ഉണ്ടായിരുന്നു. അത് നമ്മൾ 3-4 ദിവസത്തെ പ്രാവശ്യത്തെ ഒരു അറ്റംപ്റ്റ് കൊണ്ട് അവരെ തമ്മിൽ സംസാരിച്ച് രമ്യതയിൽ എത്തിക്കാൻ സാധിക്കുകയും ആ പണി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1 മാസത്തിനുള്ളിൽ തന്നെ അവർ കോൺട്രാക്ടറെ കൊണ്ട് ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. റോഡ് എന്ന് വെച്ചാൽ മുട്ടം ചള്ളാവയൽ റോഡാണ്, ഇപ്പം വളരെ നന്നായിട്ട് ആ റോഡാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ തൊടുപുഴ മുട്ടം കോടതിയിലേക്കുള്ള റോഡ്, ആ റോഡും ഇതേപോലെ തന്നെ പൊളിഞ്ഞ് വർഷങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. പരാതി വന്നു, അപ്പോൾ ഇവർ രണ്ട് കൂട്ടരെയും വിളിപ്പിച്ചു, ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡായിരുന്നു, കോൺട്രാക്ടറെയും വിളിപ്പിച്ച് രണ്ടുപേരെയും വിളിപ്പിച്ച് ഇരുത്തി സംസാരിച്ച് റോഡിൻ്റെ പണിയും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിലേക്ക് നമുക്ക് ഗുണകരമായ പല കാര്യങ്ങളും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തികളും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
1: നിയമവീഥി സമാപിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715, ഇമെയിൽ ID airdevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും.

അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐഡിയും ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ഐ ഡി AIRDevikulam@gmail.com.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻവാണിയിൽ മച്ചിപ്ലാവിലെ കർഷകനായ ശ്രീ സി എം ഗോപി ചെറുകുന്നേലുമായുള്ള അഭിമുഖം. ഏഴ് ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേളയിൽ കാർത്തിയായിനി കൃഷ്ണൻകുട്ടിയുടെ കവിതകളും ഗാനങ്ങളും കേൾക്കാം. 8:00 അങ്കണം പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം, ഹിന്ദി വ്യാകരണം. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10:00 നാടകം ശിശിരത്തിനു ശേഷം. 11:00 ചലച്ചിത്ര ഗാനം. ഇനി നാളത്തെ പരിപാടികൾ. 4:30 തേനിശൈ, തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. 5:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 റേഡിയോ ഹെൽത്ത്. 5:30 നാടക ഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ടൂറിസം ഡയറി. മരച്ചുവട് വെള്ളച്ചാട്ടം ശാന്തൻപാറ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. 8:00 പുത്തൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 10:00 ഇസൈ തെൻട്രൽ, തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. സ്പൈസ് എഫ്എമ്മിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 12 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയുടെ പേരെന്ത്? ഉത്തരം ഹൈഡ്രോപോണിക്സ്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

വിദ്യാലയമുറ്റങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിത വഴി തെളിക്കുന്ന പ്രധാനയിടം. സ്വഭാവ രൂപീകരണവും അറിവും ശീലങ്ങളും പെരുമാറ്റരീതികളും തുടങ്ങി വ്യക്തിഗത ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് നേടുന്നതിൽ പലതും ഉന്നത വിജയത്തിന്റെ പഥങ്ങൾ വരെ എത്തുന്നു. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ കൃഷി പഠനത്തോടൊപ്പം കൂട്ടിയപ്പോൾ ആ ശീലം വിദ്യാലയങ്ങൾ വിട്ട് വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞപ്പോഴും മിക്ക വിദ്യാർത്ഥികളും ഒപ്പം കൂട്ടുകയും അത് ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്തു പോരുന്ന കാഴ്ചകൾ ഇന്ന് ഏറെ സന്തോഷം ജനിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിൽ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച കാർഷിക വിജയത്തിന്റെ പിന്തുടർച്ചയിൽ ഇത് വിഷരഹിതമായ ഫലവർഗ്ഗങ്ങൾ കൂടി കൃഷി ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതിക്ക് സംസ്ഥാന കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഫലപോഷക തോട്ടങ്ങൾ ആരംഭിക്കുന്ന കനിപ്പന്തൽ എന്ന പുതിയ പദ്ധതിക്ക് നാളെ തുടക്കം കുറിക്കുകയാണ്. കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി ആർ കെ വി വൈ പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാലയങ്ങളിൽ കനിപ്പന്തൽ നടപ്പിലാക്കുന്നത്.

കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് നാളെ വയനാട്ടിൽ തുടക്കം കുറിക്കുകയാണ്. എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി എം എൽ എ ശ്രീ ഐ സി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്

0: ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്.
1: കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്ന് കേരളത്തിലുടനീളം രാഷ്ട്രീയ കൃഷി വികാസ് യോജന റഫ്താർ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഴവർഗ പോഷകത്തോട്ട പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കനിപ്പന്തൽ എന്നാണ് ഇതിന് പേര്. 4500 വരുന്ന യൂണിറ്റുകളിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കൃഷി വകുപ്പ്. സർക്കാരിൻ്റെ 100-ദിന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന കൃഷി വികാസ് യോജന റഫ്താർ പദ്ധതിയുടെ ഭാഗമായി 17-ാം തീയതി വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. തീർച്ചയായും കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനും മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വിടുതൽ പ്രഖ്യാപിക്കേണ്ട മേഖലകളോട് നോ കോംപ്രമൈസ് വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കാനുമുള്ള വലിയ ഒരു മൂവ്മെൻ്റാണ് കനിപ്പന്തൽ എന്ന ഈ മനോഹരമായിട്ടുള്ള പദ്ധതി. ഈ പദ്ധതി പൂർണ്ണ വിജയമാക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും PTA ഡിപ്പാർട്ട്മെൻറ്റിലും മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.
0: സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷകാഹാര ശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താൽപര്യം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു കാർഷിക പദ്ധതി എന്നതിലുപരി ക്യാമ്പസുകളിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗം പോലുള്ള അനാരോഗ്യ ശീലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ മുക്തരാക്കി പ്രകൃതിയോടും കൃഷിയോടും നമ്മുടെ സംസ്കാരത്തോടും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിനായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്.
2: കാർഷിക കേരളത്തെ സംബന്ധിച്ച് വളരെ സമഗ്രതയുള്ള, ദൂര കാഴ്ചയുള്ള, ദിശാബോധമുള്ള ഒരു പുതിയ പദ്ധതിക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ചേർന്ന് രൂപകൽപ്പന ചെയ്തത് നാളെ പ്രവൃത്തിപഥത്തിൽ എത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്, ഒരു നല്ല വാർത്തയാണ്.
0: പ്രക്ഷേപകനും ഫാം ജേർണലിസ്റ്റുമായ ശ്രീ മുരളീധരൻ തഴക്കര.
2: അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വിദ്യാർത്ഥികൾ മണ്ണിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു അവസരം കൂടി ഇതിലേക്കുണ്ടാകുന്നു. മണ്ണിൻ്റെ നന്മയെ തൊട്ടറിയുവാൻ വിദ്യാർത്ഥികളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെയും ഒക്കെ കൂട്ടായ ഒരു പ്രയത്നം, ഒരു ഇടപെടൽ കൃഷിയുടെ മേഖലയിൽ ഇതിലൂടെ കൈവരുന്നു എന്നത് സുപ്രധാനമായ കാര്യമാണ്. കൃഷിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു തലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കുന്നതിന് ഏറ്റവും നന്മയുള്ള ഒരു പദ്ധതിയായി ഇത് മാറട്ടെ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ് ഈ പദ്ധതിക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ വലിയ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു നൂതനമായ പദ്ധതി കനിപ്പന്തൽ എന്ന പേരിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പച്ചപ്പിൻ്റെ ഒരു പുതിയ അധ്യായം ഇവിടെ തുറക്കുകയാണ്. നാനാജാതി പച്ചക്കറി വിളകൾ നമ്മളുടെ വിദ്യാലയ മുറ്റത്ത് വിളയുന്നു. ഒപ്പം വളരെ സ്വാദിഷ്ടമായ, പോഷകസമ്പുഷ്ടമായ നാനാജാതി ഫലവർഗങ്ങളും വിദ്യാലയ വളപ്പുകളിൽ വിളയിച്ചെടുക്കുന്ന ഒരു കർമ്മ പദ്ധതി വളരെ പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ആരംഭിക്കുമ്പോൾ അത് ഏറെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ച് ഈ മഹത്തായ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ കേരളത്തിൻ്റെ വയൽനാടായ വയനാട്ടിലെ കൽപ്പറ്റയിൽ നടക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെ ഈ വലിയൊരു പദ്ധതി ആരംഭിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് കാണേണ്ടത്. കുറേ ഫലങ്ങൾ വിളയിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാകുന്നു എന്നതിനപ്പുറം നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറ നഗ്നപാദരായി മണ്ണിൻ്റെ നന്മയെ തൊട്ടറിയുവാൻ മണ്ണിലേക്ക് ഇറങ്ങുന്നു. മണ്ണ് അമ്മയാണെന്ന വലിയൊരു തിരിച്ചറിവ് കുട്ടികളുടെ മനസ്സിൽ, നമുക്ക് വേണ്ടതെല്ലാം തരുന്ന ഏറ്റവും

0: വലിയ അക്ഷയഖനിയായ മണ്ണിലേക്കാണ് കുട്ടികൾ ഇറങ്ങുന്നത്. തന്നെയുമല്ല, പുസ്തകത്തിനപ്പുറത്ത് അതിൻ്റെ പ്രയോഗ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ, മണ്ണിൽ വിളകൾ നട്ടു നനച്ച് വളർത്തുമ്പോൾ അവർ അറിയുന്നതും അറിയാതെ അവരിലേക്ക് സന്നിവേശിക്കുന്നതും. അധ്വാനത്തിൻ്റെയും കൃഷിയുടെയും മഹത്വമാണ് നാളെയുടെ പ്രതീക്ഷയായ ബാല്യത്തിന് അനുഭവവേദ്യമാകുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, അറിയാതെ ഇതിൽ ഒരുപാട് നന്മകൾ സംഭവിക്കുന്നുണ്ട്. സൂര്യപ്രകാശം വേണ്ടത്ര ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വയമേവ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവകമാണ് ജീവകം ഡി. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ജീവകം ഡി ഏറ്റവും അധികം വില കൊടുത്ത് വാങ്ങുന്നു നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. എന്തുകൊണ്ടാണ്? മുതിർന്നവരാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല, അവർ വെയിൽ എന്തെന്നറിയുന്നില്ല, പ്രകൃതിയെ മനസ്സിലാക്കുന്നില്ല, പ്രകൃതിയുടെ നന്മയെ തൊട്ടറിയുന്നില്ല. ഇവിടെ കുട്ടികൾ മണ്ണിലിറങ്ങി അധ്വാനിക്കുകയാണ്. അവർ നട്ടു നനച്ച് വളർത്തുന്ന ഈ പച്ചക്കറികൾക്ക് പന്തലിടുമ്പോൾ, അതിന് വളമിടുമ്പോൾ, അതിന് വെള്ളം നനയ്ക്കുമ്പോൾ, ഇങ്ങനെ അവരുടെ ഒരു ആത്മസ്പർശം ഈ കാർഷിക വിളകളുമായി മണ്ണുമായി ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അധ്വാനം എന്താണ്, അതിൻ്റെ വില എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്നറിയാതെ ഒരു ബോധ്യപ്പെടൽ കൂടി അവിടെ ഉണ്ടാകുന്നു. പ്രകൃതിയോട് സന്നിവേശിക്കുമ്പോൾ പ്രകൃതി സമ്മാനിക്കുന്ന ജീവകം ഡി അവർക്ക് സ്വാഭാവികതയോടെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരവസരം ഉണ്ടാവുകയാണ്. പിന്നെ നാം കഴിക്കുന്ന നമ്മുടെ തീന്മേശയിലെത്തുന്ന ഭക്ഷണം ഒരു വ്യാവസായിക ഉൽപ്പന്നമല്ല. നാം കഴിക്കുന്ന അരിയാകട്ടെ, പച്ചക്കറികളാകട്ടെ, പഴങ്ങളാകട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ പേരറിയാത്ത ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ സത്ഫലമാണത് എന്നുകൂടി കുട്ടികൾക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥ കൂടി ഇതിലൂടെ ഉണ്ടാകുന്നു. ഇതിലെല്ലാം ഉപരി ശരിക്കും പറഞ്ഞാൽ ഈ പച്ചപ്പിനിടയിൽ നമ്മളുടെ കുട്ടികൾ നിൽക്കുമ്പോൾ അവരിലെ നന്മയുണരുകയാണ്. ഇപ്പോൾ തൂഫാൻ പോലെയുള്ള ഈ മയക്കുമരുന്നിനെതിരെയുള്ള വലിയൊരു പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഇതുപോലെയുള്ള അഥമ വാസനകളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കണമെങ്കിൽ കർമ്മശുദ്ധിയുള്ള മറ്റു കർമ്മപദങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. കൃഷിയുമായി ചേർന്ന് നിൽക്കുവാൻ അവസരമുണ്ടാകുമ്പോൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, അവരുടെ മനസ്സിനെ ഹരിതാഭമാക്കുന്ന, അവരുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന, അവർക്ക് പുതിയ പ്രകൃതി അറിവുകൾ സമ്മാനിക്കുന്ന ഒന്നായി കൂടി ഈ കനിപ്പന്തൽ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു നല്ല തുടക്കമാകട്ടെ. കാരണം കൃഷിയിലേക്ക് കുട്ടികളുടെ മനസ്സിനെ ആകർഷിക്കുവാൻ, ചേർത്ത് നിർത്തുവാൻ, ചോരതുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് കവി പറഞ്ഞതുപോലെ, ഇവിടെ ഈ നന്മയുടെ പന്തങ്ങൾ, ഉൽപ്പാദനക്ഷമതയുടെ പന്തങ്ങൾ, വലിയ പ്രത്യാശയേകുന്ന കൃഷിയുടെ നന്മയുടെ പന്തങ്ങൾ കുട്ടികളിലേക്ക് കൈമാറിക്കൊണ്ട് കുട്ടികളിലൂടെ കൃഷിയിലൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ, അവരുടെ മനസ്സിൽ നന്മയുടെ വലിയ നാമ്പുകൾ മുളപൊട്ടുവാൻ ഇത് അവസരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. വർത്തമാനകാല കേരളം ആവശ്യപ്പെടുന്ന ഏറ്റവും മഹത്തായ, ഏറ്റവും ദിശാബോധമുള്ള, നല്ല കാഴ്ചപ്പാടുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിൽ പൊതുസമൂഹമാകെ ഇതിനോട് ചേർന്ന് നിൽക്കണം, ഇത് ഏറ്റെടുക്കണം. ഒരുപക്ഷെ കേരളം കാഴ്ചവെച്ച സാക്ഷരതാ യജ്ഞം പോലെ ഒരു വലിയ കൃഷിയുടെ യജ്ഞമായി, ഒരു യാഗമായി കുട്ടികളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള ഈ കൃഷിയെ മാറ്റിയെടുക്കുവാൻ നമുക്കൊന്നു ചേരണം എന്നാണ് വളരെ വിനയപൂർവ്വം ഈ അവസരത്തിൽ പറയാനുള്ളത്. ഫലവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിന് അപ്പുറത്ത് ഇതൊരു നന്മ പാഠമാണ്, കേരളം മുന്നോട്ട് വയ്ക്കുന്ന നല്ല പാഠമാണ്.
1: കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സമീകൃതമായ പോഷകാഹാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ വളർത്തുന്നതിലൂടെ കുട്ടികളിൽ പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പദ്ധതി സഹായകമാകും. ചടങ്ങിൽ MLA മാർ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, VFPCK പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും.

0: കളിമുറ്റങ്ങളിൽ കനിപ്പന്തൽ. വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന ഫലപോഷക തോട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇതുവരെ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം ഞാറ്റുവേദി.

0: കഥകൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക

0: സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:55. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. Union Agriculture and Farmers Welfare Minister Shivraj Singh Chauhan has said that India has recorded a production of 376 million tons of food grains and 377 million tons of horticultural produce this year, despite challenges like climate change. Addressing a press conference in New Delhi, Mr. Chauhan said that the scientists are now going directly into the fields to work alongside the farmers. He highlighted that under Khet Bachao Abhiyan, 1,657 scientific teams reached out to 728 districts, specifically those likely to be affected by El Nino, and engaged with around 1 crore farmers. India has crossed the 1 billion mark in social protection coverage in a social media post. Union Labour and Employment Minister Dr. Mansukh Mandaviya said that India's social protection coverage has expanded from 19% in 2015 to 68.4% in 2026, bringing more than 100 crore citizens under the umbrella of social protection framework. He said this reflects the Narendra Modi government's commitment to Sabka Saath, Sabka Vikas. National Security Advisor Ajit Doval has underscored the need for closer regional cooperation to tackle evolving security challenges amid global geopolitical conflicts. He said, BIMSTEC member states need to work together and take decisive actions for their mutual benefit. Mr. Doval was speaking at the 5th meeting of the BIMSTEC National Security Chiefs in New Delhi today.
4: BIMSTEC's long-standing goals of regional security, connectivity, capacity building and economic security should continue to drive our collective efforts. For India, BIMSTEC represents our vision of neighborhood first, our commitment to Act East policy and the Mahasagar vision, which stands for mutual and holistic advancement for security and growth across regions.
3: Prime Minister Narendra Modi will flag off India's first hydrogen train between Jind and Sonepat at Jind railway station tomorrow during his visit to Haryana. Designed, engineered and integrated in India, the train has been developed using indigenous technology, reflecting the country's growing capabilities in advanced railway engineering. The launch marks a significant milestone in the country's transition towards clean and sustainable mobility in the railway sector. The sacred city of Puri in Orissa is immersed in an ocean of devotion as the world-renowned Rath Yatra of Lord Jagannath is progressing with immense religious fervor. The ceremonial pulling of the three majestic chariots of Lord Jagannath, Lord Balbhadra and Devi Subhadra commenced this afternoon following the completion of the sacred Pahani Bijay and Chera Pahana rituals. Lakhs of devotees are participating in the pulling of the colossal wooden chariots along the Borodonda towards the Sri Gundicha temple, revered as the maternal aunt's abode of the sibling deities. Meanwhile, one devotee lost his life and several others sustained injuries in a stampede during the Rath Yatra. The injured were immediately evacuated by emergency response teams and shifted to nearby hospitals. The district administration, police and fire services swiftly launched rescue and crowd management operations to restore normalcy. The enforcement director today conducted search operations at 13 premises in connection with a case relating to an alleged terror funding and illegal infiltration network. The premises include Kolkata, North and South Chobisha Parganas and Murshidabad in West Bengal, Ballabgarh at Faridabad in Haryana, Devbandh in Saharanpur, Uttar Pradesh, Delhi and other places. The case originates from an FIR registered by the UPATS against organized syndicate allegedly involved in facilitating illegal infiltration of Rohingya and Bangladeshi nationals into India, arranging forged Indian identity documents and aiding their rehabilitation in various parts of the country. In men's cricket, India were 44 for no loss in 7.3 overs against host England in the second one-day international of the three-match series in Cardiff when reports last came in. Earlier, England won the toss and opted to field. In badminton, two-time Olympic medalist PV Sindhu outclassed world number 5 Han Yui of China to storm into the quarterfinals of Japan Open in Tokyo today. She will next face Nozomi Okuhara of Japan tomorrow. And that is the end of this news bulletin.
5: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
6: ദിലീപനിൽ കാണുന്ന സൂര്യാന്വയത്തിലെ രാജാക്കന്മാരുടെ സവിശേഷതകൾ വർണ്ണിച്ചിട്ട് കാളിദാസന് തൃപ്തി വരുന്നില്ല. രാജാവിന്റെ ഗുണഗണങ്ങളാണ് ഈ ശ്ലോകത്തിലും വർണ്ണിക്കുന്നത്.

സഹ അത്രസ്ഥ ഭയമില്ലാത്തവനായിരുന്നിട്ടും ആത്മാനം ജുഗോപ ശരീരം രക്ഷിച്ചു. നിർഭയനായിരുന്നു രാജാവ്, എങ്കിലും രക്ഷാഭടന്മാർ ചുറ്റുമുണ്ടായിരുന്നു. രാജചിഹ്നമാണത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിരുന്നു സുരക്ഷാ സംവിധാനങ്ങൾ. ഭയം മൂലം ആയിരുന്നില്ല. രോഗം വരുമ്പോഴാണ് സാധാരണക്കാർ ധർമ്മത്തെ ഓർക്കുക. അന ആതുരനായിരിട്ടും ദിലീപൻ ധർമ്മത്തെ സേവിച്ചു. അന ആതുര സൻ ധർമ്മം ഭേജേ അഗൃഥ്നു സഹ അർത്ഥം ആദതേ. അഗൃഥ്നു ലോഭം ഇല്ലാത്തവൻ, അത്യാഗ്രഹം ഇല്ലാത്തവൻ. പ്രജകളിൽ നിന്ന് ധനം സമാഹരിച്ചു ഒട്ടും ലോഭമില്ലാതെ, പ്രജാക്ഷേപത്തെ മാത്രം മുൻനിർത്തി. അസക്തസൻ സുഖം അന്വഭൂത്, ഭൗതിക സുഖങ്ങൾ ആസ്വദിച്ചു അനാസക്തനായി. ഭയം തന്നെ തീണ്ടാതിരുന്നിട്ടും ദിലീപൻ ശരീരം രക്ഷിച്ചു. സ്വസ്ഥനായിരിക്കുമ്പോഴും ധർമ്മമനുഷ്ഠിച്ചു, ആർത്തി കൂടാതെ ധനമാർജിച്ചു, അനാസക്തനായി സുഖിച്ചു. ഒരു കാര്യത്തിലും സ്വാർത്ഥത അദ്ദേഹത്തെ തൊട്ടു തീണ്ടിയിരുന്നില്ല. മാത്രവുമല്ല, പരസ്പരം വിരുദ്ധമെന്ന് തോന്നാവുന്ന ധർമ്മങ്ങൾ ദിലീപനിൽ സഹവസിച്ചും ഇരുന്നു.

പരകഥകൾ അറിയുമെങ്കിലും അദ്ദേഹം മൗനമാചരിച്ചു. ഞാനേ മൗനം ശക്തൗ ക്ഷമ, പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിട്ടും ക്ഷമിച്ചു. ശക്താനാം ഭൂഷണം ക്ഷമ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം. ത്യാഗേ ശ്ലാഘാവിപരിചയേ, ഒട്ടേറെ ദാനം ചെയ്തു, എന്നാൽ പൊങ്ങച്ചം പറന്ന് നടന്നതുമില്ല. ന ദത്വാ പരികീർത്തയേത് എന്ന് മനുവചനം അനുസരിച്ചു. ഗുണങ്ങൾ ഇത്തരത്തിൽ സഹോദര രൂപത്തിൽ ദിലീപനിൽ കുടികൊണ്ടു. ജ്ഞാനത്തിൽ നിന്ന് മൗനം, ശക്തിയിൽ നിന്ന് ക്ഷമ, ത്യാഗത്തിൽ നിന്ന് സംയമനം, ഇങ്ങനെ ഒരു ഗുണത്തിന് അനുബന്ധമായി മറ്റൊരു ഗുണം

0: ഉണ്ടാവുകയാണ്. ലോകസ്വഭാവം നോക്കിയാൽ ഇതിൽ വൈരുദ്ധ്യമുണ്ട്. പരനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞാൽ കൊട്ടി ഘോഷിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ശക്തിയുണ്ടെങ്കിൽ ക്ഷമിക്കാനല്ല കൊല്ലാനാണ് സാധാരണക്കാർ തുനിയുക. അതുകൊണ്ടാണ് ഒരു ധർമ്മത്തിൽ നിന്ന് വിരുദ്ധമായ ധർമ്മമെന്ന നിലയിൽ വിരുദ്ധ ഗുണങ്ങൾ പോലും രാജാവിൽ സഹവസിച്ചത്. വിദ്യാവിവാദായ ധനം മതായ ശക്തി പരാലോകനിപീഡനായ എന്നതാണ് ലോകന്യായം. ദിലീപനിൽ പക്ഷേ ഇത് മറിച്ചാണ് അനുഭവപ്പെട്ടത്.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: പക്ഷേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ട്, അതിനൊരു പീരീഡ് കണക്കാക്കിയിരുന്നു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: अच्छे उपचार के लिए अब नहीं रहेगा कोई लाचार. देश भर में 60 करोड़ से ज्यादा लाभार्थी हैं अब 5 लाख के मुफ्त इलाज के हकदार. अब तक 1.25 लाख करोड़ रुपए से अधिक मूल्य के मुफ्त उपचार के लाभ दिए जा चुके हैं और स्वाभिमान और सेहत की सौगात का ये सिलसिला जारी है.
4: आज ही आयुष्मान ऐप डाउनलोड करें और पात्र लाभार्थी घर बैठे अपना आयुष्मान कार्ड बनाएं. अधिक जानकारी के लिए 1-4-5-5-5 पर कॉल करें.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:35. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: ഭക്ഷ്യ സംരംഭകരുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കത്രക്കടവിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദിഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. വനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കി ചില്ലുകുപ്പികളിൽ കുടിവെള്ളം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടുപന്നികളെ ഷൂട്ടർമാരെ ഉപയോഗിച്ച് കൊല്ലുന്നതിലെ പ്രായോഗിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മാസം 21 ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 9-ാം ക്ലാസ് പാഠ്യപദ്ധതിയിൽ 3-ാമതൊരു ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഈ പ്രായത്തിൽ പുതിയൊരു ഭാഷ പഠിക്കുന്നത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് പരമോന്നത കോടതി നിരീക്ഷിച്ചു. 3-ാം ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ 9-ാം ക്ലാസിന് പകരം 5-ാം ക്ലാസിലോ 6-ാം ക്ലാസിലോ തന്നെ ഉൾപ്പെടുത്തണമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. ത്രിഭാഷ പദ്ധതിയോടൊപ്പം പ്രാദേശിക ഭാഷ പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്തെ ആദ്യ ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് പരിപാടിക്കാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഗവേഷണങ്ങൾക്കായി ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് പഠിക്കാനാണ് ബയോ ആസ്ട്രോനോട്ടിക്സിൽ ആരംഭിക്കുന്ന ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹിരാകാശ യാത്രക്കിടെ മനുഷ്യരുടെ അവയവങ്ങളിലും കോശങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമഗ്രമായി മനസ്സിലാക്കും വിധമുള്ള പഠനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തും. അമേരിക്കയിലും റഷ്യയിലും അടക്കം 3-ലേറെ കേന്ദ്രങ്ങൾ ഇത്തരം പഠനം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുടെ ശാരീരിക സവിശേഷതകൾക്ക് അനുസരിച്ചുള്ള പഠനങ്ങൾക്ക് ഈ ഫെല്ലോഷിപ്പ് അവസരമൊരുക്കും.
0: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ പ്രയോജനം ഇതുവരെ 3.81 കോടി പേർക്ക് ലഭിച്ചതായി മന്ത്രി CP ജോൺ. പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർവതി പുത്തനാറിലൂടെ വേളി കഠിനംകുളം സൌരോർജ്ജ ബോട്ട് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണത്തിൽ ഇനി വീടുകളും ക്ഷേത്രങ്ങളും ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. വറുതിയുടെ കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കടകവും കള്ളക്കർക്കടകവും കൂടിയാണ്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് പൂജകളൊന്നും തന്നെയില്ല. നാളെ പുലർച്ചെ മുതൽ നടയടയ്ക്കുന്ന ഈ മാസം 21 വരെ പൂജകൾ നടക്കും. തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ആനയൂട്ടിൽ 55 ആനകൾ പങ്കെടുക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മലയാള മാസമായ കർക്കിടകമൊന്നിനാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന സംഗമമായ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. 10 ആണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50-ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുക. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന ഈ നാളിൽ തന്നെ ആനയൂട്ട് നടത്തുന്നത്.
0: വെയിൽസിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്.

0: അഴിമതിയുടെ കേന്ദ്രമായി പി എസ് സി മാറിയതായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. കഴിഞ്ഞ 10 വർഷത്തെ നിയമന നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷാ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. results.hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനാശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്പേസ് മെഡിസിൻ ഗവേഷണ രംഗത്ത് ISROയും തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൈകോർക്കുന്നു. രാജ്യത്ത് ആദ്യമായി ബയോ ആസ്ട്രോനോട്ടിക് ഫെലോഷിപ്പ് കോഴ്സ് ആരംഭിക്കും. രാമായണ പുണ്യമാസത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കടകമൊന്ന്. കർക്കടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒരു മറവത്തൂർ കനവ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

യേശുദാസ് പാടിയത് ശ്രീമദ് ഭഗവത്ഗീത എന്ന ചിത്രത്തിൽ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണമൂർത്തി.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കിസാൻ വാണിയിൽ അടിമാലി ചാറ്റുപാറയിലെ കർഷകനായ ശ്രീ സി എം ഗോപി ചെറുകുന്നേലിൻ്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം.
1: പ്രിയ കിസാൻ വാണി ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഇടുക്കി ജില്ലയുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഇടുക്കി ജില്ലയ്ക്ക് അഭിമാനമായി മാറിയിട്ടുള്ള ശ്രീ ചെറുകുന്നേൽ ഗോപിച്ചേട്ടനാണ്. ഗോപിച്ചേട്ടൻ തുടക്കകാലത്തിൽ ക്വിൻ്റൽ വാഴയിൽ തുടങ്ങി ഇപ്പോൾ മൾട്ടി റൂട്ട് ജാതിയിൽ വന്നു നിൽക്കുകയാണ്. ഗോപിച്ചേട്ടൻ്റെ ഈ കാർഷിക യാത്രയുടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ഗോപിച്ചേട്ടാ.
2: നമസ്കാരം.
1: ഗോപിച്ചേട്ടൻ, ഇപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് ജാതിയിലാണ്.
2: അതെ.
1: ഈ മൾട്ടി റൂട്ട് ജാതി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണെന്ന് ഒക്കെ ഒന്ന് ശ്രോതാക്കൾക്ക് പങ്കുവയ്ക്കാമോ?
2: പിന്നെ എന്താ പറയാം, മൾട്ടി റൂട്ട് ജാതി കേരളത്തിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ അറിയാം. ഒരു 2014 സ്പൈസസ് ബോർഡ് ഈ പുതിയ കണ്ടുപിടുത്തത്തിന് എനിക്കൊരു അവാർഡ് വരുത്താന്നിരുന്നു ഈ റിസർച്ച് സെൻറ്ററിൽ നിന്ന്. അത് കോടിക്കണക്കിന് രൂപയുടെ ജാതി മരം കേരളത്തിൽ കടപുഴകി വീണു പോകുന്നുണ്ട് കാറ്റത്ത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാറ്റ് അടിക്കുമ്പോൾ, വലിയ കാറ്റടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കായുള്ള മരമാണ് പടർന്നു പോകുന്നത്. പക്ഷെ നല്ല കായുള്ള മരം മഴക്കാലത്ത് കാറ്റത്ത് ആടി ഉലഞ്ഞു കഴിഞ്ഞാൽ, ആടി ഉലഞ്ഞ് ഒരു വശത്തോട് ചരിഞ്ഞാൽ പിന്നെ നിവർന്നു വരില്ല, ആ വീണു പോകും. ഇപ്പം നാടൻ ജാതിക്ക് തായ്വേരില്ലാത്തതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ വലിയ മരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 2-4-5 മരങ്ങളൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ടെങ്കിൽ ഒരു കുടുംബം ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടും. പക്ഷെ അങ്ങനെയുള്ള മരം വീണു പോയാൽ ആ കുടുംബത്തിലുള്ളവരുടെ സങ്കടം ചെറുതല്ല. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരുപടി ഫാമിൽ വരുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ ജാതി മരം വീണുപോയി വലിയ സങ്കടമാണ്. അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഈ മരത്തിനെ ഉറപ്പിച്ച് മണ്ണിൽ നിർത്താൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോയെന്ന് അന്വേഷിച്ചാണ്. ഈ മറ്റു പലരും ചെയ്യുന്നത് ഈ ഊന്നിട്ട് കെട്ടും. മഴക്കാലമാകുമ്പോൾ 3 വശങ്ങളിൽ നിന്ന് ഊന്നിട്ട് കെട്ടി മുക്കാലി പോലെ വെച്ച് കെട്ടും. അപ്പോൾ ശക്തമായിട്ട് കാറ്റ് പിടിക്കാൻ അതുള്ളതുകൊണ്ട് തൽക്കാലം പിടിച്ച് നിൽക്കും. പിന്നെ ചിലർ വടമിട്ട് വലിച്ചു കെട്ടി 3 വശത്തേക്ക് വലിച്ചു കെട്ടും. അങ്ങനെയാണ് കൃഷിക്കാരുടെ ഒരു സമ്പ്രദായ രീതി. അത് ആ പരമ്പരാഗതമായിട്ട് അതൊരു ശാശ്വത പരിഹാരമല്ല. വടമിട്ട് കെട്ടിയാലും തൊലി പോയി കഴിഞ്ഞാൽ അവിടെ കേടുണ്ടാവും, പിന്നെ മരമൊടിയും. പിന്നെ ഈ ഊന്നിട്ട് കെട്ടുന്നതാണേലും അത്ര ശാശ്വതമല്ല. അത് മഴക്കാലം കഴിയുമ്പോൾ ഈ കൂടുതൽ വിളവെടുപ്പ് കഴിയുമ്പോൾ അത് അഴിച്ചുവിടും. അങ്ങനെയാണ്. പക്ഷേ ഇതൊരു ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഞാനിത്. ഞങ്ങൾ ജാതിയത്തെ ഇങ്ങനെ 10,000-ക്കണക്കിന് തൈകൾ കൊടുക്കുന്നുണ്ട്. അന്നൊക്കെ നേരത്തെ പോലെ കൊടുക്കുന്നുണ്ട്. ഈ ബഡ് ചെയ്തും ബഡ് ചെയ്യാതെ അല്ലാത്ത എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ മരങ്ങൾ പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ തായ്വേരുള്ള മരം എന്തെങ്കിലും അടുത്ത് നട്ടുപിടിപ്പിച്ചാലുള്ള പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാവ് ആഞ്ഞിലി അങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ ആ പ്ലാവ് ആഞ്ഞിലും വലുതായി പോകും, ജാതി ചെറുതായി പോകും. അങ്ങനെ വലിയ അപകടം ഉണ്ടാവും, അതും വലിയ പ്രശ്നമാണ്, അതും പറ്റില്ല. അങ്ങനെയാണ് ഈ ജാതിമരമായിട്ട് സാമ്യമുള്ളതാണ് കാട്ടു ജാതി. വനത്തിലുള്ള വൈൽഡ് വെറൈറ്റി ജാതിയുടെ കുരു മുളപ്പിച്ച് അതിൽ തൊലി ഒട്ടിച്ച് ബഡ് ചെയ്യുന്നുണ്ട്. ആ ബഡ് ചെയ്യുക, അപ്പോൾ നാടൻ ജാതിയുടെ തൊലി അതിലേക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മരത്തിന് തായ്വേര് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് കാട്ടുജാതിയിൽ ബഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മരം നാടൻ ജാതിയിലേക്ക് ജോയിൻ്റ് ആവുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഒപ്പം ഒരു തൈ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്തു. അപ്രോച്ച് ഗ്രാഫ്റ്റ്, 2 വശം പകുതി ചെത്തിയിട്ട് ഇതിൽ ചേർത്ത് വരിഞ്ഞ് മുറുക്കി കെട്ടിവെച്ചു. അത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒറ്റ തടിയായി, ജോയിൻ്റായി. ആ ജോയിൻ്റായി കണ്ടപ്പോൾ എനിക്കൊരു പ്രചോദനം അതായി കിട്ടി. അതിൻ്റെ കാട്ടിയാതൊരു തലം മുറിച്ച് കളഞ്ഞപ്പോൾ ഈ നാടൻ ജാതിക്ക് വളർച്ച കൂടി. അതിൽ ബഡ് ചെയ്തു, ബഡ് ചെയ്ത് 2 വർഷം കൊണ്ട് കായ്ച്ചു, ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു. അപ്പോൾ ഈ 2 മരം എന്നുള്ളത് ഞാൻ പിന്നെ 3 തൈകൾ അമ്മ അന്ന് 2 കവറിൽ വെച്ചാണ് ജോയിൻ ചെയ്തത്. പിന്നീട് ഞാൻ 1 കവറിനകത്ത് ഞാൻ 2 എണ്ണം എന്നുള്ള 3 തൈകൾ ഒരുമിച്ച് വളർത്തി ജോയിൻ ചെയ്തു. പിന്നെ അത് 4 എണ്ണമാക്കി 5 എണ്ണമാക്കി അങ്ങനെ 12 മരങ്ങൾ വരെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആ ഒറ്റ മരത്തിൽ. അപ്പം മുകളിലേക്ക് 1 എണ്ണം ഒരു നാടൻ ജാതി, മറ്റ് വശങ്ങളിൽ നിന്ന് പിടിപ്പിച്ചേക്കാൻ കാട്ടിയാതി. കാട്ടിയാതി ജോയിൻ്റായി കഴിയുമ്പോൾ ഇത് തല കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ ഒപ്പം നിൽക്കുന്ന കാട്ടിയാതി എല്ലാം ശേഖരിച്ച് കൊണ്ടുവരുന്ന ഈ മൂലകങ്ങളെല്ലാം ഈ നാടൻ ജാതിക്ക് കിട്ടും. അപ്പോൾ നാടൻ ജാതി ആ ജോയിൻ്റ് ചെയ്തതിൻ്റെ മുകളിലോട്ട് വണ്ണം കൂടി വരും, കാരണം ഇവൻ്റെ പോഷകാംശം കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ്. പിന്നെ ആഴത്തിൽ വേരോട്ടം ഈ ഇതിന് കാട്ടിയാതികൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ഈ തൈക്ക് ഭയങ്കര ഗ്രോത്ത് കിട്ടി, ഭയങ്കര സംഭവമായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കൂടുതൽ തൈ ഉണ്ടാക്കുന്നതിനെ പറ്റി പിന്നെ ചിന്തിച്ച്, എന്നാലാണല്ലോ കർഷകർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഏത് കണ്ടുപിടുത്തമുണ്ടെങ്കിലും കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിൽ ചെന്നാലാണ് നാടിന് ഗുണമുള്ളൂ, അതെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് 10,000 തൈ പിന്നെ വേണ്ടി വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ 1,000-ക്കണക്കിന് തൈ ഞങ്ങളിത് മുളപ്പിച്ചുണ്ടാക്കി. 2, 3, 4 തൈകൾ ഒരുമിച്ച് വളർത്തി അപ്രോച്ച് ഗ്രാഫ്റ്റ് വഴി ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് സാമ്പത്തികമായിട്ട് ഒരു ഒത്തിരി പൈസ, 2008-09 കാലഘട്ടത്തിലാണ്. ഞാൻ അതിനൊരു ഉച്ച സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ട് 45-50 ലക്ഷം രൂപ ലോൺ എടുത്തു. കാരണം ഇതിന് പൈസ മുടക്കം നന്നായിട്ട് വരും. കാരണം ഒരു തൈ ഉണ്ടാക്കി വിൽക്കണമെങ്കിൽ തന്നെ മിനിമം 1 തട്ട് ബഡേ എന്ന് വളച്ച് 1 സ്റ്റെപ്പാക്കി കൊടുക്കണമെങ്കിൽ പോലും 3 വർഷം വേണം. അപ്പോൾ വർഷങ്ങൾ വേണം ഈ തൈ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് സ്റ്റോക്ക്, ഇത് ഇങ്ങനെ മൾട്ടി റൂട്ട് ചെയ്ത തൈ കുറേ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ലോൺ എടുത്തു. ആ ലോൺ എടുത്ത് നല്ല രീതിയിൽ തൈ ഉൽപ്പാദിപ്പിച്ചു. ഇപ്പം എൻ്റെ മക്കള് രണ്ടുപേര് ഇവിടെ ബി എസ് സി നേഴ്സായിട്ട് സൗദി ഗവൺമെൻറ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പിള്ളേരയച്ച് തന്നെ പൈസ ഇതെല്ലാം ഞാൻ ഇതിനെ ശരിയായിട്ട് പ്രയോജനപ്പെടുത്തി ആയിരക്കണക്കിന് തൈകളോടെ ഉണ്ടാക്കി ആ തൈകൾ ഞാൻ ബഡ് ചെയ്ത് നല്ല ഇനം ജാതി അതിൽ ബഡ് ചെയ്ത് അതിന് കൊടുക്കാൻ തുടങ്ങി. അത് നല്ല രീതിയിൽ ബന്ധപ്പെട്ടു, നല്ല രീതിയിൽ വളർന്നു വന്നു. ഒരുപാട് ഗുണം അതിനകത്തുണ്ടായി, ഒരുപാട് കർഷകർക്ക് അതിന് ഗുണമുണ്ടായി. അപ്പോൾ പത്രമാധ്യമങ്ങൾ അതിനെപ്പറ്റി ഒരു വാർത്തയാക്കി ഈ മൾട്ടിറൂട്ടിൻ്റെ സംഭവം. പിന്നെ അത് ടി വിയിലും ഇതെല്ലാം വലിയ വാർത്തയായി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഈ സ്പൈസസ് ബോർഡ് എനിക്കൊരു അവാർഡ് ഈ പുതിയ കണ്ടുപിടുത്തത്തിന്. അവരുടെ ആളുകൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് ഒരു ദിവസം രാവിലെ മുതൽ രാത്രി 10 മണിയുടെ വാർത്ത പറയുന്നത് ഒരു ഈ മൾട്ടിറൂട്ടിൻ്റെ ഈ ജാതിയുടെ കണ്ടുപിടുത്തത്തെ പറ്റി വാർത്തയ്ക്കകത്ത് വരെ ഒരു മിനിറ്റ് എൻ്റെ ആ സംഭവം കൊടുത്തു. അതറിഞ്ഞിട്ടാണെങ്കിൽ മറ്റ് പല മേഖലയിൽ നിന്ന് ഒത്തിരി ആളുകൾ അന്വേഷിച്ചു വന്നു, സ്പൈസസ് ബോർഡിൻ്റെ ആളുകൾ നേരിട്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് അവർ കണ്ടേച്ച് പോയി. പിന്നെ അത് വീഡിയോ ക്യാമറയും കൊണ്ട് വന്നു, ഒത്തെടുത്തു, എന്നോടത് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു, ചെയ്ത് കാണിച്ചു. അതിനുശേഷമാണ് എന്നെ കുടുംബസമേതം അങ്ങോട്ട് ഒരു റിസർച്ച് സെൻറ്ററിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ചാണ് അവാർഡ് തരുന്നത്. അപ്പോൾ എന്നാൽ റിസർച്ച് ഡയറക്ടർ ഒരു തോമസ് സാറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അന്നൊരു വലിയ മീറ്റിംഗ് ആയിരുന്നു അവിടെ മറ്റ് സയൻറ്റിസ്റ്റുകളുടെയൊക്കെ. അദ്ദേഹം പറഞ്ഞു, കൃഷിക്കാരന് എന്താണ് ആവശ്യം അത് ഒരു കർഷകൻ അറിയാം, അത് ഗോപി അത് കണ്ടുപിടിച്ചത് ജാതി കൃഷിയുടെ മേഖലയിൽ ജാതി കൃഷിക്കുന്ന രാജ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഗുണം കിട്ടുന്ന ഒരു കണ്ടുപിടുത്തമാണത്. അതുകൊണ്ട് ഇതിൻ്റെ ഗുണം വലുതാണ്, അതുകൊണ്ട് അത് ഗോപിനെ ഞങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആളുകൾ കണ്ടുപിടിക്കേണ്ടതായിരുന്നു, അത് പറ്റിയില്ല. അതുകൊണ്ട് ഇത് ഗോപി അതൊരു കർഷകനെ കണ്ടുപിടിച്ച് കർഷകനെ ഞങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനൊരു മൾട്ടി റൂട്ട് എന്നുള്ള പേരിൽ തന്നെ സർട്ടിഫിക്കറ്റ്, അങ്ങനൊരു ഫലകം ഇതെല്ലാം തന്ന് ഒരു പൊന്നാടി എണീക്കലും വെച്ച് അങ്ങനെ ഒരു അവാർഡും കൂടെ അവിടെ വെച്ച് തരികയത് 2014.
1: അപ്പോൾ ഈ മൾട്ടി റൂട്ട് ജാതി എന്ന് പറയുന്നത്, അതായത് ജാതി എത്ര കാറ്റുണ്ടായാലും മറിഞ്ഞു പോകാതെ അല്ലെ ഒടിഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള പുതിയ രീതിയിൽ, അതായത് ജാതിയിൽ കൂട്ടിച്ചേർത്ത് മെയിനായിട്ട് നാടൻ ജാതി വളർത്തുന്നു.
2: നാടൻ ജാതിയും കാട്ടുജാതി മരവും കൂടെയാണ് അപ്രോച്ച് ഗ്രാപ്റ്റ് ചെയ്യണം. അപ്പോൾ നാടൻ ജാതി തായ് വേര് കുറവാണ്, പക്ഷെ രണ്ടുതരം വേര് മണ്ണിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് പ്രതിരോധം ഒന്നുകൂടെ കൂടുതൽ കിട്ടും. ഈ നാടൻ ജാതിക്ക് മേൽമണ്ണിൽ നിന്ന് കൂടുതൽ വളങ്ങൾ ശേഖരിക്കാൻ പറ്റും, പരിസരത്ത് ആഴത്തിലുള്ള എല്ലാം ശേഖരിച്ച് വെള്ളമൊക്കെ ശേഖരിച്ച് കൊണ്ടാണ് കാട്ടുജാതിയുടെ വേരുകൾക്കും പറ്റും. അതാണ് വലിയൊരു ഇതായി കിട്ടിയത്.
1: ഇങ്ങനെയുള്ള ഈ മൾട്ടിറൂട്ട് ജാതി നമ്മൾ ഒരെണ്ണം നട്ടു കഴിഞ്ഞാൽ, തൈ ഒരെണ്ണം നട്ടു കഴിഞ്ഞാൽ അത് എത്ര നാളാകുമ്പോഴത്തേക്കും കായ്ച്ചു തുടങ്ങും?
2: ഒരു തട്ട് തൈ, സാധാരണ ഒരു തട്ട് തൈ എന്ന് പറഞ്ഞാൽ ഒരു 3 മരങ്ങൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ബഡ് ചെയ്യുന്നത്. ആ ഒരു തൈ പോലും 2.5 കൊല്ലം കൊണ്ട് കാ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ 2 തട്ടായ തൈ, 2 തട്ട് തൈയാണ് ഏറ്റവും നല്ലത്. അതാണ് ഒരു കേട് തീർന്ന തൈ എന്ന് പറയുന്നത്. അതാണ് ഒരു 1.5 വർഷം 2 വർഷം കൊണ്ട് കാ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇത് 2-3 മരങ്ങളുടെ ഈ ഇതുള്ളതുകൊണ്ട് പവർ കൂടുതലായി, നല്ല വളർച്ചയാണ്. പിന്നെ കാറ്റ് പിടിച്ചാൽ
1: മറിയില്ല.
2: കാറ്റ് ആറ്റം വലിയ സംഭവം അത്. കാറ്റ് പിടിച്ചാൽ ഈ മരം ഒടിക്കുക എന്നല്ലാണ്ട് മറിക്കല് മറിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഇതുവരെ. വേറെ പലരും കൊണ്ടുപോയവർക്കെല്ലാം നല്ല അനുഭവമാണ്. എല്ലാവർക്കും നല്ല ഒരു വലിയ താല്പര്യമാണ് കൃഷിക്കാർക്ക്. അത് നല്ല രീതിയിൽ അത് എല്ലാവരും ഏറ്റെടുത്തു. അത് കേരളം മുഴുവൻ നന്നായിട്ട് ഈ തൈ പോകുന്നുണ്ട്. കർണാടകം, തമിഴ്നാട്, ആന്ധ്ര വരെയാണ് ഈ തൈ കൊണ്ടുപോകുന്നത്. ആന്ധ്രയിലൊക്കെ 2 ലക്ഷക്കണക്കിന് രൂപ തൈകളെ 2-3 കൊല്ലം മുമ്പ് ഞങ്ങൾ കൊടുത്തത്. അവർക്ക് ഭയങ്കര താല്പര്യമായി. കാരണം അതിനു മുമ്പ് ഒരു 100 തൈ ഞങ്ങളുടെ കൊണ്ടായിരുന്നു. ആ തൈ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോൾ അത് കാ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. 2 തട്ടയാ കൊടുത്തത്
1: ആന്ധ്രയിലൊക്കെ.
2: ആന്ധ്രയിൽ തെങ്ങുംതോപ്പിലാണ്
1: ഇത്. നമ്മുടെ ഈ മൾട്ടിറൂട്ട് ജാതി അല്പം ചൂട് ഉള്ള കാലാവസ്ഥയിലും നന്നായിട്ട്
2: എല്ലായിടത്തും ഉണ്ടാവും. ഒരു 25-30% തണല് ഇങ്ങനെ കിട്ടിയാൽ മതി. എന്ന് വെച്ചാൽ കമുകുന്തയിൽ അതിനിടയ്ക്ക് നടാം, അല്ലെങ്കിൽ തെങ്ങ് പ്ലാന്റ് ചെയ്യണം. അപ്പോൾ ജാതിയുടെ ഇടയ്ക്ക് ഇടവള കൃഷിയായിട്ട് കമുക് അല്ലെങ്കിൽ തെങ്ങ്, ഈ രണ്ടിലേതെങ്കിലും ഒരു ഐറ്റം ഇതിനിടയ്ക്ക് കൃഷി

0: പറഞ്ഞിട്ടില്ല. ആ ജാതി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഇടവേളയായിട്ട് തണലിന് വേണ്ടി മറ്റൊരു വരുമാനമുള്ള വൃക്ഷങ്ങളാണ് നടേണ്ടത്. അതാണ് ഞാൻ തെങ്ങ് അല്ലെങ്കിൽ കമുക് എന്ന് ഞാൻ പറഞ്ഞത്. കമുക് കുറേ വലുതായി കഴിഞ്ഞാൽ കമുകയിൽ കുരുമുളക് കയറ്റാം, തെങ്ങ് വലുതായി കഴിഞ്ഞാൽ തെങ്ങയിൽ കുരുമുളക് കയറ്റാം. അപ്പം മൂന്ന് വരുമാനമായി. തെങ്ങയിൽ കുരുമുളക് കയറ്റുവാണെങ്കിലും ഒരു 25 അടി 30 അടിയൊക്കെ നീളമുള്ള ഇരുമ്പിൻ്റെ പൈപ്പേൽ ചവിട്ടുപടി ബെൽഡ് ചെയ്തുണ്ടാക്കി ഗോവണി ഉണ്ടാക്കണം. തെങ്ങേറ്റക്കാരന് ആ 30 അടി ഉയരമുള്ള ആ കുരുമുളക് കളയാതെ കയറണേന് അഡീഷണലായിട്ട് എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി. അതിന് മുകളിലേക്ക് ത്രായ്പിട്ട് കയറി കഴിയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ആ കുരുമുളക് സംരക്ഷിച്ച് കിട്ടും. ഒരു 25 അടി 30 അടി ഉയരമുള്ള ആ കുരുമുളകും കൂടെ കിട്ടുമ്പോൾ കൃഷി നല്ല ലാഭത്തിലാകും. ഇപ്പോൾ ജാതിക്ക് ഈ തണൽ കിട്ടുമ്പോൾ നനയും വളവും കിട്ടുമ്പോൾ തെങ്ങിനും കാകൂടും ജാതിക്കും കാകൂടും. അതിനിടവേള കൃഷിയല്ല, എന്ത് ചെയ്താലും അതിനെല്ലാം ഗുണം കിട്ടും.
1: ഇത് എത്ര അടി അകലത്തിൽ ഇത് നമ്മൾ നടണം?
0: മിനിമം ജാതിക്ക് 25 അടിയെങ്കിലും വേണം. ഇപ്പം ജാതിയുടെ അകലം അത് 30 അടിയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. 8 മീറ്ററാണ് കൃഷി വകുപ്പിൻ്റെ കണക്ക് പറയുന്നത്. പക്ഷേ 8 മീറ്റർ മതി. പക്ഷേ അത് ഒരു 30 അടി ആണെങ്കിൽ ഞാൻ ഇപ്പം നമ്മൾ അവരോട് പറയുമ്പോൾ കൃഷിക്കാരോട് പറയുമ്പോൾ തൈ തമ്മിൽ 25 അടി ലൈൻ തമ്മിൽ 30 അടി. അപ്പോൾ ഒരു വസ്തുക്ക് 25 ഒരു വസ്തുക്ക് 30. ആ 30 ഗ്യാപ്പിൽ 2 നിര കമുക് നടാം. 25% തണൽ കിട്ടാൻ വേണം. അപ്പം 2.5 കമുക ചെല്ലുമ്പോഴത്തേക്കും കറക്റ്റാണ്, തണൽ കിട്ടും, കമുകിന് നല്ല കായ്ഫലം ഉണ്ടാവും. കമുക് കുറെ വളർന്നു കഴിയുമ്പോൾ ഒരു 5-8 അടി ഉയരം അങ്ങോട്ട് കഴിഞ്ഞാൽ കുരുമുളക് കയറ്റാം, 3rd വർഷം കുരുമുളക് ഇടാം. അപ്പം അങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് അഡീഷണലായിട്ട് മറ്റു വരുമാനം കൂടിയാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ തെങ്ങ് വയ്ക്കണം. തെങ്ങിന് കേട്ടില്ലാത്ത പ്രദേശമാണ് തെങ്ങാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ഇതായിരിക്കും. അങ്ങനെ ആ ഒരു അകലം ക്രമീകരിച്ച് വേണം ഇത് ജാതി കൃഷി ചെയ്യാനായിട്ട്.
1: ഇത് കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ കായ്ക്കുന്ന ഇനമാണല്ലോ അല്ലേ?
0: അതെ അതെ. ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നത് ഈ ഇനം ജാതി നിറച്ച് കായ്ക്കുന്ന ഒരുപാട് വെറൈറ്റി പലയിടത്തും ഉണ്ട്. പക്ഷേ പത്രിക്ക് കനമില്ലെങ്കിൽ ജാതി എന്തോരം ഉണ്ടായിട്ടും കാര്യമില്ല, എന്തോരം കായ ഉണ്ടായിട്ടും കാര്യമില്ല. പത്രിക്ക് കട്ടി ഉണ്ടാവണം. പത്രിക്കനമെന്ന് പറഞ്ഞാൽ ഒരു 250-300 പത്രിക്ക് ഒരു കിലോ കിട്ടുവാണെങ്കിൽ ഒരു ആവറേജ് നല്ല ജാതി. അത് അതിൽ കൂടുതൽ 500, 600, 1000, 1200 പത്രിക്ക് ഒരു കിലോ കിട്ടുന്ന സൈസ് വരെയുണ്ട്. പക്ഷേ അതിന് വില പോലും കിട്ടില്ല, വലിയ ഗുണമുണ്ട്. തിരിവ് പത്രിയുടെ വിലയാണ് പത്രിക്ക് കിട്ടുള്ളൂ. കായ ഇപ്പോൾ വലുതും വലുപ്പം കൂടിയിട്ടും കാര്യമില്ല. ചില ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം വലിയ കായയാണ്. വലിയ കായയിലല്ല കാര്യം, വലിയ പത്രിയാണോ എന്ന് അറിയണം. കായയുടെ 8 ഇരട്ടി വിലയാണ് പത്രിക്ക്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസം ഞാൻ പത്രി കൊടുത്തത് 2900 രൂപയാണ് കിലോയ്ക്ക്. അത് കഴിഞ്ഞ് ഈ പത്രി കിട്ടിയിട്ട് ഒരു കച്ചവടക്കാരൻ, ഇരാറ്റുപേട്ടക്കാരാണെന്ന് തോന്നുന്നു, അവർക്കത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്നെ അന്വേഷിച്ചു, ഇത് കൂട്ടി പത്രി ഉണ്ട്, 3000 രൂപയാണെന്ന് പറഞ്ഞു, 3000 രൂപയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 3000 അന്ന് 450 രൂപയ്ക്കാണ് ജാതി കാ കൊടുത്തത്. കായ്ക്ക് നല്ല വിലയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഢ്യത്വമുള്ള കൃഷിയാണ് ജാതി ഒന്ന്. രണ്ടാമതായിട്ട് നല്ല വിശ്വസിച്ച് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കാർഷിക വിളയാണ്.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाएं कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत സർക്കാർ।
6: പണ്ടുകാലം മുതൽ എൻ്റെ കുഞ്ഞിലേ മുതൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ജാതി എന്നും വിലയുണ്ട്, ജാതിയുടെ വില പോകില്ല, പോയാലും ചെറിയൊരു മാറ്റം വരും, വന്നാൽ അത് അതുപോലെ തിരിച്ചു കയറി വരും, അങ്ങനെയാണ് ജാതി, അങ്ങനെയാണ്। അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ്, വിളവെടുക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ ഇതിന് രോഗങ്ങൾ പൊതുവെ കുറവാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, ജാതി കിടുമ്പോൾ മൾട്ടി റൂട്ട് മരം മറിയാതെ ഞാൻ പറഞ്ഞല്ലോ, ആഴത്തിൽ കുഴിയെടുത്ത് തൈ നടണം, അതൊരു പ്രധാന വിഷയമാണ്.
7: എങ്ങനെയാണ്, എത്ര അടി കുഴിയെടുക്കണം, അതെങ്ങനെ നടന്ന?
6: ഞങ്ങളിപ്പോൾ ഞാൻ തൈ ഇവിടെ കൊടുക്കുന്നുണ്ട്, എൻ്റെ ഫാമിലി ഞാൻ തൈ കൊടുക്കുന്നുണ്ട്, തൈ കൊടുക്കുമ്പോൾ ഞാൻ പറയാത് കൃഷിക്കാരോട് നിങ്ങൾ വലിയ കുഴിയെടുത്ത്, അപ്പോൾ ചില ആൾക്കാർ പറയും അങ്ങനെ വലിയ കുഴിയെടുത്ത് നട്ടാൽ കൊള്ളില്ലാന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്, ഞാൻ പറയുന്നവർ പറഞ്ഞോട്ടെ, നിങ്ങൾ ഞങ്ങൾ തരുന്ന തൈ നിങ്ങൾ അങ്ങനെ നട്ടു നോക്കാൻ പറയും. ഞങ്ങൾ തൊടുപുഴ ഒരാൾക്ക് ഒരു തൈ കൊടുത്ത്, വലിയ തൈ കൊടുത്ത്, ഒരു 6-7 പൊക്കുള്ള തൈ കൊടുത്ത്, വലിയ തൈ. അപ്പം ഞാൻ നിങ്ങൾ 4x4 കുഴി എടുക്കാൻ പറഞ്ഞു, നല്ല കരഭൂമിയാന്ന് പറയും, വെള്ളം നനയ്ക്കാൻ കിട്ടും. 4x4 അയ്യോ 4x4 എന്ന് ചോദിച്ചു, 1 അടിയൊക്കെ പോരേന്ന് ചോദിച്ചു, 1 അടി 1.5 അടിയാണല്ലോ താത്താറുള്ളൂ എന്ന് തൈ നടുമ്പോഴേ. അപ്പോൾ അവിടെ കുഴി എടുത്ത് ഞാൻ പറഞ്ഞ കുഴിയൊക്കെ എടുപ്പിള്ളി ഞാൻ എടുപ്പിച്ചു, അവരെ കൊണ്ട് JCB വെച്ച് 1 ഏക്കർ സ്ഥലത്ത് വയ്ക്കാനായിരുന്നു. അപ്പം JCB കുഴിയൊക്കെ എടുത്ത് പോകുമ്പോൾ അവിടെ പഴയ കാരണന്മാരെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് പറഞ്ഞു, നിനക്ക് തലയ്ക്ക് സുഖമില്ലാന്ന്

0: എന്ന് പറഞ്ഞാലും പുള്ളിയെ കളിയാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചു പുള്ളി, ഗോപിച്ചേട്ടാ ഇങ്ങനെയൊക്കെയാണല്ലോ പറയണതെന്ന് പറയാം, നിങ്ങളൊന്നും കേൾക്കണ്ട, ഒരു മറുപടിയും പറയണ്ട, ചീത്ത ഒന്നും പറയണ്ട, ഒക്കെ മൂളി കേക്ക്, നമുക്ക് തൈയെല്ലാം കൊണ്ട് നട്ട് കഴിഞ്ഞിട്ട് ഇവരെ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ആ പുള്ളി അതുപോലെ തന്നെ ചെയ്തു, നാലുക്ക് നാല് കുഴി എടുത്തു, വളമൊക്കെ ഇട്ട് കുഴി പകുതി മൂടി, വളവും മണ്ണും നല്ലതുപോലെ മിക്സ് ചെയ്തു, അല്ല വളത്തിനകത്ത് നേരിട്ട് തൈ കൊണ്ട് നടരുത്, നട്ട് കഴിഞ്ഞാൽ തൈ കടി വരും. അപ്പോൾ ചാണകപ്പൊടി കുറച്ച് കോഴിക്കാഷ്ടം അത് ഇതെല്ലാം കൂടെ ഇട്ട് നാല് വശം ഇടിച്ചിട്ട് മണ്ണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിനെ നടുക്ക് കുഴി പകുതി മൂടി, പകുതി മൂടിയിട്ട് അതിന് നടുക്കൊരു പിള്ളക്കുഴി പകഞ്ഞുണ്ടാക്കിയിട്ട് അതിൽ വെച്ച് വേണം ഇറക്കി വെച്ച് വേണം തൈ നടാൻ. അതിലിറക്കി വയ്ക്കുമ്പോൾ കൂടിൻ്റെ അടിവശം ആദ്യം കരക്കി വെച്ച് ചരിച്ച് പിടിച്ച് എടുത്ത് കളയണം. എടുത്ത് കളഞ്ഞിട്ട് ആ പിള്ളക്കുഴിയിലോട്ട് തൈ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് കത്തിയും കൊണ്ട് മുകളിലോട്ട് ബ്ലേഡിനൊക്കെ കയറിയിട്ട് പൊളിച്ചേ കളയാവും. അങ്ങനെ പൊളിച്ച് കഴിയുമ്പോൾ കൂട്ടിലെ മണ്ണ് പോലും അറിയില്ല. ആ വളവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിരിക്കുന്നത് ചേർത്തടിപ്പിച്ച് ചവിട്ടി ഉറപ്പിക്കണം. സൈഡ് കൂട്ടിലെ മണ്ണിൽ ചവിട്ട് കൊള്ളരുത്, ആ സൈഡൊക്കെ ചവിട്ടി ഉറപ്പിക്കണം. ഉയരം കൂടി തൈയാണെങ്കിൽ ഒരു കമ്പ് കുത്തി കെട്ടി നിർത്തണം, അല്ല എങ്കിൽ ആ സെൻറ്ററ് അല്പം രണ്ട് മൂന്നിഞ്ച് ഉയർന്ന് വന്നാൽ മതി, കുഴിയുടെ ആ സെൻറ്ററിൽ തൈ നിൽക്കുന്ന അല്പം വെള്ളം വന്നാൽ ചോട് ചേർന്ന് കെട്ടി നിൽക്കാതിരിക്കാനാണത്. അപ്പം അങ്ങനെ നട്ടാൽ മതി. അപ്പം ഞാൻ ഈ തൊഴിലക്കാരൻ ഇങ്ങനെ കൊടുത്ത് വലിയ തൈ അങ്ങനെ നട്ടു. ആറുമാസം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തൈയുടെ ഗ്രോത്ത് കണ്ടപ്പോൾ അവരിൽ പലരും പിന്നെ വന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെന്നെ വീണ്ടും വിളിച്ചു, ഗോപിച്ചേട്ടാ അവരൊക്കെ അന്ന് കുറ്റം പറഞ്ഞവരൊക്കെ തിരിച്ചു വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ പറയുകയാണ് ഏറ്റവും നല്ലത് പണ്ടൊന്നും ഇങ്ങനെ നട്ടിട്ട് അറിയാൻ പാടില്ല, പക്ഷേ ഇങ്ങനെ നട്ടാൽ ഇങ്ങനെ നല്ലതാണെന്ന് അറിയില്ലായിരുന്നു, ഇപ്പം എന്തെങ്കിലും കൊള്ളാം സംഗതി കൊള്ളാമെന്ന്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ആരോടും പറഞ്ഞാൽ മാത്രം പോരല്ലോ, നമ്മൾ തന്നെ അനുഭവം കാണിച്ചു കൊടുക്കണ്ടേ. മാങ്കടവിൽ എനിക്കൊരു 10 ഏക്കർ സ്ഥലമുണ്ട്, ഇവിടെ മാങ്കടവ് ദേവീക്ഷേത്രത്തോട് ചേർന്ന വെള്ളത്തൂല് വില്ലേജ്. ആ സ്ഥലത്ത് മുഴുവൻ തൈയും ഞാൻ നട്ടേക്കുന്ന ഒരു 4x4 കുഴിയ മൊത്തം കംപ്ലീറ്റ് 4x4 കുഴി എടുത്താൽ വെച്ച് ആ കുഴി നട്ട് വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുഴി പകുതി മൂടി അതിനകത്ത് വെള്ളക്കുഴി തീ പറഞ്ഞ രീതിയിൽ തൈ നട്ടു. അപ്പോൾ ഒത്തിരി ആൾക്കാരെ കാണാനൊക്കെ വന്നു, നമ്മളെല്ലാം കണ്ടോളാം കണ്ട് മനസ്സിലാക്കട്ടെ. അപ്പോൾ അങ്ങനെ തൊഴിലാളികൾ വെച്ച് ഞാൻ കൂടെ നിന്ന് അത് ചെയ്യിപ്പിച്ചു. ആ നട്ട തൈകൾ ഇപ്പോഴും കുഴി ഫുള്ളായിട്ട് മൂടിയിട്ടില്ല, അതിന് 4 വശം കുറേശ്ശെ ഇടിച്ച് കളച്ച് ചെത്തിയൊക്കെ ഇടും ഈ വളമിടുമ്പോൾ. അപ്പോൾ ഇപ്പോഴും ഒരു 1 അടിയോളം കുഴി മൂടാതെ കിടപ്പുണ്ട്, 1 അടിയോളം കുഴി ഇപ്പോഴും നല്ല റൗണ്ട് 6 അടി 8 അടി ചുറ്റളവിൽ. അപ്പോൾ ആ മരം തഴച്ചാണ് വളരണത്, തഴച്ചു വളരുക. അപ്പോൾ വേറെ പലയിടത്തും ഞാൻ കൊടുത്തു വിട്ട് വിവരം പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു വിട്ടപ്പോഴും അവരും അത് നല്ലത് അതുപോലെ നട്ടു. പിന്നെ കുഴിയിലേക്ക് വെള്ളം ഒഴുകി കയറാൻ നോക്കണം, ചുറ്റും കരയ്ക്ക് വകഞ്ഞു വെച്ചാൽ മതി വരമ്പ് പോലെ. ആ മഴക്കാലം ഈ ഉറവയുള്ള സ്ഥലത്താണെങ്കിൽ ഇങ്ങനെയുള്ള കുഴി എടുക്കരുത്, അങ്ങനെ കുഴി എടുത്ത് വെച്ചാൽ തൈ ചീഞ്ഞു കേടുവരും. അങ്ങനെ ഉറവയുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 5 അടി 8 അടി 10 അടി ചുറ്റളവിൽ ഈ തടം പോലെ പൊക്കണം, മണ്ണ് കളച്ച് കൂട്ടണം, മണ്ണ് കളച്ച് റൗണ്ടെല്ലാം കൂട്ടിയാൽ മതി. റൗണ്ടിൽ കൂട്ടിയിട്ട് ഒരു 2-2.5 അടി പൊക്കത്തിൽ റൗണ്ടിലാണ് ഒരു 10 അടി ചുറ്റളവിൽ അതിൻ്റെ ചുറ്റോ അതിൻ്റെ വക്കോട് വെക്ക് 10 കിട്ടാൻ പാകത്തിന് മണ്ണ് പൊക്കണം. പൊക്കിട്ട് ടോപ്പ് ലെവൽ ചെയ്യണം, ലെവൽ ചെയ്തിട്ട് അതിൻ്റെ 2 അടി താഴ്ചയിലെ കുഴി അതിനകത്ത് എടുക്കണം. ആ തിണ്ട് പോലെ നമ്മളെ കൂന പോലെ ഉണ്ടാക്കിയതിനകത്ത് അതിനകത്ത് 2 അടി കുഴി എടുത്തിട്ട് അതിൽ തൈ നട്ട് കഴിഞ്ഞിട്ട് ഇപ്പം അതിന് മൂടാതെ ഒരു 1/2 അടി ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ മൂടാതെ കിടന്നാൽ മതി. ആ ടോപ്പ് എന്തേ ഒരു ഭക്ഷണ ഈ നമ്മൾ പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് പോലെ വക്ക അല്പം ഉയർന്നേക്ക് അല്പം ഉയർന്നേ കാരണം വളമൊക്കെ ഇട്ടാൽ ഒഴുകി ചാഴ്പ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ആക്കി നിർത്തി പറഞ്ഞാൽ മതി, പെയ്ത്തോളം ഉണ്ടെങ്കിൽ അപ്പോൾ വലിഞ്ഞ് വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഓരോ 6 മാസം കൂടുമ്പോഴും അതിന് മണ്ണ് ഈ പുല്ലും പള്ളയെല്ലാം ചെത്തിക്കൂട്ടുമ്പോൾ അല്പാൽപ്പം വളം ഈ തിണ്ടെ ചേർത്തിട്ട് പുല്ലും എല്ലാം ചെത്തിക്കൂട്ടി വലുപ്പം റൗണ്ട് കൂട്ടണം, അല്പം ഉയർത്തം ഉയരം കൂട്ടിയെടുത്താൽ മതി. ശക്തമായിട്ട് വളരും, നന്നായിട്ട് കായ്ക്കും മരം. ആ വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടാവില്ല. കരഭൂമിയിലാണെങ്കിൽ ഈ പറഞ്ഞതിൽ പകുതി കൂടി കൂടി നട്ടു, ആ ഓരോ 6 മാസം കൂടുതലും കുറേശ്ശെ കുറേശ്ശെ മണ്ണിട്ടിട്ട് 2-3 കൊല്ലം കഴിയും 3-4 കൊല്ലം ആകുമ്പോഴത്തേക്കും കുഴി നേരത്തെ എടുക്കുക. അപ്പോഴത്തേക്കും മരം ഭയങ്കര പവറാവും. അപ്പോൾ ഈ മൾട്ടി റൂട്ടും കൂടെ ആയതുകൊണ്ട് മരം തഴച്ച് വളരുമെന്ന് മാത്രമല്ല മണ്ണിൽ ഉറച്ച് നിൽക്കും, അതൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഞാൻ എല്ലാവരോടും തൈ നടുന്നവരോട് എല്ലാം അത് പറയുന്നുണ്ട്. 4 അടി എടുക്കുമ്പോൾ ബുദ്ധിമുട്ട്, വലിയ കുഴി എടുക്കാൻ വിഷമമാണ്, ശരി 1 മീറ്റർ കുഴി എടുക്കാനാണ് പറയുന്നത്. 1 മീറ്റർ ചുറ്റളവ്, 1 മീറ്റർ താഴ്ച, അത് കുഴി വളമെല്ലാം ഇട്ട് നന്നായിട്ട് അരക്കുഴി മണ്ണ് സൈഡ് 4 വശം ഇടിച്ചിട്ട് വളവും മണ്ണും കിടന്ന് കൊത്തി ഇളക്കി ശരിക്കും മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വെള്ളക്കുഴിയൊക്കെ എടുത്ത് തൈ നടാൻ പറയും.
1: ഇത് എന്തൊക്കെ വളങ്ങളാണ് ഈ നടുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത്?
0: നടുമ്പോൾ ഞങ്ങളിപ്പോൾ പറയുന്നത് ഏറ്റവും നല്ല പൊടി നമ്മൾ നല്ല ചാണകപ്പൊടി അല്ലെങ്കിൽ കുറച്ച് കോഴിക്കാഷ്ടമൊക്കെ വേണേൽ ഇടാം. ഒരു പാട്ട ചാണകപ്പൊടി ഒരു 10-15 കിലോ ചാണകപ്പൊടി, 1-5 കിലോ കോഴിക്കാഷ്ടം കിട്ടുവാണെങ്കിൽ. പിന്നെ എല്ലുപൊടി നല്ലത് കിട്ടിയാൽ, എല്ലാ എല്ലുപൊടിയും നല്ലതല്ല, ഇപ്പോൾ കിട്ടുന്ന പല എല്ലുപൊടിയും ഈ കെമിക്കൽ ചെയ്ത് പൊടിക്കുന്നുണ്ട്. അതെവിടെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, അത് കൊണ്ടിട്ട് തൈ നട്ട് തൈകൾ ഉണങ്ങിപ്പോയ സംഭവം ഒരുപാടുണ്ട്. അപ്പോൾ ഈ കെമിക്കലിൻ്റെ അംശം ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ് പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പത്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും ആരെങ്കിലുമൊക്കെ, പക്ഷേ എല്ലുപൊടിയിൽ പോരായ്മയുണ്ട്, കംപ്ലൈൻറ്റ് അങ്ങനെ കുഴപ്പം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലുപൊടിക്ക് പിന്നെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഇടയാറ് കൂത്താട്ടുകളൊക്കെ നല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിട്ടുവാണെങ്കിൽ നല്ല, പിന്നെ വേറെ നല്ല എല്ലുപൊടിക്ക് നല്ല സ്ഥലങ്ങളാണ്, അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലതാണെങ്കിൽ എല്ലുപൊടി ഇടാം. അത് കുഴി പകുതി മൂടിയിട്ട് അതിന് മുകളിലൊരു 1 കിലോ എല്ലുപൊടി ഇട്ട് മണ്ണ് നന്നായിട്ട് കൊത്തി കളക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. മറ്റ് ജൈവവള വല്ലതും ഉണ്ടെങ്കിൽ അത് മണ്ണിന് മുകളിൽ കുറേ പകുതി മൂടിയിട്ട് അതിന് മുകളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വിള്ളക്കുഴി എടുത്തിട്ട് തൈ അങ്ങനെ നട്ടാൽ മതി. അപ്പോൾ നല്ലതാണ്. അപ്പം അങ്ങനെ വളം ചെയ്താൽ പിന്നെ നട്ടതിന് ശേഷം ഒരു രണ്ട് മാസം കഴിയുമ്പോൾ വേരൊക്കെ പിടിച്ചു കഴിയുമ്പോൾ പച്ചച്ചാണാനും കടലപ്പിണ്ണാക്കും കലക്കി കുറേ തടത്തിൽ ഒരു 4-5 ലിറ്റർ വീതം ആ തടത്തിലും ഒഴിച്ചു കൊടുത്താൽ മണ്ണ് നല്ല ഫലപുഷ്ടിയാകും, വേരുപടലം ശക്തമായി കിട്ടും. അതിനെ ചെയ്യേണ്ടത് ഇതാണ്, ഈ ഒരു 200 ലിറ്റർ വെള്ളം കൊള്ളുന്ന വീപ്പയ്ക്ക് അത് ഒരു 15 കിലോ പച്ച 15-20 കിലോ വരെ ആകാം. ഒരു വെള്ളക്കൊട്ടയ്ക്ക് ഒരു കൊട്ട പച്ചച്ചാണാൻ, 2 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ വേപ്പമ്പിണ്ണാക്ക്, 3 ഗ്രാം ഈ ഫാക്റ്റംബോസ് 300 ഗ്രാം മതി, അല്ലെങ്കിൽ കോംപ്ലക്സ്. അത് രാസവളം അല്പം ചേർക്കുന്നതിൻ്റെ കാരണം മണ്ണിലെ മൂലകങ്ങൾ എന്തെങ്കിലും കുറഞ്ഞ് അതുങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കും പോലെ ഒരു ലേശം അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളമാണ് പുളിപ്പിക്കേണ്ട അന്ന് തന്നെ ഒഴിക്കണം. അത് ഇതെല്ലാം കൂടെ ചില ആളുകൾ ഇതെല്ലാം കൂടെ കലക്കി വെച്ചിട്ട് പുളിപ്പിക്കും, പുളിപ്പിച്ചിട്ട് വെള്ളം പോലും മിക്സ് ചെയ്യാണ്ട് കോരി ഒഴിക്കും, തൈ ഉണങ്ങിപ്പോകും. അപ്പം അഥവാ പുളിപ്പിച്ചാൽ 10 ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിക്കാവും. അപ്പം അങ്ങനെ അത് കലക്കി അന്ന് തന്നെ അങ്ങ് ഒഴിച്ചേക്കുവാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കടുപ്പം കുറച്ച്. അതൊരു 1-2 മാസം കൂടുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ല ഫലപുഷ്ടിയോട് തൈ വളരും. 2 വർഷമാകുമ്പോഴത്തേക്കും മരം 1.5 കൊല്ലം കഴിയുമ്പോഴേ പൂവിടും. ഞങ്ങളിപ്പോൾ കൊടുക്കുന്ന തൈ 2 തട്ടായ തൈ പോലും 1.5 കൊല്ലം കഴിയുമ്പോൾ പൂവിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് വരുന്നുണ്ട്.
1: ഈ വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
0: വേനൽക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ മരങ്ങൾ ഇതിൻ്റെ തണൽ അത് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ കൃത്രിമ തണൽ കൊടുക്കണം. കൃത്രിമമായിട്ട് അത് ഈ തൈകൾ നട്ടതിൻ്റെ കുഴിയുടെ കര അപ്പുറം 2 വശത്തായിട്ട് കിഴക്ക് പടിഞ്ഞാറ് വെയിൽ തടയുന്ന രീതിയിൽ അസ്തമിക്കുന്നവരുള്ള വെയിൽ തടയാൻ പാകത്തിന് 2 കമ്പ് അപ്പുറം കുഴിയുടെ അക്കരയൊക്കെ 2 വശത്ത് നാട്ടണം. ഉയരം അല്പം ഉയരമുള്ളത് അതിൻ്റെ മുകളിൽ വട്ടം ഒരു കമ്പ് വെച്ച് കെട്ടണം ഈ ടോപ്പിൽ. അപ്പോൾ തയ്യേക്കാൽ ഒരു 5-6 അടി ഉയരത്തിലായിരിക്കണം. അങ്ങനെ കമ്പ് വെച്ച് കെട്ടിയതിന് ശേഷം ബലമുള്ള കമ്പായിരിക്കണം. അങ്ങനെ കിട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഈ പച്ച നിറമുള്ള നെറ്റുണ്ട്, ഷെയ്ഡ് നെറ്റ്, ഗ്രീൻ നെറ്റ്, 50% ഷെയ്ഡുള്ള നെറ്റ് ഒരു 3-4 മീറ്റർ വേണ്ടി ഒരു വർണ്ണത്തിന്. അത് ആ കമ്പിൻ്റെ മുകളിലേക്ക് 2 വശത്തേക്ക് വിട്ട് നിലത്ത് കുറ്റിയടിച്ചാൽ കെട്ടിയാൽ മതി ആ നെറ്റ്. അപ്പോൾ ഈ ആനവായ മുതൽ 2 വശം തുറന്നു കിടക്കും, അതിനകത്തോടെ ആളുകൾക്ക് കയറാനും പറ്റും, പടിഞ്ഞാറൻ വെയിൽ തടയാനും പറ്റും. അത് നല്ലതാണ്. അത് മഴക്കാലമാകുമ്പോൾ ഇത് അഴിച്ചു മാറ്റുകയും ചെയ്യും. അപ്പം നമ്മൾ അതിന് പകരം ഇതിന് തണലിന് വേണ്ടിയിട്ട് സ്ഥിരമായി കിട്ടാൻ വേണ്ടിയിട്ട് മരത്തൈകൾ അല്ലെങ്കിൽ തെങ്ങ് കമുക നട്ടിട്ടുണ്ടാവുമല്ലോ, അത് 2 കൊല്ലം 3-ാം കൊല്ലം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ തണൽ കിട്ടാൻ തുടങ്ങും. പിന്നെ ഇത് കെട്ടേണ്ട ആവശ്യം വരില്ല, പിന്നെ നനയും സാധാരണ കൊടുത്താൽ മതി.
1: വേറെ എന്തെല്ലാം തൈകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മൾട്ടിറൂട്ട് ജാതി അല്ലാതെ?
0: പിന്നെ നമ്മുടെ എൻ്റെ ഫാമിലി ഞാൻ കൊടുക്കുന്നത് പ്രധാനമായിട്ട് ഈ മൾട്ടിറൂട്ട് ജാതിയാണ്, ഒരു 95% ഇത് തന്നെയാണ്. പിന്നെ ഉള്ളത് റംബൂട്ടാനുണ്ട്, NIT എന്ന് പറഞ്ഞ നല്ല വെറൈറ്റി റംബൂട്ടാനുണ്ട്, മാങ്കോസ്റ്റിൻ, പിന്നെ ബഡ് പ്ലാവ് തന്നെ 2-3 ഇനങ്ങളുണ്ട്. പിന്നെ ഉള്ളത് കമുകന്ത, നല്ല തന്നെ കമുകന്തയുണ്ട് മോഹിൻ നഗർ. പിന്നെ നല്ല വലിയ കായും വലിയ പരിപ്പുള്ള കൊക്കോ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ മങ്കുവ കൊക്കോ, മങ്കുവ മുരിക്കാശ്ശേരി ഭാഗത്തുള്ളതാണ്, അതിൻ്റെ തൈ ഞങ്ങൾ മുളപ്പിച്ച് അതിൻ്റെ തൈയും കൊടുക്കുന്നുണ്ട്.
1: ഈ കൊക്കോ തൈ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്?
0: ആ കൊക്കോ എന്ന് വെച്ചാൽ ഒരു 3.5 കാപ്പ് ഇട്ടിച്ച 1 കിലോ പരിപ്പ് കിട്ടും. സാധാരണ 10-15 കാപ്പ് ഇട്ടിച്ച 1 കിലോ പരിപ്പ് കിട്ടുന്ന സ്ഥാനത്ത് ഇത് 3 അല്ലെങ്കിൽ 4 കായ്ക്ക് 1 കിലോ പരിപ്പ് കിട്ടും. ആ പരിപ്പ് കിട്ടുന്ന ആ വെറൈറ്റിയുടെ തൈയാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ ഇപ്പം ഞങ്ങൾ ബഡല്ല കൊടുക്കുന്നത്, അതിൻ്റെ വിത്ത് മുളപ്പിച്ചാണ്. അതിൻ്റെ വിത്ത് മുളപ്പിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ ആ കൃഷിയുണ്ട്. എനിക്ക് മാങ്കടവിൽ എനിക്ക് ആ അതിൻ്റെ വിത്തെടുക്കാൻ വേണ്ടി ഞാൻ നല്ല ബഡ് കൊക്കോ അവിടെ നട്ട് കായ്പ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ല കായാണ്, നല്ല പരിപ്പുണ്ട്. ആ പരിപ്പ് നല്ല പരിപ്പാണ്, ചക്കക്കുരു പോലെ വരും. അതിൻ്റെ ആ തരം പരിപ്പ് ഉള്ള ആ കുരുവാണ് മുളപ്പിക്കുന്നത്, മുളപ്പിച്ചിട്ട് കൊടുക്കും. എന്നാലും 1 വർഷം കഴിയുമ്പോഴത്തേക്കും മുളപ്പിച്ച ഒരു 8-9 മാസമായ തൈ അപ്പോൾ കൊടുക്കും. 1 വർഷം ആവാറായത് ഇപ്പോൾ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് അത് കായ്ക്കും.
1: അപ്പോൾ മംഗുവ കൊക്കോ ഉണ്ട്, റംബൂട്ടാനുണ്ട്, മംഗോസ്റ്റിനുണ്ട്, പ്ലാവുണ്ട്.
0: പ്ലാവ് തായ്ലൻഡ് റെഡ് എന്ന രക്ത കളറിലൊരു ചക്കച്ചുളകളാണ്, നല്ല ടേസ്റ്റാണ്. 15-20 കിലോ ഒക്കെ തൂക്കം വരും ചക്ക. പിന്നെ J33 എന്ന് പറഞ്ഞൊരു വേൾഡ് തലത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു നല്ലൊരു വെറൈറ്റി ഉണ്ട്, അതും ആയുസ് കൂടുതലുള്ള നല്ല പ്ലാവാണ്. പിന്നെ വിയറ്റ്നാം എയർലി എന്ന് പറഞ്ഞൊരു പ്ലാവുണ്ട്, അത് 1 വർഷം കൊണ്ട് തന്നെ ചക്ക കായ്ക്കും, പക്ഷേ അതിന് ആയുസ് കുറവായിരിക്കും. ആ പ്ലാവിനെ കാണുമ്പോൾ നല്ല രസമാണ്, പക്ഷേ ചക്ക കൂടുതലുണ്ടായി കഴിഞ്ഞാൽ മരം ഉണങ്ങി പോകാനും ശ്രദ്ധ കൂടുതലാണ്, അതിനെ കേടുകൂടും.
1: ഇത്രയും ഇനം ഐറ്റങ്ങളാണ് പ്രധാനമായും നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നത്.
0: അതെ അതെ അതെ. പിന്നെ കുരുമുളക് തൈയുണ്ട്,
1: കുരുമുളകുണ്ട്. അത് ഏതെല്ലാം വെറൈറ്റി?
0: കുരുമുളക്, പന്നീർ ഫൈബ്, കരിമുണ്ട, അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം തൈ ഇപ്രാവശ്യം തീർന്നു, പ്രാവശ്യം ആദ്യമേ ഉള്ളതെല്ലാം കയറിപ്പോയി. കുരുമുളകിനൊക്കെ നല്ല വില. അതെ അതെ. ഇനി അതിന് കുറച്ചുണ്ട്, അന്നേരം ഇടയ്ക്ക് കുറേയൊക്കെ ഉണ്ടാവും കൊടുക്കാം. കാട്ടുതിപ്പിലയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് കുരുമുളക് കൊടുക്കുക. അപ്പം വെള്ളത്തിൻ്റെ വെള്ളച്ചെണപ്പുള്ള സ്ഥലങ്ങളിലും നട്ട കുരുമുളകിന് കേടുവരില്ല.
1: അത് ഈ കുരുമുളക് തൈക്ക് എത്ര രൂപ വില വരും?
0: ഒരു തൈക്ക് 50-60 രൂപയൊക്കെയാണ് ഒരു പാക്കറ്റിന് വരുന്നത്. മറ്റേ അല്ലാതെ വേര് പിടിപ്പിച്ച കുറേ തൈ ഉണ്ടായിരുന്നു, ഒരു ഒരു തണ്ടിന് 15 രൂപ വെച്ച് ഞങ്ങളെ കണക്കാക്കി കൊടുത്തു. പിന്നെ ഒരു കാര്യമുള്ള, നമ്മുടെ ഇപ്പോൾ എൻ്റെ ഈ ഫാമിൽ ഇപ്പോൾ എനിക്കൊരു 10-20 ഏക്കറോളം സ്ഥലത്താണ് കൃഷിയും അഗ്രികൾച്ചറും ഈ ഫാമും എല്ലാം കൂടെ ഉള്ളത്. 84-85 തുടങ്ങിയതാണ്. ഇപ്പൊ 40-42 വർഷമായി.
1: എന്തെല്ലാം അവാർഡുകളാണ് ഗോപിചാരണം കിട്ടിയിട്ടുള്ളത്?
0: അവാർഡുകൾ കിട്ടിയത് ആദ്യകാലങ്ങളിൽ, ഇപ്പൊ ആദ്യത്തെ അവാർഡ് കിട്ടിയ എന്റെ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ കർഷകോത്തമ അവാർഡാണ്. അത് 95-ലാണ്. അത് ഏറ്റവും നല്ല കർഷകനുള്ളത്, അത് മൃഗസംരക്ഷണം ഉൾപ്പെടെ എല്ലാം ഇതുള്ളതിനാണ് കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്. അത് കൂടാതെ പിന്നെ കിട്ടിയത് ഏറ്റവും വലിയ നേന്ത്രക്കൊല ഉണ്ടാക്കിയ കിൻഡൽ നേന്ത്രവാഴ. അതിന് വലിയൊരു വാഴക്കൊല, 40-50 കിലോ ഏത്തക്കൊല എന്റെ കൃഷിയിടത്തിലുണ്ടായതാണ്. അതിന് കൃഷിക്കാരുടെ പ്രചരണം കൊടുത്ത് 10,000 തൈകൾ ഞാൻ അതിന്റെ വിത്തുകൾ കൊടുത്തു. അതിന് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് കേരള ഗവൺമെന്റ് വഴി ഒരു അവാർഡ് തന്നു, ഉദ്യാൻ പണ്ഡിറ്റ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ നമ്മുടെ കർഷക തിലക് പി ജെ ഓസ്ബു സാറ് ഇവിടെ തൊടുപുഴയിൽ കൊടുക്കുന്ന ഒരു അവാർഡുണ്ട്, ഏറ്റവും നല്ല കർഷകന് സ്റ്റേറ്റ് അവാർഡായിട്ട്. അത് ആ അവരുടെ അവാർഡും പി ജെ ഓസ്ബു സാറിന് കർഷക തിലക് ഗാന്ധിജി സ്റ്റഡി സെൻറ്റർ തൊടുപുഴയാണ്. അതും എനിക്ക് 95 എനിക്കറിഞ്ഞു. പിന്നെ കിട്ടിയതാണ് ഈ സ്പൈസസ് ബോണിൻ്റെ അവാർഡ്. പിന്നെ കൃഷിമന്ത്രി എൻ്റെ അവിടെ വന്നപ്പോൾ ഒരു ഇന്നോവേഷൻ അവാർഡ്. പിന്നെ ഇപ്പോൾ അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു തോട്ടവിള, കേരളത്തിലെ തോട്ടവിള കർഷകർക്ക് കേരള ബാങ്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കൊടുക്കേണ്ടതാണ്. ആ അവാർഡ് ഈ കഴിഞ്ഞ 2024-25 എനിക്കാണ് കിട്ടിയത്.
1: ഈ ഡോക്ടറേറ്റ് കിട്ടിയത് അതെന്താണ്?
0: അത് ഇവിടെ ഇന്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നടന്നത്. അത് ഈ കൊളംബോയിൽ വെച്ചാണ് കിട്ടിയത്, 2022 നവംബറിലാണ്. അത് ഒരു 2020 തോന്നുന്നു അവരുടെ ഒരു കുറച്ച് ആളുകൾ ഇത് അന്വേഷണത്തിന് വേണ്ടി ഇവിടെ വന്നു, എൻ്റെ കൃഷിയിടം കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അവരിങ്ങനെ എല്ലാ 10-50-60 രാജ്യങ്ങൾ കൂടിയുള്ളതാണെന്നാണ് പറയുന്നത്, നമ്മുടെ രാജ്യം ഉൾപ്പെടെ. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് ഒരു ഏത് മേഖലയാണേലും അത് ആയിരക്കണക്കിന് മനുഷ്യന് ഗുണങ്ങളുള്ള ഇങ്ങനെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് കുറേ അവാർഡുകൾ കിട്ടിയത്, പത്രത്തിൽ വാർത്തകളെല്ലാം ഇവരുടെ ഇതിൽ പെട്ടവരറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഇത് യൂട്യൂബിലും ഒക്കെ എൻ്റെ ഈ സംഭവങ്ങൾ വിധിച്ചിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങനെ ഒരു സംഭവമാണ്, ഞങ്ങളൊന്ന് അന്വേഷിക്കാൻ വന്നതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, അതിൻ്റെ പത്ര കട്ടിങ്സൊക്കെ എല്ലാം അവരെ കോപ്പി കൊടുക്കാൻ പറഞ്ഞു അന്ന്. അതെല്ലാം കൊടുത്തു. ഇതെല്ലാം കൊടുത്തേച്ച് അവർ പറഞ്ഞു, വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്, ഞങ്ങളിങ്ങനെയൊന്ന് എടുക്കുന്ന ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്, അതുകൂടെ ഇവിടെ ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ്, 2 വർഷം ആവാറായപ്പോഴാണ് എനിക്കൊരു അറിയിപ്പ് തന്നെ മെയിൽ വന്നത്, ഒരു ആദരവിന് എടുത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കൊളംബോയിൽ ഈ ഇൻ്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊളംബോയാണ്, ശ്രീലങ്കയുടെ തലസ്ഥാനം. അപ്പം മറ്റ് പല രാജ്യങ്ങളിലും ഓരോ കൊല്ലം ഓരോ രാജ്യത്ത് മാറി മാറിയത് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ 22-ൽ കൊളംബോയിൽ തന്നെയാണ് എൻ്റെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നിടത്ത് തന്നെ. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലണം, അവിടെ ചെന്ന് വാങ്ങാൻ തയ്യാറാണെങ്കിൽ അറിയിക്കുക, എത്രയും പെട്ടെന്ന് അറിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ മെയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അറിയിക്കണം അവരെ, ഞങ്ങൾ പിന്നെ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തൊരു കാര്യം പറഞ്ഞു, വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഫ്രീ ആയിട്ട് അയച്ചു തരും, അവിടെ ചെന്ന് താമസം അവർ 5 ദിവസം താമസിക്കാനുള്ള സൗകര്യം തരും, ആ വിവരങ്ങളൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ് റെഡിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞാലും അവർ ടിക്കറ്റൊക്കെ തന്നു, പറഞ്ഞ ഡേറ്റ് ആയപ്പോഴും ടിക്കറ്റൊക്കെ റെഡി തന്നു, ഞങ്ങൾ പോയി, അവിടെ പോയി മേടിച്ചു.
1: അതിൻ്റെ അകത്ത് ക്യാഷ് പ്രൈസ് പോലും ഉണ്ടായിരുന്നു?
0: ക്യാഷ് അല്ല, അതിൻ്റെ സർട്ടിഫിക്കറ്റും ഇതെല്ലാം കൂടെ കൂട്ടികളുണ്ടായിരുന്നു. ഭയങ്കര രാജകീയമായ പരിപാടിയായിരുന്നു അവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രദേശത്തോണ്ട് 200 ഏക്കർ സ്ഥലം അവർ ഈ ഹെഡ് ഓഫീസിരിക്കുന്നത്. ആ പ്രദേശം അതിനകത്തോട്ട് ആർക്കും പ്രവേശനം വരില്ല. ഈ 10 ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള VIP കളായതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഒത്തിരി ഇതുണ്ട്. ഇപ്പം കാർഷിക മേഖലയിൽ എനിക്ക് മാത്രം ഉണ്ടായിരുന്നു. അത് അന്ന് എൻ്റെ പേര് വിളിച്ച് ഞാൻ ആ സ്റ്റേജിലോട്ട് കയറുമ്പോൾ മറ്റ് വിദേശികളെല്ലാം ഭയങ്കര കയ്യടിയായിരുന്നു, കാർഷികമായിട്ടുള്ള ഇതല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആ അംഗീകാരത്തിന് കിട്ടിയത് കൊണ്ട് ഒരുപാട് സ്വീകരണങ്ങൾ എനിക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയ ആ സ്വീകരണത്തിനാണ് ഏറ്റവും വലിയ വില. നമ്മുടെ ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ പേരില്ല എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എവിടെയൊക്കെ വന്ന് എന്ത് മേടിച്ചിട്ടും കാര്യമില്ല.
2: അടിമാലി ചാറ്റുപാറയിലെ കർഷകനായ CM ഗോപി ചെറുകുന്നേലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്.
3: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
4: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
5: കിസാൻ വാണി സമാപിക്കുന്നു.

0: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് സി ബി എസ് ഇ ഐ സി എസ് ഇ അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ 2026-27 അധ്യയനവർഷത്തെ ഒ ഇ സി ഒ ബി സി പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷ വിദ്യാർത്ഥികളിൽ നിന്നും സ്വീകരിച്ച് സ്കൂളുകൾ സ്കൂൾ അധികൃതർക്ക് ഈ ഗ്രാൻറ്റ്സ് മുഖേന ഓൺലൈൻ ഡാറ്റ എൻട്രി നടത്തുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 27 വരെ ദീർഘിപ്പിച്ചു. ഇത് സംബന്ധിച്ച സർക്കുലർ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 0484-298-3130. നമ്പർ ഒരിക്കൽ കൂടി: 0484-298-3130.
1: जय अब गरीबों की जय बन गई है.
2: अच्छे उपचार के लिए अब नहीं रहेगा कोई लाचार. देश भर में 60 करोड़ से ज्यादा लाभार्थी हैं. अब 5 लाख के मुफ्त इलाज के हकदार. अब तक 25 लाख करोड़ रुपए से अधिक मूल्य के मुफ्त उपचार के लाभ दिए जा चुके हैं. और स्वाभिमान और सेहत की सौगात का ये सिलसिला जारी है.
3: आज ही आयुष्मान ऐप डाउनलोड करें और पात्र लाभार्थी घर बैठे अपना आयुष्मान कार्ड बनाएं. अधिक जानकारी के लिए 1-4-5-5-5 पर कॉल करें.

ഇന്ന് 7:35 സാഹിത്യവേളയിൽ കാർത്യായനി കൃഷ്ണൻകുട്ടിയുടെ കവിതകളും ഗാനങ്ങളും കേൾക്കാം. ഇന്ന് 7:35 സാഹിത്യവേളയിൽ രാത്രി 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500+ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും. ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയായി പരിവർത്തനം ചെയ്യുന്ന ഈ പ്രക്രിയ കാർബൺ പുറന്തള്ളൽ തീർത്തും ഒഴിവാക്കും. 12,470 കോടി രൂപയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. കുരുക്ഷേത്രയിലെ എലവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിർത്തികളിൽ സുരക്ഷയ്ക്ക് പുറമെ മികച്ച ഗതാഗത ബന്ധവും ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസനവും ദേശീയ സുരക്ഷയും ഒരേ പാതയിലൂടെയാണ് മുന്നേറുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ടെക് സിംബോസിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത സംസ്കാരത്തിന്റെ മുഖമുദ്രയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആഗോള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ പ്രാദേശിക സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ബിംസ്റ്റെക് ദേശീയ സുരക്ഷാ മേധാവികളുടെ 5-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കാർഷിക വളർച്ച ഉറപ്പാക്കുന്നതിന് സംയോജിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ICAR 98-ാമത് സ്ഥാപക ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ജോ ജറുവത് കിസാൻ കി ഉസ് പർ റിസർച്ച് കി പേപ്പർ ലിഖ്നേ കെ ലിയേ റിസർച്ച് നഹീ വോ കേവൽ ടൈം വേസ്റ്റ് കർനാ ഹൈ ജോ ജറുവത് അപ്നേ ദേശ് കി ധർത്തി കി മാട്ടി കി കിസാൻ കി റിസർച്ച് ഉസ് പേ ഹോഗാ ഇസ്ലിയേ ആപ് ഡിമാൻഡ് ഡ്രിവൻ റിസർച്ച് പർ ഓർ ജോർ ദീജിയേ ഓർ ജോ 52 ടീംസ് ബനി ഹൈ വോ ജൽദി ഓർ കൈസേ അപ്നാ പരിണാം ദേ ഫോക്കസ് കർകേ ക്യോകി ഹമാരാ ഫോക്കസ് വോ കിസാൻ ഹോനാ ചാഹിയേ.
0: ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ രാജ്യത്ത് 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 4 കോടി യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 29,000 കോടി രൂപയാണ് സർക്കാർ പദ്ധതിയായി വകയിരുത്തിയിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി.
2: The last 10 years we have laid a strong foundation for civil aviation, but we have seen that there could be scope for improvement. That is where we have brought in some changes, and the government of India has given an outlay of 29,000 crores for the next 10 years for this, which is quite huge, and we feel that the whole civil aviation industry and the people can take benefit of this and create a strong ecosystem of civil aviation across each and every part of the country.
0: ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTC പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം 5.56 ലക്ഷത്തിൽ നിന്ന് 12.71 ലക്ഷമായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശതമാനം യാത്രക്കാരിൽ 66% ഉയർന്നു. നമ്മള് സ്ത്രീകൾക്ക് 1/3 സംവരണം വേണമെന്നൊക്കെ പറയുന്ന കാലത്ത് 2/3 പേരും ഇപ്പോൾ സ്ത്രീകളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: CBSE പാഠ്യപദ്ധതിയിൽ 9-ാം ക്ലാസ് മുതൽ 3-ാമത്തെ ഭാഷ കൂടി ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്ക് കൈകാര്യം ചെയ്യാൻ സൌകര്യപ്രദമായ വിധത്തിൽ 3-ാം ഭാഷ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ അവതരിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ ജില്ലകളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. പ്രായക്കൂടുതലുള്ളവരും മാരകരോഗങ്ങൾ ബാധിച്ചവരുമായ തടവുകാരെ കാലാവധി തികയുന്നതിനു മുമ്പ് മോചിപ്പിക്കുന്നതിനായി 3 മാസത്തിനകം സമഗ്ര നയം രൂപീകരിക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഇത്തരം തടവുകാരെ മോചിപ്പിക്കുന്നതിന് മാനുഷികവും ഏകീകൃതവുമായ ചട്ടക്കൂട് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. മഴയെ അവഗണിച്ച ലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിനായി എത്തിച്ചേർന്നത്. ശ്രീ ഗുണ്ടിജ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രഥങ്ങൾ 9 ദിവസത്തിന് ശേഷമാണ് തിരികെ മടങ്ങുക. രഥയാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില പ്രതിദിനം നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന 2 ബോട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ മറിഞ്ഞ് 500-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ അവസാന വാരത്തിലാണ് ബോട്ടുകൾ പുറപ്പെട്ടത്. ശക്തമായ മഴയും വെള്ളപ്പൊക്കവും അപകട കാരണം ആയെന്നാണ് പ്രാഥമിക നിഗമനം. മ്യാൻമർ സുരക്ഷാ സേനയുടെ ആക്രമണങ്ങളെ തുടർന്ന് പലായനം ചെയ്ത 12 ലക്ഷത്തോളം റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാന്റെ വടക്കൻ മേഖലകളിലേക്കും ടെഹ്റാന് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും US ആക്രമണം വ്യാപിപ്പിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ഒരു കപ്പലിന് നേരെയും അമേരിക്കൻ സൈന്യം വെടിയുതിർത്തു. ഇതിന് തിരിച്ചടിയായി മേഖലയിലെ US സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വരും ദിവസങ്ങളിൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലായി US ആക്രമണങ്ങളിൽ ഇറാനിൽ 35-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെയാണ് നാളത്തെ മത്സരത്തിൽ സിന്ധുവിന്റെ എതിരാളി. വെയിൽസ് ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 27 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 18001111 78 00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അതിർത്തികളിൽ സുരക്ഷയ്ക്കൊപ്പം മികച്ച ഗതാഗത ബന്ധം കൂടി ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 120 സ്ഥലങ്ങളിലേക്ക് കൂടി ആഭ്യന്തര വിമാന സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ബംഗാൾ ഉൾക്കടലിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബോട്ടുകൾ മറിഞ്ഞ് 500-ലേറെ മരണം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
5: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.
6: സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകളും ഗാനവും കേൾക്കാം. ആദ്യം ചിങ്ങപ്പുലരി എന്ന കവിത.
7: പഞ്ഞക്കർക്കിടം പോയി മാറഞ്ഞേ ചിങ്ങപ്പുലരിയും ഓടിയെത്തി എൻ

ബാല്യത്തിലെ പൊന്നോണ നാളുകൾ ഇന്നും മനസ്സിൽ ജ്വലിച്ചു നിൽപ്പൂ. പൊന്നോണത്തിനു പുത്തിരി ചോറുണ്ണാൻ പുഞ്ചപ്പാടം നെൽക്കതിരു കണ്ടേ. പൊന്നോണത്തിനു പുത്തിരി ചോറുണ്ണാൻ പുഞ്ചപ്പാ

മുട്ടോളം ചെളിയുള്ള പുഞ്ചപ്പാടത്തെ വിളവതു കാണാ നെന്തു ഭംഗി. ദിവസങ്ങൾ പലതു കടന്നു പോയേ, കതിരെല്ലാം പൊന്നിൽ കുളിച്ചു വന്നേ. ദിവസങ്ങൾ പലതും കടന്നു പോയേ, കതിരെല്ലാം പൊന്നിൽ കുളിച്ചു വന്നേ. കൊച്ചരുവാളു പോൽ കതിരു വന്നേ, കണ്ടാൽ കൊതി.

ആയി പുത്നെല്ലിൻ പുത്തിരി ചോറുണ്ണാനായി ആമോദമോടെ കൊയ്തെടുക്കാം. മത്തനും കുമ്പളം ഞാലിപ്പൂവൻ പഴം വിളവെടുപ്പുത്സവം പൊടി പൊടിച്ചേ. മത്തനും കുമ്പളം ഞാലിപ്പൂവൻ പഴം വിളവെടുപ്പുത്സവം പൊടി പൊടിച്ചേ. പെണ്ണാളും കുട്ടികളും കൂടിയിട്ടെല്ലാരും പൊന്നോണത്തിനായി പങ്കുവച്ചേ. പെണ്ണാളും കുട്ടി

സ്നേഹക്കൂട്ടായ്മിക്കാരുമില്ലേ, ഇന്നെല്ലാം വെറുമൊരു ചടങ്ങു മാത്രം. സ്നേഹക്കൂട്ട്

0: പൊന്നും വിലക്കെല്ലാം വാങ്ങിയിടുന്നു. ഇന്നാ പതിവില്ല മനുഷ്യർക്ക്, പൊന്നും വിലക്കെല്ലാം വാങ്ങിയിടുന്നു. പൊന്നും വിലക്കെല്ലാം വാങ്ങിയിടുന്നു.
1: തുടർന്ന് സായം സന്ധ്യ.
0: പത്ത്

നിങ്ങൾ പ്രണയത്തിൻ മലർമാല കൊരുത്തുവല്ലോ, നിങ്ങൾ പ്രണയത്തിൻ മലർമാല കൊരുത്തുവല്ലോ. നാണത്താൽ സന്ധ്യ ഇരുൾ പരുത്തി, വൃശ്ചിക കാറ്റിതാ വീശിടുന്നു. നാണത്താൽ സന്ധ്യ ഇരുൾ പരുത്തി, വൃശ്ചിക കാറ്റിതാ വീശിടുന്നു. കുളിരും തണുപ്പും നേരിടുന്നു, സായം സന്ധ്യയ്ക്കോ മോഹപന ഭംഗിയേറുന്നു. സായം സന്ധ്യയ്ക്കോ മോഹന ഭംഗിയേറുന്നു. അത്തി

0: കാത്തിരിക്കും. കുഞ്ഞുങ്ങൾ കരികിലായി ഒന്നിച്ചവർ പറന്നുയർന്നുവല്ലോ. കുഞ്ഞിളം കൂട്ടിൽ കാത്തിരിക്കും കുഞ്ഞുങ്ങൾക്കായി അന്നത്തെ പൂജ വച്ചവർ. കുഞ്ഞിളം കൂട്ടിൽ കാത്തിരിക്കും കുഞ്ഞുങ്ങൾക്കായി അന്നത്തെ പൂജ വച്ചവർ. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കൊണ്ടുകൊരുത്തതും മനോഹരമേ ജീവിതം. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കൊണ്ടുകൊരുത്തതും മനോഹരമേ ജീവിതം. മനോഹരമേ ജീവിതം.
1: ഇനി കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച ഒരു ഗാനം കേൾക്കാം,
0: അമ്മയും മാതാവ്.

പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്ന നിമിഷം സുഗന്ധവാഹിനിയായി അരികിലുണ്ടമ്മ പ്രഭാത പ്രാ

0: കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച കവിതകൾ തുടരുന്നു. അടുത്ത കവിത പൊൻപുലരി.
1: പുതുവർഷപ്പുലരിയെ വരവേൽക്കുവാനായി പ്രതീക്ഷയോടെ വരും മണിനിരന്നേ. പുതുവർഷപ്പുലരിയെ വരവേൽക്കുവാനായി പ്രതീക്ഷയോടെ വരും മണിനിരന്നേ. സ്നേഹത്തിൻ നറുമലരുകൾ വിരിഞ്ഞിടട്ടെ, പുതുവർഷ പുതുഹർഷമായി ഫപിച്ചിടട്ടെ. സ്നേഹത്തിൻ നറുമലരുകൾ വിരിഞ്ഞിടട്ടെ, പുതുവർഷ പുതുഹർഷമായി ഫപിച്ചിടട്ടെ. ധനുമാസക്കുളിരിൽ ഇളകിയാടുന്ന കൈതോലപ്പൂക്കളും നിരന്നുവല്ലോ. ധനുമാസക്കുളിരിൽ ഇളകിയാടുന്ന കൈതോലപ്പൂക്കളും നിരന്നുവല്ലോ. മഞ്ഞിൻ കുളിരല തേരിൽ വന്നിട്ട ഡിസംബറും വിട ചൊല്ലിയല്ലോ. മഞ്ഞിൻ കുളിരല തേരിൽ വന്നിട്ട ഡിസംബറും വിട ചൊല്ലിയല്ലോ. അരുണോദയത്തിൻ്റെ അകമ്പടിയോടെ

0: നോവുമായിട്ടൊരു വർഷമങ്ങുമറിഞ്ഞു. ഒത്തിരി ആഹ്ലാദവും അതിലേറെ നോവുമാ ഇട്ടൊരു വർഷമങ്ങുമറിഞ്ഞുപോയി. പുതുവർഷപ്പിറവിയെ സ്വീകരിക്കാം, ഒരു പിടി കനവുകൾ കൂട്ടിവെക്കാം. പുതുവർഷപ്പിറവിയെ സ്വീകരിക്കാം, ഒരു പിടി കനവുകൾ കൂട്ടിവെക്കാം. സാഗോദരത്തിൻ വസന്തം തീർക്കാം, പുത്തൻ പുതു ചിന്തകൾ നെയ്തെടുക്കാം. സാഗോദരത്തിൻ വസന്തം തീർക്കാം, പുത്തൻ പുതു ചിന്തകൾ നെയ്തെടുക്കാം. പുത്തൻ പുതു ചിന്തകൾ നെയ്തെടുക്കാം.
1: ഇനി പ്രതീക്ഷ.
0: കഷ്ടപ്പെട്ട

താണ്ടുവാൻ മരപ്പച്ച തേടിയലയുന്നിതാ ഞാൻ. തീരാത്ത ദുരിതങ്ങളേതും താണ്ടുവാൻ മരപ്പച്ച തേടിയലയുന്നിതാ ഞാൻ. പ്രത്യാശയിൽ പടവുകൾ താണ്ടിയപ്പോൾ പ്രതീക്ഷതൻ ചെറുതിരി നാളം തെളിഞ്ഞ്. പ്രത്യാശയിൽ പടവുകൾ താണ്ടിയപ്പോൾ പ്രതീക്ഷതൻ ചെറു

0: തണിഞ്ഞവ സ്വപ്നങ്ങളെല്ലാം എൻ മനദാരിലാകെ പൂക്കാലമെത്തി. പ്രതീക്ഷകളെല്ലാം പൂവണിഞ്ഞപ്പോഴും മനുഷ്യജന്മത്തിൻ സഹജമാശകൾ ഓരോന്നായി പൊട്ടി മുള ചുവന്നേ നീർപ്പോള പോലതു മാറുവെന്നും അലയുവാനിനിയുമുണ്ട് ജീവിതത്തിൽ, കരയുവാനിനിയും ആവതില്ലെന്നോർക്കണം. പ്രതീക്ഷിക്കാനുണ്ട് എനിക്കെന്നുമെന്നും അവസാന ശ്വാസം നിലയ്ക്കുന്ന നേരത്തും
1: അവസാനമായി തെരുവിൻ്റെ മക്കൾ
0: ആശുപത്രി

പിതൃത്വമറിയാത്തവനമ്മയേ തന്നാലാവും വിധം പരിപാലിച്ചു. പിതൃത്വമറിയാത്തവനമ്മയേ തന്നാലാവും വിധം പരിപാലിച്ചു.

ലോകമെന്തെന്നറിയാത്ത പിഞ്ചുപാലൻ, മുലപ്പാലിനായി കരയുന്ന പൈതലും. ലോകമെന്തെന്നറിയാത്ത പിഞ്ചുപാലൻ, മുലപ്പാലിനായി കരയുന്ന പൈതലും. പേടിച്ച രണ്ടവൻ കുഞ്ഞിനെ വാരിയെടുത്തു, ഇപ്പോഴും ചുറ്റിനും സഹതാപനോ.

ആ ഹൃദയത്താളത്തിലാവേശമായി തുടിക്കുന്ന മാതൃവാത്സല്യത്തിൻ ചേർത്തു പിടിച്ചിരുവരെയും ദൂരേക്കു നടന്നു പോയൊരമ്മ ചേർത്തു

അവരുടെ ശോഭന പാവിക്കായി വിധാതാവിൻ വികൃതികളിലൊന്നായി കരുതേണമവരുടെ ശോഭന പാവിക്കായി കരുതേ.

0: ബൈ.
1: കാർത്യായനി കൃഷ്ണൻകുട്ടി അവതരിപ്പിച്ച ഗാനവും കവിതകളുമാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
2: നമസ്കാരം.

0: ശ്രോതാക്കളെ, ഇന്ന് അങ്കണത്തിൽ നിർമ്മല ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ഒരു കഥ കേൾക്കാം.
1: വഴിവിളക്കുകൾ. അമ്മേ വല്ലാതെ വിശക്കുന്നു. പാലുകാച്ചു കഴിഞ്ഞ് ആകാരം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഇത്ര നേരം പിടിച്ചു നിന്നത്. വയറിനുള്ളിൽ തീവണ്ടി ഓടിത്തുടങ്ങി. പൊള്ളലും പൊട്ടലും ചീറ്റലുമൊക്കെ ആയിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് നല്ല സാമ്പാറിൻ്റെ മണം വരുന്നുണ്ട്. കായം കൂടുതലിട്ട് സാമ്പാർ വയ്ക്കുന്നതാണ് കൃപയ്ക്ക് ഇഷ്ടം. നല്ല മയമുള്ള ദോശയും ഹോട്ട് ബോക്സിൽ അടച്ചു വച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിക്കണമെങ്കിൽ വീടിൻ്റെ പാലുകാച്ച് കഴിയണം. ഓർക്കുമ്പോൾ വായിൽ പുഴയും കുളവും ഒക്കെ രൂപപ്പെടുകയും പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യുന്നു. ക്ഷണിച്ചവർ പലരും വന്നെത്തി. പക്ഷേ അമ്മ ആരെയോ പ്രതീക്ഷിച്ച് വഴിക്കണ്ണുമായി നിൽക്കുന്നു. അയാൾ വന്നാലേ പാലുകാച്ചുവെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അമ്മ ധൃതിയിൽ ഗേറ്റിനരിയിലേക്ക് നടക്കുന്നത് കണ്ട് ആശ്വാസത്തോടെ കൃപ അങ്ങോട്ട് നോക്കി. പഴയ സാരി വാരി വലിച്ച് ചുറ്റിക്കൊണ്ടൊരു വൃദ്ധയെ മാത്രമേ അവിടെ കണ്ടുള്ളൂ. ഹോ, അയാൾ ആരാണെങ്കിലും വേഗമൊന്നും എത്തിയെങ്കിൽ. കൃപ ഗൾഫിൽ നിന്ന് വന്നിട്ട് രണ്ട് ദിവസമാകുന്നതേ ഉള്ളൂ. എരിവും പുളിയും മസാലയും ഒന്നുമില്ലാത്ത ഭക്ഷണം കഴിച്ച് രണ്ട് വർഷം പിടിച്ചു നിന്നു. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ കറികളുടെ രുചി ഓർക്കുമ്പോഴേ വായിൽ വെള്ളം നിറയുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള അവസരം വന്നിരിക്കുന്നു. 40 ദിവസത്തെ അവധിയുണ്ട്. ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കണം. ഇന്ന് രാവിലെ ദോശയാണെന്ന് പറഞ്ഞപ്പോഴേ ഓർത്തു നേരത്തെ കഴിക്കണമെന്ന്. പക്ഷേ പാലുകാച്ചൽ കഴിഞ്ഞാകാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ വിശപ്പ് അധികമായി. കൃപേ, അമ്മയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ അവൾ ഞെട്ടിപ്പോയി. ആദ്യം കണ്ട് ആ വൃദ്ധയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ, ഇതാണ് ഞാൻ ഇത്രയും നേരം കാത്തുനിന്ന ആൾ, ഇനി നമുക്ക് പാലുകാച്ച. കൃപയുടെ മുഖത്തെ ഭാവവേദം കണ്ട് അവളെ മാറ്റി നിർത്തി അവർ പറഞ്ഞു, നിനക്കവരെ പിടിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവരുടെ മുന്നിൽ നീ അത് കാണിക്കരുത്. പിന്നീട് ഞാനെല്ലാം വിശദീകരിക്കാം. അവരെൻ്റെ അതിഥിയാണെന്ന് മാത്രം മനസ്സിലാക്കുക. നീ അവരോട് സംസാരിക്കൂ. ജനനി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരൂ. ജനനി അവരുടെ അരികിലേക്ക് വരുമ്പോൾ കൃപയോട് പറഞ്ഞു, നീ അവരോട് നീരസമൊന്നും കാണിക്കരുത്. പിന്നെ മല്ലിക അമ്മയെ കൃപയ്ക്ക് പരിചയപ്പെടുത്തി. ഇതാണ് മല്ലികാമ്മ, കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധം. അവർ കൃപയുടെ കൈകളിൽ പിടിച്ചു, നെഞ്ചോട് ചേർത്തു. അവരുടെ കണ്ണുകൾ നിറയുന്നത് കൃപ കണ്ടു. പെട്ടെന്ന് ജനനി മല്ലിക അമ്മയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞ് ഉടുത്തിരുന്ന സാരി മാറി പുതിയതൊന്നും ഉടുപ്പിച്ച് തിരിച്ചു വന്നു. മല്ലികാമ്മ പാല് കാച്ച്? ഇല്ല മോളെ, വീട്ടിലുള്ളവരാണ് പാല് കാച്ചേണ്ടത്, പുറത്തു നിന്നുള്ളവരല്ല. അതിന് മല്ലികാമ്മ ഇനി മുതൽ ഇവിടെയാണ്. പിന്നെന്താ പാല് കാച്ചിയാൽ? വന്നവരെല്ലാം പരസ്പരം നോക്കി. ഒന്നും മനസ്സിലാകാതെ അവസാനം മല്ലികാമ്മ തന്നെ പാല് കാച്ചി. തിളച്ചു പൊന്തിയ പാൽപാത്രം കവിഞ്ഞൊഴുകുന്നത് കണ്ട് എല്ലാവരും സന്തോഷമായിരുന്നു. 2 ജോടി കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകിയത് ആ രണ്ടുപേരല്ലാതെ മറ്റാരും കണ്ടില്ല. ചടങ്ങിന് ശേഷം എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിക്കാനിരുന്നു. കായം കൂട്ടിയിട്ട സാമ്പാറിൻ്റെയും നെയ്യ് തടവിച്ചിട്ട ദോശയുടെയും രുചി ആസ്വദിക്കാൻ കൃപയപ്പോൾ മറന്നുപോയിരുന്നു. വിശപ്പും അകന്നുപോയിരുന്നു. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഇടത്തരം വീട്, കൃപ 2 വർഷങ്ങൾ ഗൾഫിൽ പോയി വിയർപ്പൊഴുക്കിയതിൻ്റെ ഫലം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ 2 സ്ത്രീജന്മങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിവസം, ശരിയായി പറഞ്ഞാൽ 3 പേരുടെ. ഉച്ചയൂണും കഴിഞ്ഞ് വന്നവരെല്ലാവരും പിരിഞ്ഞുപോയി. 3 പേര് മാത്രം ബാക്കിയായി. 3 മുറികളും അടുക്കളയും സിറ്റൗട്ടും ഹാളും വരാന്തയും വർക്കേരിയയുമൊക്കെ ചേർന്നൊരു നല്ല വീട്. ഓരോ മുറിയിലൂടെയും 3 പേരും വീണ്ടും വീണ്ടും കരയേറി ഇറങ്ങിക്കൊണ്ടിരുന്നു. എത്ര കണ്ടിട്ടും മതിയാകാത്ത പോലെ. നീലാകാശത്തിന് മറക്കുട ചൂടി നിന്ന വെൺമേഘങ്ങൾ മടിയോടുകൂടി പിൻവാങ്ങാൻ തുടങ്ങി. സായഗ്നസൂര്യൻ ഭൂമിയെ ചുവന്ന പട്ടുടിപ്പിച്ചു. വെയിൽ ചാഞ്ഞ വീതികൾ വിജനമാകാൻ തുടങ്ങി. ഞാൻ ഇനി പൊയ്ക്കോട്ടെ മോളെ. മല്ലികാമ്മ 2 പേരുടെയും മുഖത്തേക്ക് നോക്കി. ഇന്ന് പോകണ്ട, ജനനി തീർത്തു പറഞ്ഞു. കൃപ ഒന്നും പറയാതെ താഴോട്ട് നോക്കി നിന്നു. പക്ഷേ മല്ലികാമ്മ പോകാൻ തന്നെ തീരുമാനിച്ചു. അതിനു കാരണം കൃപയുടെ പെരുമാറ്റമാണെന്ന് ജനനിക്ക് മനസ്സിലായി. അവർ യാത്ര പറഞ്ഞ് ഗേറ്റ് കടന്നു പോയപ്പോൾ ഇത്രയും നേരം താൻ അനുഭവിച്ച ദിവ്യമായൊരു സാമീപ്യം അകന്നുപോയതുപോലെ ജനനിക്ക് തോന്നി. കൃപയുടെ മുഖം ഗൗരവത്തിലായതിനാൽ അവളോടൊന്നും മിണ്ടാതെ ജനനി അകത്തേക്ക് പോയി. കൃപ പിന്നാലെയും. അമ്മേ, അവൾ തെല്ലുച്ചത്തിൽ വിളിച്ചു. ആരാ ഈ മല്ലികാമ്മ? ഞാനിവരെ കണ്ട ഓർമ്മയുണ്ട്, എന്നാൽ എന്നാണെന്നോ എവിടെ വെച്ചാണെന്നോ ഓർക്കുന്നില്ല. ആരാണിവർ? മരിച്ച പകലിനെ നോക്കിയാകണം. ആകാശം മ്ലാനമായി. വെയിൽ വരച്ചിട്ട ചിത്രങ്ങളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. അമ്മേ, വീണ്ടും കൃപ വിളിച്ചു. അവൾ അമ്മയ്ക്ക് അഭിമുഖമായിരുന്നു. അവരുടെ മുഖം വാടിയിരിക്കുന്നു. കണ്ണുകളിൽ ദുഃഖം കരിന്തിരികത്തുന്നു. കൃപയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. അമ്മ എന്തോ തന്നിൽ നിന്നും മറയ്ക്കുന്നു. തുറന്നു പറയാൻ വിഷമമുള്ള വിഷയം അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് തൽക്കാലം അതറിയണ്ട എന്നവൾ തീരുമാനിച്ചു. വൃദ്ധയായൊരു സ്ത്രീ, അവരാരായാലെന്ത്? അത്താഴം കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോഴും അമ്മ മൗനം വെടിഞ്ഞിരുന്നില്ല. നേരം വെളുക്കട്ടെ, ഉറങ്ങി ഉണരുമ്പോൾ എല്ലാം ശരിയാകും. ഇന്നിനി ഉറങ്ങാൻ കഴിയുമോ? ഉറക്കത്തെയും പ്രതീക്ഷിച്ച് എത്ര നേരം കിടക്കണമെന്നറിയില്ല. അമ്മ വിഷമത്തിലാണ്. ഇല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് കിടന്നാൽ ഉറക്കം വിളിക്കാതെ തന്നെ വരും. ഇന്ന് ഉറക്കം കൂട്ടുകൂടില്ല. വെറുതെ മുകളിലേക്ക് നോക്കി കിടന്നു. പുതിയ വീട്ടിലെ അന്തരീക്ഷം ഇഷ്ടമായതിനാലാവാം. പല്ലികൾ സ്വതവേ തുറന്ന കണ്ണുകൾ ഒന്നുകൂടി മിഴിച്ചുകൊണ്ട് ഓടി നടക്കുന്നു. 1-2 നിശാശലഭങ്ങളും പുതുവീട് കാണാൻ എത്തിയിട്ടുണ്ട്. കൃപ നിശബ്ദതയുടെ ഗോപുരം തകർത്തുകൊണ്ട് അമ്മയുടെ വിളി. ഹോ, സമാധാനമായി അവൾ മനസ്സിൽ പറഞ്ഞു. മനസ്സിലൊരു പച്ചിലപാടം പെട്ടെന്ന് വളർന്ന പോലെ. അമ്മയുടെ ഗൗരവം മാറിയല്ലോ. നീ ചോദിച്ചതിനുള്ള മറുപടി തരാം, ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ. 25 വർഷങ്ങൾക്കപ്പുറത്തേക്കാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരിടത്തരം കുടുംബത്തിലെ 4 മക്കളിൽ 2-ാമത്തെ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു 20 വയസ്സിൽ. എല്ലാ പെൺകുട്ടികളെയും പോലെ പ്രതീക്ഷകളുടെ ഒരു കൂമ്പാരവും പേറി അവളും ഭർതൃഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. മാതാപിതാക്കളുടെയും കൂടപ്പുറപ്പുകളുടെയും കൂടെ കഴിഞ്ഞവൾ പെട്ടെന്നൊരു ദിവസം മറ്റൊരു വീട്ടിലേക്ക് ആഘോഷ അലങ്കാരത്തോടെ മാറ്റി താമസിപ്പിക്കപ്പെടുന്നു. അവിടെ അവളുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാറില്ല. ഭർത്താവിൻ്റെ വീടുമായവൾ പൊരുത്തപ്പെട്ടു കൊള്ളണം. ഒരു ചെറുമരത്തൈ പറിച്ചു മാറ്റി നടന്ന പോലെ പിന്നീടൊരു ചലനമില്ലാതെ ഉണർവോടെ വളർന്നു പൊങ്ങിയ മണ്ണിനെ മനസ്സിൽ മാത്രം താലോലിച്ചും തന്നോട് തന്നെ പദം പറഞ്ഞും മറ്റുള്ളവർക്ക് തണലും ഫലങ്ങളും നൽകി അവസാനം ഫലങ്ങളില്ലാതെയാകുമ്പോൾ ഇല കുഴിയുമ്പോൾ തനിച്ചാകുന്ന മണ്ണിൽ തറഞ്ഞു പോകുന്നൊരു മരം പോലെ. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിയവേ അവൾ വിശേഷമറിയിച്ചു. ഗർഭാലസ്യം, വീട്ടുജോലി, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ എല്ലാം അവളെ തളർത്തി. ഭർത്താവും വീട്ടുകാരും ഗർഭകാലത്തെ വല്ലായ്മ ഒരു ആരോഗ്യ പ്രശ്നമായേ കണ്ടില്ല. കരുണയ്ക്കായി കൈനീട്ടിയ നാളുകൾ, ഛർദ്ദിച്ച് തൊണ്ട പൊട്ടി വെള്ളമിറങ്ങാതെ കിടക്കുമ്പോഴും ശകാരവർഷങ്ങൾ. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു. 2 ആഴ്ചത്തെ ലീവാണ് അനുവദിച്ചു തന്നത്. 3 മാസമെങ്കിലും വേണ്ടെടുത്താണ് 2 ആഴ്ച. അവരനുവദിച്ച് അവധി തീരാൻ കാത്തിരുന്ന പോലെ സ്വന്തം മാതാപിതാക്കൾ അവധി തീരുന്നതും അവളെ ഭർതൃഗൃഹത്തിലെത്തിച്ചു. ഒരു വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യുവാനാകാതെ തളർന്നു വീഴുമ്പോഴെല്ലാം ആരിൽ നിന്നും കരുണ ലഭിച്ചില്ല. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു. അവിടെ നിന്നുള്ള മറുപടി കേട്ടപ്പോൾ അവൾ ശരിക്കും ഒരു അനാഥയാണെന്ന് തോന്നി. ഗർഭകാലത്ത് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും ഇങ്ങോട്ട് പോന്നാൽ അവിടെ തന്നെ നിന്നോളാനായിരിക്കും അവർ പിന്നീട് പറയുക. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്ക്. ഉള്ളിലെ എല്ലാ പ്രതീക്ഷകളും വെറുമൊരു കിളിമുട്ട പോലെ ഉടഞ്ഞ നിമിഷം. നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വീട്ടുജോലികൾ രാക്ഷസ രൂപം പൂണ്ട് മുന്നിൽ നിന്നു. അന്ന് രാത്രി അവൾ അവിടെ നിന്നിറങ്ങി. ആരും അറിയാതെ കിട്ടിയ ഏതാനും ഡ്രസ്സുകളും 500 രൂപ നോട്ടുകളുമായി എങ്ങോട്ടോ പോകുന്ന രാത്രി വണ്ടിയിൽ കയറി. ബോർഡിൽ കണ്ട സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തു. ഏതോ നഗരത്തിൽ രാത്രി വണ്ടിയുടെ അന്നത്തെ പ്രയാണം അവസാനിച്ചു. വിദൂരതയിൽ നഗരം ഉറങ്ങുന്നു. ആ മഹാനഗരത്തെ മുറിച്ചൊഴുകുന്ന വലിയ പുഴ അവളെ മാടി വിളിക്കുന്നു. നിലാവെളിച്ചം പുഴയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. ചിരിക്കുന്ന നിലാവിനെയും ചെരിച്ചിലേന്തി കൊതിപ്പിക്കുന്ന ആകാശത്തിലേക്ക് പറന്നു വരാനാവാതെ പുഴയൊഴുക്കിനൊത്തു നീങ്ങാൻ അവൾ തീരുമാനിച്ചു. അവൾ അടിവയറ്റിൽ മെല്ലെ കൈവച്ചു നോക്കി. ഒരനക്കവുമില്ല. എനിക്ക് മുൻപേ നീ പോയോ? അതാണ് നല്ലത് കുഞ്ഞെ. നമുക്കീ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല. പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ചു നിന്നുകൊണ്ട് നഷ്ടമാകാൻ പോകുന്ന ആകാശത്തെ ഒരിക്കൽ കൂടി നോക്കി. ചിരിച്ചു നിന്ന നിലാവിൻ്റെ മുഖം അപ്പോൾ മളാനമായിരുന്നു. പെട്ടെന്ന് കൈകളിൽ ആരോ ബലമായി പിടിച്ചു. 55 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ. മോളെ, മരിക്കാൻ തീരുമാനിച്ചു അല്ലേ? അവൾ വിതുമ്പി. തൻ്റെ നിസ്സഹായാവസ്ഥ അവൾ അവരോട് പറഞ്ഞു, നിർത്താതെ പെയ്യുന്ന തുലാപ്പെയ്ത്തു പോലെ. നിസ്സഹായതയുടെ നിലവിളി കേട്ട് ആകാശം ഇരുണ്ടു. എനിക്ക് മരിക്കണമേ. ഞാൻ എന്തിനാണ് വെറുതെ വൃത്തത്തിനുള്ളിലെ അഗ്രത്തിനായി തിരയുന്നത്? ഞാൻ പറയുന്നത് കേട്ടിട്ട് മോളെന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. ഇന്ന് എൻ്റെ കുട്ടി വീട്ടിലേക്ക് വരൂ. അവരുടെ കയ്യിൽ മുഷിഞ്ഞ ഒരു ചാക്കിനുള്ളിൽ എന്തോ ഉണ്ടായിരുന്നു. എന്നിട്ടും വളരെ പണിപ്പെട്ട് അവളുടെ കയ്യും പിടിച്ചവർ നടന്നു. ഒറ്റമുറിയും അടുക്കളയുമുള്ള ചെറിയൊരു കുടിലായിരുന്നു അവരുടെ വീട്. അടുത്തൊക്കെ ചെറിയ കുടിലുകൾ വേറെയും ഉണ്ടായിരുന്നു. ഏതോ തട്ടുകടയിൽ നിന്നും അവർക്ക് വാങ്ങിയ ഭക്ഷണം അവൾക്കും പകുത്തു നൽകി അവൾക്കുറങ്ങാൻ സൗകര്യമൊരുക്കി. എന്നിട്ട് പറഞ്ഞു, മോളുറങ്ങ്, രാവിലെ നമുക്ക് സംസാരിക്കാം. അവളുടെ ശരീരത്തിൻ്റെ അവശതയും ക്ഷീണവും ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാമായിരുന്നു. അന്ന് രാത്രി ഒന്നും മയങ്ങുക പോലും ചെയ്യാതെ ആ സ്ത്രീ അവൾക്ക് കാവലിരുന്നു. ഇരുട്ടിനെ മുഴുവൻ തൂത്തെറിഞ്ഞുകൊണ്ട് പകൽ വെളിച്ചമെത്തി. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾക്കരികിൽ ഭിത്തിയിൽ ചാരിയിരുന്ന് അവരുറങ്ങുന്നു. കഴിഞ്ഞ രാത്രി അവരുറങ്ങിയിട്ടില്ലെന്നും താൻ വീണ്ടും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമെന്നും കരുതി തനിക്ക് കാവലിരിക്കുകയായിരുന്നുവെന്നും അവൾക്ക് മനസ്സിലായി. കുറച്ചു നേരമെങ്കിലും അവരുറങ്ങട്ടെ. പകൽ വെളിച്ചത്തിൽ അവൾ അവരുറങ്ങുന്നതും നോക്കിയിരുന്നു. 1 മണിക്കൂറിന് ശേഷം അവർ ഞെട്ടി ഉണർന്നു. മുന്നിൽ അവളെ കണ്ടതും മുഖം തെളിഞ്ഞു. പെട്ടെന്നുണ്ടാക്കിയ കഞ്ഞിയും ചമ്മന്തിയും പ്രഭാത ഭക്ഷണമാക്കി. എന്നിട്ടവർ അവളോട് പറഞ്ഞു, ഞാൻ എൻ്റെ കഥ മോളോട് പറയുകയാണ്. അത് കേട്ടിട്ട് മോൾക്ക് എന്തും തീരുമാനിക്കാം. മോള് ദേവദാസ സമ്പ്രദായത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. എൻ്റെ അമ്മ ഒരു ദേവദാസിയായിരുന്നു. ഒരു ദേവദാസിക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്ന് മോൾക്കറിയില്ലേ? അവൾക്കൊരു പെൺകുഞ്ഞുണ്ടായാലോ? അവളെ ദേവദാസിയാക്കിയത് അവരുടെ മാതാപിതാക്കളാണ്. ആരാണ് അച്ഛനെന്നറിയാത്ത ഞാൻ പിറന്നപ്പോൾ അമ്മ ശരിക്കും മരവിച്ചുപോയി. കാരണം ഞാനും ഒരു പെൺകുഞ്ഞല്ലേ, എങ്ങനെ പെൺകുഞ്ഞിനെ വളർത്തും? വീട്ടുകാരെ ഏൽപ്പിക്കാൻ കഴിയില്ല. തൻ്റെ വിധി കുഞ്ഞിനും ഉണ്ടാകരുതെന്ന് അമ്മ ആഗ്രഹിച്ചു. അമ്മ എന്നെ 5 വയസ്സുവരെ വളർത്തി. പിന്നീട് ഒരു അനാഥ മന്ദിരത്തിലാക്കി. ഇടയ്ക്കിടെ വന്ന് കാണും. അമ്മയുടെ കൂടെ നിർത്താൻ കഴിയില്ലെന്നായിരുന്നു. ഞാനൊരു ദേവദാസിയുടെ മകളാണെന്ന് ആരും അറിയരുതെന്ന് അവർ തീരുമാനിച്ചു. അത്യാവശ്യം എഴുത്തും വായനയും പഠിക്കാനും വിവാഹപ്രായമാകുമ്പോൾ എനിക്കൊരു ആൺതുണയെ കണ്ടെത്താനും അമ്മ അധികൃതരോട് പറയുകയും അതിനുവേണ്ടിയുള്ള സമ്പാദ്യം സ്വരൂപിക്കാനും തുടങ്ങി.

പതിനാറ് വയസ്സിലെൻ്റെ വിവാഹം നടന്നു. അനാഥയുടെ ലേബലായിരുന്നു എൻ്റെ മേൽ ഒട്ടിച്ചിരുന്നത്. അമ്മ ജീവിച്ചിരിക്കെ അനാഥത്വം സ്വീകരിക്കേണ്ട അവസ്ഥ. വിവാഹശേഷം എനിക്ക് പോകാനൊരിടമില്ലാതായി. ഭർതൃഗൃഹത്തിൽ തളച്ചിട്ടു. ഭർത്താവ് അരികിൽ വരികയോ സംസാരിക്കുകയോ പോലും ചെയ്യില്ല. പതിനാറ് വയസ്സുള്ള എനിക്ക് ഭർത്തധർമ്മത്തെക്കുറിച്ചോ വിവാഹ ജീവിതത്തെക്കുറിച്ചോ ഒരറിവുമുണ്ടായിരുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞു. അനാഥാലയത്തിൽ നിന്നും ഒരു ദിവസം ഒരാളെന്നെ കാണാൻ വന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനെല്ലാം പറഞ്ഞു. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഭർത്താവിനോട് അടുത്തിടപെടാൻ നോക്കി. അപ്പോഴാണ് അറിയുന്നത് അയാൾക്ക് ഒരിക്കലും വിവാഹ ജീവിതം നയിക്കാൻ കഴിയില്ലെന്ന സത്യം. കടുത്ത ശ്രീവിദ്വേഷിയും ഞാനവിടെ ഒരു വീട്ടുജോലിക്കാരി മാത്രമായിരുന്നു. ആരോടും പറയാതെ ഞാൻ ആ വീട് വിട്ടിറങ്ങി. ഓർഫനേജിലെത്തിയ ഞാൻ അവരോട് എൻ്റെ അമ്മയെ കാണിച്ചു തരാനും അമ്മ എവിടെയാണെങ്കിലും ഞാനും ആ കൂടെ ജീവിച്ചു കൊള്ളാമെന്നും പറഞ്ഞു. പക്ഷേ എൻ്റെ വിവാഹം കഴിഞ്ഞ് മൂന്നാം മാസം അമ്മ ആത്മഹത്യ ചെയ്തിരുന്നു. എൻ്റെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി. പിന്നെ ഞാനവിടെ നിന്നില്ല. ഒരു യുവതി തനിച്ച് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടക്കണം. കല്ലും മുള്ളും കനലിനുമെല്ലാം ചവിട്ടി എൻ്റെ പാദങ്ങൾ കീറിയും പൊള്ളി അടർന്നും ഞാൻ ഇവിടം വരെ എത്തി. വിധിക്ക് മുന്നിൽ തോൽക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. നിനക്ക് ഓർത്തു വയ്ക്കാൻ ബാല്യവും കൗമാരവും തന്ന വസന്തകാലമെങ്കിലുമുണ്ട്. എനിക്ക് ഓർമ്മയുടെ ഇരുൾക്കയങ്ങൾ മാത്രം. എന്നിട്ട് ഞാൻ നിന്നെപ്പോലെ ആത്മഹത്യയെക്കുറിച്ച് ഓർത്തതേയില്ല. പെണ്ണായി പിറന്നാൽ മണ്ണായി തീരുവോളം കണ്ണുനീരാണല്ലോ. ആ കണ്ണുനീർ പെണ്ണ് മനസ്സ് വെച്ചാൽ മായ്ച്ചു കളയാൻ കഴിയും. ഗർഭിണിയായ നീ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമെന്ന് ചിന്തിക്കരുത്. ജീവിച്ച് ജയിക്കണം. ഗർഭിണിയായ യശോദയെ അർദ്ധരാത്രി ഉപേക്ഷിച്ചു പോയ ഗൗതമനെയാണ് സമൂഹം ബുദ്ധനാക്കിയത്. തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ഭാര്യയെ ഉപേക്ഷിച്ചു പോയ ഗൗതമന് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയോ? ഏകപത്നിവ്രതനായ രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചില്ലേ? എന്നിട്ടും രാമനെ പൂജിക്കുകയല്ലേ ചെയ്തത്? ലക്ഷ്മണൻ എന്താണ് ചെയ്തത്? സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് ജ്യേഷ്ഠനോടൊപ്പം വനവാസത്തിന് പോകുമ്പോൾ ഊർമ്മളയെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിച്ചോ? തന്നെയൊന്ന് തിരിഞ്ഞെങ്കിലും നോക്കുമെന്നോർത്ത ഊർമ്മിളയ്ക്ക് നിരാശപ്പെടേണ്ടി വന്നു. പതിനാല് വർഷം ഭർത്താവ് തന്ന അപമാനം സഹിച്ചില്ലേ? ഇനിയുമുണ്ട് കഥാപാത്രങ്ങൾ. പാണ്ഡവമാതാക്കളായ കുന്തിദേവിയും മാദ്രിയും കൗരവമാതാവായ ഗാന്ധാരിയുമെല്ലാം സ്ത്രീസഹനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അതിനു കാരണം മാതാപിതാക്കളും കൂടിയാണ്. ഗാന്ധാര രാജാവായ സുബലൻ ധൃതരാഷ്ട്രർ അന്ധനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് തൻ്റെ മകളായ ഗാന്ധാരിയെ വിവാഹം ചെയ്തു കൊടുത്തത്. വിവാഹമണ്ഡപത്തിൽ വച്ചാണത്രേ തൻ്റെ വരൻ അന്ധനാണെന്ന് അവരറിയുന്നത്. സ്വന്തം പിതാവിൻ്റെ ചതി. അധികാരവും സ്ഥാനമോഹവും സ്വന്തം മകളുടെ ജീവിതത്തേക്കാൾ വലുതായി. സ്ത്രീകൾക്ക് പ്രതികരിക്കാനാവില്ലല്ലോ. പിതാവിനോടുള്ള പ്രതികാരം കൂടിയാകില്ലേ അവൾ സ്വന്തം കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി സ്വയം അന്ധത ഏറ്റുവാങ്ങിയത്? ഇതെല്ലാം പുരാണ കഥകളാകാം. പക്ഷേ ഇതിനെല്ലാം പ്രത്യക്ഷമാകുന്നത് സ്ത്രീയുടെ സഹനമാണ്. അതാണ് അവളുടെ കരുത്ത്. പുരുഷന് കായിക ബലമുണ്ടെങ്കിൽ അതിനെ വെല്ലുന്നതാണ് സ്ത്രീയുടെ മനോബലം. മുൻപറഞ്ഞ കഥാപാത്രങ്ങളും ഈ ഞാനും ഇത്രയുമെല്ലാം സഹിച്ചിട്ടും ആത്മഹത്യക്ക് മുതിർന്നില്ല. നമ്മളെ തോൽപ്പിക്കുന്നിടത്തു നിന്ന് നമ്മൾ ജയിക്കാൻ ശ്രമിക്കണം. ആത്മഹത്യ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. നീയും അതുപോലെ ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് തിരികെ വരണം. ഞാൻ കൂടെയുണ്ടാകും. അങ്ങനെ അവൾ ജീവിക്കാൻ തീരുമാനിച്ചു. വീറോടെ, ഒരുതരം വാശിയോടെ. മനസ്സിലാകെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് അവളുടെ മനസ്സിലപ്പോൾ ഒരു ഇലയനക്കം മാത്രമായി മാറി. ആക്രി പെറുക്കിയും മറ്റു പല പണികൾ ചെയ്തും അവർ സമ്പാദിച്ചു. പഞ്ചായത്ത് കെട്ടിക്കൊടുത്ത കോളനി വീടുകളിൽ ഒരെണ്ണം അവർക്കും അന്തിയുറങ്ങാൻ കിട്ടി. മാസങ്ങൾ കഴിഞ്ഞു. അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് മൂന്ന് വയസ്സുള്ളപ്പോൾ അവളെയും കുഞ്ഞിനെയും മറ്റൊരു വീടെടുത്ത് മാറ്റി. അതിന് കാരണം പറഞ്ഞത് കുട്ടി വലുതാവുമ്പോൾ ഒരാക്രി പെറുക്കുന്ന സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നത് ശരിയാകില്ല. സ്വന്തം മാതാപിതാക്കളെ തെരുവിലെറിയുന്ന കാലമാണിത്. കുട്ടി വളരുമ്പോൾ സ്വഭാവത്തിൽ വരുന്ന മാറ്റം അനുഭവിച്ചു മാത്രമേ നമ്മൾക്കറിയാൻ കഴിയൂ. വീടിൻ്റെ വാടകയും ചെലവിനുള്ള തുകയും അവർ തന്നെയാണ് എടുത്തിരുന്നത്. അതുവരെ പണിയെടുത്ത നല്ലൊരു തുക സമ്പാദ്യമായി അവർക്കുണ്ടായിരുന്നു. ആ തുക അവൾക്കും കുട്ടിയുടെ പഠനത്തിനുമായി ചിലവാക്കാൻ തുടങ്ങി. കുട്ടി സ്കൂളിൽ പോകുമ്പോൾ മാത്രം അവർ അവളുടെ അടുത്ത് വരും. ഇങ്ങനെയൊരു ബന്ധം കുട്ടി അറിയരുതെന്ന് കർക്കശമായി തന്നെ അവരോടവൾ പറഞ്ഞു. ഓരോ ക്ലാസ്സിലും നല്ല മാർക്കോടെ തന്നെ കുട്ടി ജയിച്ചുകൊണ്ടിരുന്നു. നഴ്സിംഗ് പഠിപ്പിക്കുമ്പോൾ അവരാണ് അവളോട് പറഞ്ഞത് വേണ്ടുന്ന പണം ഞാൻ ഇറക്കാമെന്ന്. അങ്ങനെ നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് വിദേശത്തേക്ക് ജോലിക്ക് പോകാനുള്ള പണമിറക്കിയതും അവരാണ്. എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ മാത്രമേ കുട്ടിയുടെ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. പലപ്പോഴും അവരോടവൾ പറഞ്ഞു നോക്കി. വർഷങ്ങളായിട്ട് സുരുക്കൂട്ടിയ ഈ പണമെല്ലാം ഞങ്ങൾക്ക് വേണ്ടി വാരിയെറിഞ്ഞാൽ വയ്യാതാവുമ്പോൾ ആരാണ് നോക്കുക? എന്താണ് ചെയ്യുക? സമ്പാദ്യമെന്ന് പറയാൻ വേറെ ഒന്നുമില്ലല്ലോ. അതിനവർ വെറുതെ ഒന്ന് ചിരിച്ചു. പിന്നെ പറഞ്ഞു, ഞാനിതെല്ലാം ആർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളെ എനിക്ക് കിട്ടിയത്. ഇതിൽ ഞാൻ എത്ര സന്തോഷവതിയാണെന്ന് മോൾക്കറിയില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തയൊന്നും വേണ്ട. ഒരു ദിവസം ഒരു ആധാരമെഴുതിയ പത്രം അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു, ഇനി മുതൽ ഈ വീട് നിന്റെ പേരിലാണ്. അവൾ ഞെട്ടിപ്പോയി. ഇത് വാടക വീടല്ലേ? അല്ല, ഇതെൻ്റെ വീടാണ്. നിന്നോട് ഞാൻ വെറുതെയാണ് അങ്ങനെ പറഞ്ഞത്. അതറിയിക്കാതിരിക്കാനാണ് ഞാൻ തന്നെ വാടക കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞതും. അവൾ അതിരുകളില്ലാത്ത ആ നിഷ്കളങ്ക സ്നേഹത്തിന് മുന്നിൽ വാക്കുകളും ചലനവും നഷ്ടപ്പെട്ട് ഇരുന്നു പോയി. കണ്ണുകൾ മാത്രം

0: കുതിച്ചൊഴുകുന്ന രണ്ടരുവികളായി. നമ്മുടെ കുട്ടി പണമയക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വീട് പൊളിച്ചു മാറ്റണം, പകരം നല്ലൊരു വീടുണ്ടാക്കണം. നിങ്ങൾ രണ്ടാളും എൻ്റെ കണ്ണടയും വരെ എൻ്റെ കൺമുന്നിലുണ്ടാകണം. എനിക്ക് മറ്റാരാ ഉള്ളത്? എനിക്ക് ആ പഴയ വീട് മതി. ആക്രി പെറുക്കി നടക്കുന്ന എനിക്കെന്തിനാ കൊട്ടാരം? അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം ആ വീട് പൊളിച്ചു, പകരം പുതിയ വീട് പണിതു. പകുതി പണം മകൾ അയച്ചു തന്നു, ബാക്കി പകുതിയിൽ മുക്കാൽ പങ്ക് അവരെടുത്തു, കാൽപങ്ക് ഞാനും. മകൾ പോയതു മുതൽ പല ജോലിക്കും പോയുണ്ടാക്കിയ പണം അവളും സ്വരൂപിച്ചിരുന്നു. അങ്ങനെ അവർക്കൊരു വീടുണ്ടായി. സ്വന്തം അമ്മ പോലും ഉപേക്ഷിച്ചെടുത്തു നിന്ന്, ആത്മഹത്യയിൽ നിന്ന് തകർന്നുപോയ മനസ്സും തളർന്ന ശരീരവുമായി നിന്ന 20-കാരിക്ക് പുതുജീവനും ജീവിതവും കൊടുത്ത, അവളുടെ മകൾക്കൊരു ഭാവി ഉണ്ടാക്കിക്കൊടുത്ത കരുണയുടെ ഉറവിടവും ജീവിതത്തിൽ തോറ്റുപോയാൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമാകില്ലെന്ന് സ്വന്തം മനസ്സിനെയും മറ്റുള്ളവർക്കും പകർന്നു നൽകിയ ആ വിളക്കിയന്തിയ വനിത ആരെന്ന് മോൾക്കിനി ഞാൻ പറഞ്ഞു തരണോ? അവർ ഭിക്ഷയായി തന്ന ജീവിതം ആരുടേതാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? എൻ്റെ നാവുകൊണ്ട് തന്നെ അറിയുന്നതാണ് ഉചിതമല്ലേ? അത് മല്ലികാമയും ഞാനും നീയുമല്ലാതെ മറ്റാരാകാനാണ് മോളെ? നീണ്ടൊരു കഥ പറഞ്ഞു തീർന്ന പോലെ ഇത്രയും നാളും മകളിൽ നിന്ന് മറച്ചുവെച്ച രഹസ്യത്തിൻ്റെ ചുരുളഴിച്ച ആശ്വാസത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ മല്ലികാമ മാറിയിട്ട നിറമങ്ങിയ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തേങ്ങലടക്കാനാവാതെ മുറ്റത്തെ പൂഴിമണ്ണിൽ ചടഞ്ഞിരുന്ന് കരയുന്നതാണ് കണ്ടത്. ആ കാഴ്ച ജനനിയുടെ മനസ്സിൽ ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ചു.
1: നിർമ്മല ബാലകൃഷ്ണൻ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ.
2: അടുത്തതായി ശോഭാ ഹരിദാസ് പാടിയ ഒരു കവിത കേൾക്കാം.
3: യശശരീരയായ കനകശ്രീ എഴുതിയ മുദ്രമോതിരം എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത്.

സ്ഥലം വിട്ടു ഹസ്തിനപുരത്തെത്തി. ആശ്രമമുറ്റത്തിലാ പ്രാണസഖിമാർ ചൊന്നൊരാശ്വാസവാക്കും കേട്ടങ്ങകലേ കണ്ണും നട്ട്.

0: 20 മിനിറ്റ് ഇപ്പോൾ. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിന് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിലെത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിലുൾപ്പെടുന്നു. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദീഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളിക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTC പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുന്നറിയിപ്പില്ലാത്ത തൊഴിലാളികളെ പിരിച്ചുവിട്ട IT കമ്പനി ടാൽ റോപ്പിന്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 20 റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് എറണാകുളം ജോയിന്റ് ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ വരാനിരിക്കുന്ന സെമി കണക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സെമി കണ്ടക്ടർ ഉൽപാദനത്തിനാവശ്യമായ പ്രകൃതി വിഭവങ്ങൾ, വൈദഗ്ധ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയ അനുകൂല ഘടകങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്ത് നിക്ഷേപങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ് പല ഹാജിമാരുടെയും പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി 15 ഓഗസ്റ്റ് വരെയെങ്കിലും നീട്ടണമെന്ന് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി N. ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയോടും അഭ്യർത്ഥിച്ചു. പാസ്പോർട്ട് കാലാവധി തീർന്നവരുടെ പാസ്പോർട്ട് പുതുക്കുന്നതിനു വേണ്ടി സംസ്ഥാനം നേരത്തെ കേന്ദ്ര മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാജിമാർക്കായി പ്രത്യേക സംവിധാനം ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പാസ്പോർട്ട് ഓഫീസർമാർക്ക് ഈ അടുത്ത് മാത്രമാണ് ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് അപേക്ഷാ തീയതി നീട്ടിവെക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചത്. കർക്കിടകമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. കർക്കിടകം ഒന്നായ നാളെ രാവിലെ 5 മണിക്കാണ് നട തുറക്കുക. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കിടകം 1. വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ഇതിന്റെ ഭാഗമായി നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പിള്ളി ശ്രീധരൻ മേനോനെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പിള്ളിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമനയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV കുറുപ്പിന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: പേട്ട ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ജാസ്മിൻ എസ്.
1: പ്യാരേ ബച്ചോ, ഹിന്ദി വ്യാകരൺ കക്ഷാ മേ ആപ് സബ്കാ സ്വാഗത്. ഭാഷാ കി ട്രാഫിക് വ്യവസ്ഥാ ഹൈ വ്യാകരൺ. ജെയ്സേ ഹി ട്രാഫിക് റൂൾസ് കേ ബിനാ ഗാഡി ഭിട് ജാതി ഹൈ, വൈസേ ഹി വ്യാകരണ കെ ബിനാ വാക്യ ഗൽത്ത് ഹോ ജാതാ ഹൈ. ഹമേ വ്യാകരണ പഠനേ കെ പെഹലേ വർണ്ണ ശബ്ദ ഓർ വാക്യ കി പെഹചാൻ ലേനാ ഹൈ. മനുഷ്യ ഏക് സാമാജിക് പ്രാണി ഹൈ. അപ്നെ വിചാരോ ഓർ വികാരോ കാ ആപസി സംപ്രേഷണ അനിവാര്യ ഹൈ. ഇസ്കേ ലിയേ ദോ രൂപ് പ്രചലിത് ഹൈ, മൗഖിക് ഓർ ലിഖിത്. പ്രത്യേക ഭാഷാ കെ അപ്നെ നിയമ ഹോതേ ഹൈ, ജിൻകാ ഗ്യാൻ ഹോനേ പർ ഭി ഹം ഭാഷാ കോ ഠീക് ഠീക് ലിഖ്നാ ഓർ ബോൾനാ സീഖതേ ഹൈ. വ്യാകരണ വോ ശാസ്ത്ര ഹൈ ജോ ഭാഷാ കെ ശുദ്ധ രൂപ കാ ഗ്യാൻ കരാതാ ഹൈ ഓർ ഭാഷാ കോ സ്ഥായി ഏവം മാനക രൂപ പ്രദാൻ കർത്താ ഹൈ. ഭാഷാ കി സബ്സേ ഛോട്ടി ഇക്കായി ഹൈ വർണ്ണ. വർണ്ണോ കെ മേൽ സേ ശബ്ദ ബന്ദേ ഹൈ ഓർ ശബ്ദോ സേ വാക്യ. ഇസ് പ്രകാർ വ്യാകരണ കെ തീൻ അംഗ ഹൈ, വർണ്ണ വിചാർ, ശബ്ദ വിചാർ ഓർ വാക്യ വിചാർ. വർണ്ണ വിചാർ, ഭാഷാ കി സബ്സേ ഛോട്ടി ഇക്കായി ഹൈ ധ്വനി യാ വർണ്ണ. യെ ദോ പ്രകാർ കെ ഹൈ, സ്വരവർണ്ണ ഓർ വ്യഞ്ജനവർണ്ണ. ഹിന്ദി വർണ്ണമാല മേ ഗ്യാര സ്വരവർണ്ണ ഹൈ, ആ ആ ഇ ഇ ഉ ഉ ഋ എ ഐ ഓ ഔ. അനുസ്വാര അം ഓർ വിസർഗ ആ. ഇൻ സ്വരോങ്കി സഹായത സേ ബോലേ ജാനേ വാലേ 33 വ്യഞ്ജന വർണ്ണ ഭീ ഹൈ. ഇസ്കേ അതിരിക്ത അനുനാസിക് ഭീ ഹൈ. ആ ഉദാഹരൺ ആങ്ക്, മുഹ്, ഹൻസ് ജൈസെ. അനുനാസിക് അനുസ്വാർ ഓർ വിസർഗ കോ ആയോഗവാ കേത്തെ ഹൈ. മകാൻ ബനാത്തെ സമയ ഉസ്കേ ബേസ്മെന്റ് ഇത്തന ബൽവത്ത ഹോത്താ ഹൈ, ഉസി പ്രകാർ ഭാഷ പട്ടനെ കെ ലിയേ ഉസ്കേ ബേസ്മെന്റ് രൂപി വർണ്ണോ കോ ഠീക് തര സേ സമച്ചനാ ചാഹിയെ. വർണ്ണോ കെ സാർത്ഥക് സമൂഹ കോ ശബ്ദ കേത്തെ ഹൈ. ശബ്ദോം കെ ഭി കുച്ച് പ്രകാർ ഹൈ, ലട്കാ, പുസ്തക്, ഘർ ജിസെ കിസി അർത്ഥ കാ ബോധ കരാനേ വാലെ ശബ്ദോ കോ സാർത്ഥക് ശബ്ദ കഹത്തേ ഹൈ. തോ കിസി ഭി അർത്ഥ ന ഹോനേ വാലെ ശബ്ദോ കോ നിരർത്ഥക്. ഉദാഹരൺ റക് റക്, ചക് ചക് ജൈസെ. ഉത്പത്തി കെ ആധാർ പർ ശബ്ദോ കെ ചാർ ഭേദ ഹൈ. അഗ്നി, സൂര്യ ജൈസെ ശബ്ദ ഹിന്ദി മേ പ്രചലിത് ഹൈ, ലേക്കിൻ ഉത്പത്തി സംസ്കൃത മേ ഹൈ. ഇസേ തത്സം ശബ്ദ കഹത്തെ ഹൈ. ആഗ്, സൂരജ് ജൈസെ ശബ്ദ ഹിന്ദി മേ പ്രചലിത് ഹൈ, ഏ സംസ്കൃത കാ പരിവർത്തിത രൂപ ഹൈ. ഇസ് പ്രകാർ കെ ശബ്ദോ കോ തദ്ഭവ് ശബ്ദ കഹത്തെ ഹൈ. ചിടിയ, ലോട്ട ജൈസെ ശബ്ദ അപ്നെ ഹി ദേശ് മേ ബോൾ ചാൽ സേ ബനെ ഹൈ, ഐസെ ശബ്ദോ കോ ദേശജ് കഹത്തെ ഹൈ. ലേക്കിൻ കുച്ച് ശബ്ദ തുർക്കി, അംഗ്രേസി, അറബി, ഫാർസി ജൈസെ വിദേശി ഭാഷാവോ സേ ആയ ഹൈ, ജൈസെ അഖബാർ, ഇഞ്ചൻ ആദി. ഇസെ വിദേശി കഹത്തെ ഹൈ. രൂപാന്തർ കെ ആധാർ പർ ശബ്ദ കെ ദോ ഭേദ ഹൈ, വികാരി ഓർ അവികാരി. ജിൻ ശബ്ദോ കാ പരിവർത്തൻ ലിംഗ്, വചൻ ഓർ കാരക് സേ ഹോത്തേ ഹൈ, ഉനെ വികാരി ശബ്ദ കഹത്തെ ഹൈ. സപ്ന, സർവനാം, വിശേഷൻ ഓർ ക്രിയ വികാരി ഹൈ. ധീരെ ധീരെ പർ ആജ് ജൈസെ ശബ്ദോ മേ പരിവർത്തൻ കഭി ന ആയെങ്കെ, ഇൻഹെ അവികാരി ശബ്ദ കഹത്തെ ഹൈ. പ്രയോഗ കെ ആധാർ പർ ശബ്ദോ കെ ആഠ് ഭേദ ഹൈ, ജൈസെ സപ്ന, സർവനാം, വിശേഷൻ, ക്രിയ, ക്രിയാവിശേഷൻ, സംബന്ധ സൂചക്, സമുച്ചയ ബോധക് ഓർ വിസ്മയാദിബോധക്. ഏക ഏക കർക്കെ ഹമേ വിശദ് അധ്യയൻ കരേ. പെഹലെ സപ്ന കെ ഓർ ചലേ. സുനിയേ, അരുൺ, അനാമിക, കേരള ഏ ശബ്ദ കിസ് കി സൂചന ദേത്തി ഹൈ? ഹാ, നാം കി സൂചന ദേത്തി ഹൈ. ഇസ് പ്രകാർ നാം കോ സൂചിത് കർനേ വാല ശബ്ദ സപ്ന മാനേ ജാതേ ഹൈ. സപ്ന കെ ഭി ഭേദ ഹൈ. ഏ ശബ്ദ സുനിയേ, ഗോപാൽ, കൊൽക്കത്ത, ബൈസൈക്കിൾ,

ഉപയോഗിക്കുകയോ ചെയ്യുന്നതാണ് മൗനം. ഇത് കേവലം നിശബ്ദത മാത്രമല്ല, പലപ്പോഴും വാക്കുകളെക്കാൾ ആഴത്തിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും ആത്മനിയന്ത്രണം നേടാനും മൗനത്തിന് കഴിയും. പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയിൽ പ്രിയ ശ്രോതാക്കളെ ഇന്ന് മൗനം എന്ന പദത്തിൽ ആരംഭിക്കുന്ന ചില ഗാനങ്ങളാണ്. ആയിരത്തി തൊള്ളായിരത്തി 1979 പുറത്തിറങ്ങിയ തകര എന്ന ചിത്രത്തിലെ ഐതിഹാസികമായ ഗാനമാണ് മൗനമേ നിറയെ മൗനമേ. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് ജാനകി. ഈ പാട്ട് മലയാളികളുടെ എക്കാലത്തെയും മികച്ച പ്രണയഗാനങ്ങളിലൊന്നാണ്.

ലവ് ലാൻഡ് എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ഗായിക റിമി ടോമി. ഹാജ മൊയ്നു എം എഴുതി. സജീവ മംഗലത്ത് സംഗീതം.

ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. റിനു റസാഖ് പാടിയത്. ഗാനരചന നവീൻ മാരാർ, സംഗീതം ഷാൻ റഹ്മാൻ.

മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും അപർണ ബാലമുരളിയും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജി ബാലിന്റെ സംഗീതം.

വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. കാർത്തികും ഷാരോൺ ജോസഫും ചേർന്ന് പാടിയത്. ഗാനരചന ജസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്. അടുത്ത ഗാനം നജീം അർഷാദ്, റിമി ടോമി എന്നിവർ ചേർന്ന് പാടിയത്. രാജീവ് ആലങ്കലിൻ്റെ വരികൾക്ക് എം ജി ശ്രീകുമാറാണ് സംഗീതം നൽകിയത്. ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന ചിത്രത്തിനു വേണ്ടി

ചില ഗാനങ്ങളാണ്. നൂറ്റി ഒന്ന് ദശാംശം നാല് മെഗാ ഹെഡ്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. സമയം 10 മണി കഴിഞ്ഞ് 1:45. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എൻ്റെ കാണാക്കുയിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം ചിത്രയും സംഘവും പാടിയത്. കെ ജയകുമാറിൻ്റെ വരികൾക്ക് എ ജെ ജോസഫിൻ്റെ സംഗീതം.

അടുത്ത ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്, തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.

കുമാർ സാനു പാടിയ മറ്റൊരു ഗാനം കേൾക്കാം, ഫൂൽ ഔർ കാണ്ടെ എന്ന ചിത്രത്തിനു വേണ്ടി.

101.4 മെഗാഹെർട്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം മനോയും ഉമാരമണനും പാടിയത് എന്നരികിൽ നീ നിന്നാൽ എന്ന ചിത്രത്തിൽ.

പവിത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ഗാനർജന ഒ എൻ വി കുറുപ്പ്, സംഗീതം ശരത്. കൽ ഹോ നാ ഹോ ഈ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗായകൻ സോനു നിഗം.

ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവി ബോംബെ. അടുത്ത ഗാനം അനുരാധ പൊദ്വാൾ പാടിയത് ആഷിക്കി എന്ന ചിത്രത്തിൽ.

ആഷിഖ് എന്ന ചിത്രത്തിൽ അനുരാധ പൗദ്വാളും കുമാർ സാനുവും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ഒരു ഗാനം കൂടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും സിഗരം എന്ന ചിത്രത്തിൽ പാടിയത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 50 സെക്കൻഡും. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.